ഇന്ന് ശകവർഷം 1948 ഭാദ്രം 22, കൊല്ലവർഷം 1202 ചിങ്ങം 28, 2026 സെപ്റ്റംബർ 13 തീയതി ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 55 സെക്കൻഡും.

0: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില.
1: മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. കേവലം നിലനിൽപ്പിനപ്പുറം ലോകത്തെ കൂടുതൽ മനോഹരവും സൌന്ദര്യപ്രദവുമാക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് ഈ കഴിവാണ്. പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും നിലവിലുള്ളതിനെ വ്യത്യസ്തമായ കോണിലൂടെ നോക്കിക്കാണാനുമുള്ള മനസ്സിന്റെ അപാരമായ കഴിവാണ് സർഗാത്മകത. കല, സാഹിത്യം എന്നിവയിൽ മാത്രമല്ല സർഗാത്മകത പ്രകടമാകുന്നത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, ബിസിനസ്, ദൈനംദിന ജീവിതത്തിലെ പ്രശ്നപരിഹാരങ്ങൾ എന്നിവയിലെല്ലാം ഇതിന്റെ സാന്നിധ്യമുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ആരുടെയെങ്കിലും സർഗാത്മകമായ ചിന്തകളിൽ നിന്ന് മുളപൊട്ടിയവയാണ്. പരാജയങ്ങളെ ഭയപ്പെടാതെ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുമ്പോഴാണ് യഥാർത്ഥ സർഗാത്മകത ഉണരുന്നത്. പക്ഷികളുടെ പറക്കൽ നിരീക്ഷിച്ച് മനുഷ്യന് വായുവിൽ സഞ്ചരിക്കാനുള്ള വിമാനം യാഥാർത്ഥ്യമാക്കി റൈറ്റ് സഹോദരന്മാർ. മൊണാലിസ എന്ന ചിത്രത്തിലൂടെ കലയും ശാസ്ത്രീയമായ കൃത്യതയും ഒരുപോലെ സമന്വയിപ്പിച്ചു ലിയനാർഡോ ഡാവിഞ്ചി. നാടകങ്ങളിലൂടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നൂറുകണക്കിന് പുതിയ വാക്കുകളും ശൈലികളും സമ്മാനിച്ചു ഷേക്സ്പിയർ. അന്താരാഷ്ട്ര സംഗീത ശൈലികളെ ഇന്ത്യൻ സംഗീതവുമായി കൂട്ടിച്ചേർത്ത് പുതിയൊരു ശബ്ദാനുഭവം സൃഷ്ടിച്ചു AR റഹ്മാൻ. മനുഷ്യസഹജമായ വികാരമുള്ള മിക്കി മൌസ് എന്ന ആനിമേഷൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ലോക കാർട്ടൂൺ ചരിത്രത്തിൽ പുതിയൊരു വിപ്ലവം നടത്തി വാൾട്ട് ഡിസ്നി. ഹൈജമ്പ് മത്സരങ്ങളിൽ അതുവരെ ആരും ചെയ്യാതിരുന്ന മലർന്നുകിടന്നുള്ള ചാട്ടശൈലി കണ്ടുപിടിച്ചു ഡിക് ഫോസ്ബറി. അങ്ങനെ മനുഷ്യനിലുള്ള സർഗാത്മകതയ്ക്ക് എത്രയെത്ര ഉദാഹരണങ്ങൾ. വലിയ വലിയ കണ്ടെത്തലുകളിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സർഗശേഷിക്ക് സ്ഥാനമുണ്ട്. അടുക്കളയിലെ പാചകം വിവിധ രുചിക്കൂട്ടുകൾ ചേർത്ത് സ്വാദിഷ്ടമാക്കുന്നവരും പാഴ്വസ്തുക്കൾ കൊണ്ട് കൌതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നവരും തെങ്ങോല കൊണ്ട് കളിപ്പന്തും അലങ്കാര വസ്തുക്കളും ഉണ്ടാക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ടല്ലോ. അമേരിക്കൻ തത്വചിന്തകനായ റിച്ചാർഡ് ടെയ്ലറുടെ നിരീക്ഷണത്തിൽ ഒരാളെ സന്തോഷവും സംതൃപ്തിയുമുള്ള ആളാക്കി തീർക്കുന്നത് അയാളിലെ സർഗാത്മകതയാണ്. പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതിൽ, പോംവഴികൾ സ്വയം കണ്ടെത്തുന്നതിൽ, കാര്യങ്ങൾ സ്വയം പഠിച്ചെടുക്കുന്നതിൽ, ഇതിലെല്ലാം ഉപരി സ്വയം പ്രയത്നത്താൽ വിജയം കൈവരിക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും നമ്മുടെ ജീവിതത്തെ താൽപര്യജനകവും മൌലികവുമാക്കി തീർക്കും. സർഗാത്മകത എന്നാൽ അറിവ് ആസ്വദിച്ച് കളിക്കുന്നതാണെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അഭിപ്രായം. സർഗാത്മകമായി ജീവിക്കാൻ ഒരാൾ സാഹിത്യകാരനോ കലാകാരനോ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളിലും തീരുമാനങ്ങളിലും ഉൾക്കൊള്ളുന്ന കാര്യമാണിത്. സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ ഉണ്ടാക്കുന്ന 100 കൂട്ടം ഇനങ്ങൾ അവരുടെ സർഗാത്മകത വെളിപ്പെടുത്തുന്നതാണ്. മോണോ ആക്ടും മിമിക്രിയും മനോധർമ്മമനുസരിച്ച് ആലപിക്കുന്ന ശാസ്ത്ര

0: സംഗീതവുമൊക്കെ സർഗസൃഷ്ടിയുടെ വ്യത്യസ്ത തലങ്ങൾ അനാവരണം ചെയ്യുന്നു. മനുഷ്യന്റെ ജീവിതത്തെ ചലിപ്പിക്കുന്ന ഊർജ്ജമാണ് സർഗാത്മകത. ലോകത്തെ കൂടുതൽ മികച്ചതാക്കാനുള്ള ഊർജ്ജസ്രോതസ് സംഭരിച്ചിരിക്കുന്നത് നമ്മുടെ സർഗശേഷിയിലാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അവയെ മനോഹരമായി ആവിഷ്കരിക്കാനുമുള്ള കഴിവാണ് സർഗാത്മകത. സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വ്യക്തിഗതമായ വിജയത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യന്റെ ചിന്താശേഷിയെയും വ്യക്തിത്വത്തെയും വളർത്താനും ജീവിതത്തിൽ പുതിയ വഴികളും പരിഹാരങ്ങളും കണ്ടെത്താനും സർഗാത്മകത സഹായിക്കുന്നു. കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നയിക്കുന്നു. നിത്യജീവിതത്തിൽ സർഗാത്മകത പുലർത്താൻ പുതിയ ആശയങ്ങൾ കണ്ടെത്തുകയും പ്രശ്നത്തിന് എളുപ്പം പരിഹാരം കാണുകയും സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ രീതിയിൽ ചെയ്യുകയും വേണം. അതിന് അറിവ് മാത്രം പോരാ, മതിയായ ഭാവനയും ഉണ്ടാവണം. ചുറ്റുമുള്ള പ്രകൃതിയെയും ലോകത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെയാണ് വലിയ സർഗസൃഷ്ടികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൺതുറന്ന് ലോകത്തെ കാണുക. മഹാകവി വള്ളത്തോൾ കലയും കവിതയും സൃഷ്ടിക്കപ്പെടുന്ന ആ നിമിഷത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി: വിശ്വപ്രകൃതിതൻ ഭംഗിയിൽ നിന്നത്രേ വിശ്വമഹാകവിത്വങ്ങൾ ഉണ്ടാകുന്നു. കൺതുറന്നിടുവിൻ സോദരരെ, നിങ്ങൾ കണ്ടറിയുവിൻ ഈ പ്രപഞ്ചത്തിൻ സൗന്ദര്യം. മനുഷ്യ മനസ്സിലെ ചിന്തയുടെയും ഭാവനയുടെയും പൂക്കാലമാണ് സർഗാത്മകത എന്ന് മറക്കാതിരിക്കാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് തുടക്കമായത്. ബ്രിക്സ് സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ അധികരിച്ച് നടക്കുന്ന ആറാമത് അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26 ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. മൂന്ന് ദിവസത്തെ സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300 പേർ യോഗത്തിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാരന്തൂർ മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും അദ്ദേഹം സംബന്ധിക്കും. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ മൂന്നാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിനിറങ്ങുന്നത്. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിത, ആലാപനം സ്മിത പി മേനോൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടർന്ന് കേൾക്കാം. ഇതിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? ട്രെഡിമിക്സ് കറി പൌഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനം.

0: വിമാനങ്ങൾ 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം. 10 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളികൂട്ടം. കുട്ടികളുടെ പരിപാടിയിൽ മച്ചൂർമല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2-ാം ഭാഗം. 11 മണിക്ക് ടൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പുനഃപ്രക്ഷേപണം. ജനപ്രിയ സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കെ ഗിരിജയും സംഘവും അവതരിപ്പിച്ച് കൈകൊട്ടി കളിപ്പാട്ട്. 12:40 നാടകഗാനങ്ങൾ. പീറ്റർ, വിനീത എന്നിവർ പാടിയത്. 1 മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 ചാക്യാർ കൂത്ത്. 3 മണിക്ക് ആകാശവാണി ടെലികസ് പുനഃപ്രക്ഷേപണം. 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Renu Kataria. Today is the second and final day of the BRICS summit. The two-day summit began yesterday at Bharat Mandapam in New Delhi. The BRICS nations adopted the New Delhi Declaration 2026 on the first day of the summit itself. The BRICS nations reiterated their commitment to the peaceful resolution of international disputes through dialogue, consultation and diplomacy. The leaders also expressed their concern over the continued escalation of tensions in West Asia and called for exercising maximum restraint as well as avoiding actions that could further aggravate the situation. They also strongly condemned the terrorist attack in Jammu and Kashmir on 22nd April last year in the strongest terms and reaffirmed their commitment to combating terrorism in all its forms and manifestations. India is organizing the summit for the fourth time. Prime Minister Narendra Modi said in his closing remarks after adoption of the declaration that it provides a clear direction for the shared resolve of the member countries. He added that it is now their shared responsibility to translate these resolutions into tangible results.
2: बदलते हुए विश्व का संचालन पुराने संस्थानों से नहीं किया जा सकता. रिप्रेजेंटेशन, रिस्पॉन्सिवनेस और रूल मेकिंग, तीनों में सुधार आवश्यक है. न्यू दिल्ली डिक्लेरेशन हमारे साझा संकल्प को स्पष्ट दिशा देता है. अब हमारी जिम्मेदारी है कि इन संकल्पों को ठोस परिणामों में बदले.
1: Prime Minister Narendra Modi and President of China Xi Jinping have reaffirmed that India and China should take a strategic and long-term perspective of their ties and differences should not become disputes. During their bilateral meeting on the sidelines of BRICS summit yesterday, the two leaders welcomed the steady progress in India-China bilateral relations since their last meeting in Tianjin in August last year. The two leaders agreed that both sides must continue to expand common ground on regional and global issues and in addressing challenges. Earlier in the day, Prime Minister Modi held a series of bilateral meetings with leaders of BRICS countries. Prime Minister Modi met his Ethiopian counterpart Dr. Abiy Ahmed Ali, Malaysian counterpart Anwar Ibrahim and Vietnamese counterpart Le Minh Hung. Mr. Modi also held talks with Abu Dhabi Crown Prince Sheikh Khalid bin Mohammed bin Zayed Al Nahyan. Union Home Minister Amit Shah began a 3-day visit to Mumbai yesterday, during which he will visit the Asiatic Society of Mumbai and attend the 6th Akhil Bharatiya Rajbhasha Sammelan, a conference focused on Hindi. At the Asiatic Society of Mumbai, the Home Minister will inaugurate a specially curated exhibition of manuscripts titled Shri Ganesh Dhyanarthi. Today, Mr. Shah is scheduled to attend the GJEPC Awards functions at the Bandra Kurla Complex. Iraq has dismissed the commander of military operations in Mason province and reportedly ordered a temporary closure of the

0: നിങ്ങൾ കേട്ടത് ബാലാമണി അമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിത. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിലാദ്യം ഉണ്ണിമേനോൻ പാടിയ ഗാനം കരിമുകിൽ വർണ്ണ കാർവർണ എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ ഇനി സുദീപ് കുമാർ പാടിയ ഗാനം. വാതാലയേശന്റെ തേനൂറും ചുണ്ടിലെ ഓടക്കുഴലാവാൻ മോഹം എന്ന് തുടങ്ങുന്നു.

അടുത്ത ഗാനം ചിത്ര അരുൺ പാടിയത് വാഗ ചാർത്ത് കണ്ടു നിർമാല്യ പൂജയും കണ്ടു എന്നാരംഭിക്കുന്നു.

0: ഇതോടെ അർച്ചന സമാപിച്ചു. അർച്ചന ഇനി നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. എടക്കാട് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് വൈകുന്നേരം 3:30 എടക്കാട് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും. കണ്ണൂർ തുളിശ്ശേരി റെസിഡൻസ് അസോസിയേഷന്റെ 1 വാർഷികാഘോഷം ഇന്ന് രാവിലെ 10 ചെങ്ങിനിപ്പടി യു പി സ്കൂളിൽ നടക്കും. കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷം ഇന്ന് രാവിലെ 9 മുതൽ കണ്ണൂർ വൃന്ദാവൻ ഹോട്ടലിൽ നടക്കും. കൊറ്റാളി ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനം ഇന്ന് രാവിലെ 10 പുഴാതി നോർത്ത് യു പി സ്കൂളിൽ നടക്കും. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ദസറയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15 വൈകുന്നേരം 5 വരെയാണെന്ന് ദസറ സംഘാടക സമിതി ചെയർമാൻ അറിയിച്ചു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 18 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. താൽപര്യമുള്ളവർ 17 രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9847000302. യൂണിവേഴ്സൽ ബ്രെയിൽ ആന്റ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി, ഇന്നർ വീൽ ക്ലബ് ഓഫ് കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 കാഴ്ച പരിമിതർക്കായി അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ധർമ്മശാല മാതൃക അന്ധവിദ്യാലയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 2 അംഗങ്ങൾ വീതമുള്ള ടീമുകൾക്ക് പങ്കെടുക്കാം. 16 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9446064446. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്ക് പണിയായുധങ്ങൾക്ക് ഗ്രാന്റ് നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ മാസം 20 www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495 2377786. അസാം കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10 ക്ലാസ് യോഗ്യതയുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ മാസം 22 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495 99 9721. കണ്ണൂർ താലൂക്ക് പരിധിയിലെ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിച്ച കേസുകൾ ഉൾപ്പെടുത്തി ഈ മാസം 23, 24, 25 തീയതികളിലായി ബാങ്ക് ലോൺ അദാലത്ത് നടത്തും. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10 ഹയർ സെക്കൻഡറി തുല്യതാ

0: കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 29 വരെ നീട്ടി. SMAM പദ്ധതി വഴി സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ ഈ മാസം 22 മുതൽ ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാം. മുൻപ് അവസരം ലഭിക്കാത്തവർക്കും പുതിയ അപേക്ഷകർക്കും agrimachinery.nic.in എന്ന പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഭവനുമായോ 8943568123 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമ വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് 4 തവണകളായി കുടിശ്ശിക അടച്ച് തീർപ്പാക്കുന്നതിന് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. പയ്യന്നൂർ എടാട്ട് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശ മഹോത്സവം ഇന്ന് സമാപിക്കും. 68ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക്സ്, മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ്, തൈക്കോണ്ടോ എന്നീ മത്സരങ്ങൾ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 1 മണിക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല,
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എന്തേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
7: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
8: അതെവിടുന്ന്?
7: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്, ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
10: ₹29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം ₹3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
9: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
10: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
3: അതിനായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
10: ₹29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം ₹3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
11: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ, ഒരു കുഞ്ഞു തിന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
9: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക്.

0: മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ഇന്ന് 2:30 ചാക്യാർ കൂത്ത് കേൾക്കാം. കലാമണ്ഡലം ശ്രീനാഥ് അവതരിപ്പിച്ചത് കഥ അങ്കദദൂത്. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:30 KV നാരായണമാരാരും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 8:40 സേവന വാർത്തകൾ കേൾക്കാം. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭയിൽ സുമിത് സിംഗ് പദമന്റെ സിത്താർ വാദനം. 11:00 ചലച്ചിത്രഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
2: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
1: CKYC എന്ന് വെച്ചാ?
2: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
1: RBI പറയുന്നു,
2: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: ഉച്ചകോടിയുടെ ആദ്യ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചു. ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് പ്രതിബദ്ധത ബ്രിക്സ് രാജ്യങ്ങൾ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. എല്ലാത്തരം ഭീകരവാദത്തെയും നേരിടുന്നതിന് നേതാക്കൾ പ്രതിബദ്ധത അറിയിച്ചു. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയ സമ്മേളനത്തിൽ 11 ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കുന്നു. ബെലാറസ്, ബൊളീവിയ, ഖസാക്കിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് 10 പങ്കാളിത്ത രാജ്യങ്ങൾ. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖസാക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
3: പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴവിരുന്നതിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ഒരു താളം നിരവധി സംസ്കാരങ്ങൾ എന്നതായിരുന്നു സിംഫണിയുടെ ലക്ഷ്യം. ബ്രിക്സ് കുടുംബത്തിന്റെ വൈവിധ്യം, സാംസ്കാരിക സമ്പന്നത, ഒരുമയുടെ ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച സിംഫണിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ ഇന്ത്യയുടെ സമ്പന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്ന നാഗരികതകളെയും സിംഫണി പ്രദർശിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ അധികരിച്ച് നടക്കുന്ന 6ാമത് അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ വാഷിയിൽ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ രാജഭാഷാ സമ്മേളനത്തിലും അമിത് ഷാ പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി 2026 ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും UAE അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷ്മിയുടെയും സാന്നിധ്യത്തിൽ ഡ്രൈഡോക്സ് വേൾഡ് CEO ക്യാപ്റ്റൻ റാഡോ അൻറോളോവിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസ് വിജയുമാണ് ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചത്. എഞ്ചിനീയറിംഗ്, ഫാബ്രിക്കേഷൻ, അനുബന്ധ മാരിടൈം സേവനങ്ങൾ, കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. കൊച്ചിയുടെ മാരിടൈം സേവന കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേരളത്തിൽ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇതോടെ സൃഷ്ടിക്കും.

0: സംഭവിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും UAE മന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയും പറഞ്ഞു. സോളാർ മേഖലയെ വ്യവസായമായി കണ്ട് ഈ രംഗത്തെ നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളുടെ പരിമിതിയും തെർമൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തെ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് തിരിയേണ്ട സാഹചര്യമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചിയിൽ എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്ര വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് ഗവൺമെന്റ് കാണുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ 15% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുന്നതിനാൽ നിലവിലെ 13,000 കോടി രൂപയുടെ വാങ്ങൽ ചെലവ് ഈ വർഷം 16,000 കോടി കവിയാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. വിവിധ സംഘടനകൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് സമരങ്ങളെ ശക്തമായി നേരിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചതെന്ന് കെ മുരളീധരൻ അറിയിച്ചു. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽപ്പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. കണ്ണൂർ റോഡിലെ AKG ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും. നേപ്പാൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26-നുണ്ടായ ദുരന്തത്തെ തുടർന്ന് 5,130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 കലാശപ്പോരാട്ടം. 7 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് ഒന്നാമതെത്തിയത്. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ കടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 ആദ്യ മത്സരം. 2-ാം മത്സരം മറ്റന്നാളും 3-ാം മത്സരം വ്യാഴാഴ്ചയും ഡൽഹിയിൽ നടക്കും. കണ്ണൂരിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: റെസ്ലിംഗ് മത്സരങ്ങളിലെ 60 ഇനങ്ങളിൽ 20 എണ്ണം ഇന്നലെ പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവുമായാണ് കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നത്. 5 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവുമായി കൊല്ലം 3-ാം സ്ഥാനത്തുമുണ്ട്. ജിംനാസ്റ്റിക്സ്, റെസ്ലിംഗ്, തോയ്ക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക്സും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് തൈക്കൊണ്ടോ മത്സരവും നടക്കും. ഉച്ചയ്ക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും സംബന്ധിക്കും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അൻവർ ഇബ്രാഹിം വൈകിട്ടോടെ കോഴിക്കോട്ടെത്തുന്നത്. ഇത് 2-ാം തവണയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാകുന്നതിന് 1 മാസം മുമ്പ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. VVIP കടന്നുപോകുന്ന സമയത്ത് റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രശസ്തമായ വല്ലാർപ്പാടം ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3:00 എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നടത്തും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. വല്ലാർപ്പാടം തിരുനാളിന് ഉയർത്താനുള്ള പതാക അതിരൂപതയിലെ വിവിധ അൽമായ നേതാക്കൾ ആർച്ച് ബിഷപ്പിൽ നിന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ജപമാല കൈകളിലേന്തി പ്രാർത്ഥനയുമായി വിശ്വാസി സമൂഹം തീർത്ഥാടനം നടത്തും. വൈകിട്ട് പൊന്തിഫിക്കൽ ദിവ്യബലിയും നടത്തും. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ

0: नृत्य परम्पराणां च समन्वयः दृष्टः। प्रधानमन्त्रिणा नरेन्द्र मोदिना चीनदेशस्य राष्ट्रपतिना शी चिनफिन इत्यनेन च पुनः दृढीकृतं यत् भारत चीनदेशौ स्वसम्बन्धेषु सामरिकं दीर्घकालिकं च परिप्रेक्ष्यं स्वीकरिष्यतः, भिन्नाभिन्न प्रायाः विवादरूपेण न भवेयुः इति। ब्रिक्सशिखरसम्मेलनावधौ द्वैपाक्षिकोपवेशने गतवर्षस्य अगस्तमासे तियांशिन नगरे उभयोः अन्तिमोपवेशनानन्तरं भारत चीन द्वैपाक्षिक सम्बन्धेषु निरन्तरं प्रगतिः अभवत् इति स्वीकृतवन्तौ। केन्द्रीय वित्तमन्त्री निर्मला सीतारामनः एआईआईबी इति भारत एशियन इन्फ्रास्ट्रक्चर इन्वेस्टमेंट बैंक सहभागिताम् इतोपि सुदृढं कर्तुम् अवसरेषु चर्चितवती इति वार्ताः।
1: आकाशवाणी कणूर। ट्रेन यात्रकार श्रद्धिक्कुक, ट्रेन नंबर 1649 പരശുരാം എക്സ്പ്രസ് 16 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 13 മിനിറ്റും വൈകി ഓടുകയാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
4: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
5: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
6: ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

പല വിധത്തിലുള്ള തൊഴിലുകളും തൊഴിൽ കുലങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങളും കൊണ്ട് സമൃദ്ധമായിരുന്നു പോയ കാലത്തെ വടക്കൻ കേരള ഗ്രാമങ്ങൾ. തൊഴിലും തൊഴിൽ ഉൽപ്പന്നങ്ങളും സമൃദ്ധമായിരിക്കുമ്പോഴും വടക്കൻ കേരളത്തിലെ ഗ്രാമീണ ജീവിതം അങ്ങേയറ്റത്തെ ദുരിതത്തിലും കഷ്ടപ്പാടിലൂടെയുമാണ് കടന്നുപോയത്. ആവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കാതെയും തുടർ പഠനം പൂർത്തിയാക്കാതെയും പ്രതിഭാശേഷിയുള്ള പലരും പല തൊഴിലുകളിലേക്കും മാറിപ്പോകുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു. എത്രയോ മനുഷ്യരുടെ ജീവവായുവായിരുന്ന ഏറ്റവും ജനകീയമായ ഒരു തൊഴിലിൻ്റെ ഉള്ളുകിടക്കുന്ന ജീവിതാനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ബീഡിയും കേരള ജീവിതവും തമ്മിൽ അത്രയേറെ ഹൃദയബന്ധമുണ്ട്. എത്രയോ മനുഷ്യ ജീവിതങ്ങൾക്ക് അത്താണിയായിരുന്നു ബീഡി. പോയ കാലത്തെ പണികളിൽ ഏറ്റവും സജീവമായിരുന്നു ബീഡി പണി. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ബീഡി പണിയെടുത്തു. ദിനേശ് ബീഡി, സാധു ബീഡി, ഗണേഷ് ബീഡി, ചിന്താ ബീഡി, ഭാരത ബീഡി, പല ബീഡികളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ ജീവിതം. കയ്യിൽ ധ്യാനത്തിനുള്ള കമണ്ഡലവും യോഗദണ്ഡുമായി ധ്യാനത്തിനായി പോകുന്ന

ബീഡി ജീവിതത്തിന്റെ അനിവാര്യതയായിരുന്നു. ഒട്ടുമിക്ക ആണുങ്ങളും അത്യാവശ്യം പെണ്ണുങ്ങളും അക്കാലത്ത് ബീഡി വലിച്ചിരുന്നു. കുട്ടികളിൽ നിന്നും മുതിർന്നവരിലേക്കുള്ള ചുവടുവയ്പായിരുന്നു ബീഡി. ബീഡി വലിച്ച് മൂക്കിലൂടെയും വായിലൂടെയും പുകവിട്ടുകൊണ്ടാണ് യുവത്വത്തെ അന്നത്തെ ചെറുപ്പക്കാർ സ്വാഗതം ചെയ്തിരുന്നത്. ഏതാണ്ട് 10-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും ആണുങ്ങൾ ബീഡി വലിച്ചു തുടങ്ങും. അന്ന് സിഗരറ്റ് അത്ര സജീവമായിരുന്നില്ല. എങ്കിലും സിഗരറ്റിലെ സീസർ അത്യാവശ്യം ചെറുപ്പക്കാർ ഉപയോഗിച്ചിരുന്നു. അന്ന് കണി കാണാൻ പോലും പറ്റാത്തതായിരുന്നു വിൽസിന്റെ ആകാര സൗഷ്ഠവും അതിന്റെ ഹൃദ്യ സുഗന്ധവും. ഞങ്ങൾ കുട്ടികളും ബീഡി വലിക്കുന്ന ഏട്ടന്മാരെ വളരെ കൗതുകത്തോടെ നോക്കുമായിരുന്നു. മുതിർന്നാൽ എങ്ങനെയാണ് ബീഡി വലിക്കേണ്ടത് എന്ന് ഞങ്ങൾ കുട്ടികൾ സങ്കൽപ്പിച്ചു. രാത്രിയിൽ പുസ്തകം വായിക്കുമ്പോൾ അനിയത്തിയും ഏട്ടിമാരും നോട്ട്ബുക്കിലെ വെള്ളക്കടലാസ് കീറി ചുരുട്ടി ബീഡിയുണ്ടാക്കി ഞങ്ങളൊക്കെ ഒരുമിച്ച് വലിക്കുമായിരുന്നു. ഉള്ളുനീറ്റുന്ന കടുത്ത പുക മൂക്കിലൂടെ പുറത്തുവിട്ട് ചുമച്ച് ചുമച്ച് കണ്ണുകലങ്ങുന്ന കുട്ടിക്കാല കൗതുകം ബീഡിയെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായ ഓർമ്മയാണ്. പോയ കാലത്ത് ഏറ്റവും സജീവമായിരുന്നതും ധാരാളം ആൾക്കാർ ചെയ്തിരുന്നതുമായ തൊഴിലായിരുന്നു ബീഡിപ്പണി. എത്രയോ കുടുംബങ്ങൾ പുലർന്നത്, എത്രയോ ജീവിതങ്ങൾക്ക് വെളിച്ചമുണ്ടായത് ബീഡി കത്തിച്ചായിരുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് വലഞ്ഞ ഒരു തലമുറ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ബീഡിപ്പണിയെ ഒരു തൊഴിലായി സ്വീകരിച്ചത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബീഡിപ്പണിയുടെ ദിവസങ്ങൾ കുറയുകയും ആഴ്ചയിൽ 6 ദിവസമായിരുന്നു പണിയുണ്ടായിരുന്നത്. പിന്നീട് അത് 5 ദിവസവും 3 ദിവസവുമായി കുറഞ്ഞ സാഹചര്യം വന്നപ്പോഴാണ് സുസ്ഥിരമായ തൊഴിൽ ജീവിതം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പുരുഷന്മാർ പതുക്കെ പതുക്കെ ഇലയും മുറവും കത്രികയും താഴെ വച്ച് മറ്റ് തൊഴിൽ മേഖലയിലേക്ക് ചേക്കേറാൻ തുടങ്ങിയത്. എങ്കിലും മേസ്തിരിമാരിലൂടെ ബീഡിയുടെ വീര്യം കെട്ടുപോകാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ബീഡിപ്പണിയിലേക്ക് വരുന്നത്. വീടിനടുത്തെ മുതിർന്ന തിരപ്പുകാരനെ ഗുരുനാഥനായി മനസ്സിൽ സ്വീകരിക്കും. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് മുറവും കത്രികയും ഇലയും കയ്യിലെടുക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ജീവിതമാണ് പുകയില പാടം പോലെ പടർന്ന് പന്തലിച്ചു കിടക്കുന്നത്. ഒരാൾ ബീഡിപ്പണിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് കൃത്യമായ ചിട്ടയും വ്യവസ്ഥകളുമുണ്ട്. കത്രികയും അച്ചും ഉപയോഗിച്ച് ബീഡിക്ക് വേണ്ടുന്ന ഇല മുറിച്ചെടുക്കലാണ് ആദ്യത്തെ പണി. പാകപ്പെട്ട ഒരു ഇലയിൽ നിന്നും 3-4 ബീഡി മുറിക്കാം. അച്ചും ഇലയും കത്രികയും കയ്യിലെടുക്കുമ്പോൾ നല്ല പാകം വന്ന ഒരു ബീഡിക്കാരന് അറിയാം ഒരു ഇലയിൽ നിന്നും എത്ര ബീഡി തിരക്കാമെന്ന്. കുറേ നാളത്തെ ശ്രമകരമായ പരിശീലനത്തിനൊടുവിൽ കണ്ണുമടച്ച് ഇല മുറിക്കാനാകും. ഇല മുറിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥൻ തിരക്കുന്ന ബീഡികൾക്ക് നൂലുകെട്ടലാണ് അടുത്ത പണി. നൂലുകെട്ടുക എന്നത് വളരെ കൃത്യമായി അതിൻ്റെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ്. നൂലുകെട്ടിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ അടുത്ത പണി വാലടിച്ച് നൂലുകെട്ടുക എന്നതാണ്. കൃത്യമായും ബീഡിയുടെ വായിൽ വലിക്കുന്ന ഭാഗത്ത് വാലടിച്ച് നൂലുകെട്ടാൻ പഠിക്കലാണ് അതിൽ പ്രധാനപ്പെട്ട ജോലി. പിന്നീട് ഗുരുനാഥൻ പുറത്തു പോകുമ്പോഴോ ചായ കുടിക്കുമ്പോഴോ സാവകാശം തിരക്കാൻ തുടങ്ങും. നെഞ്ചിടിപ്പോടെ മുറം കയ്യിൽ വെച്ച് പുകയില ഇലയിൽ നുള്ളിയിട്ട് തിരക്കാൻ പതുക്കെ പതുക്കെ തുടങ്ങും. അങ്ങനെ സാവകാശം തിരച്ച് തിരച്ച് പാകമായി കഴിഞ്ഞു.

ഞാൻ വാലടിച്ച് നൂലുകെട്ടി വീടുകുത്തി സമ്പൂർണമായ ഒരു ബീഡിയെ നിർമ്മിച്ചെടുക്കും. ഒരു ബീഡിയുടെ ജനനം പൂർണതയിലെത്തുന്നത് അങ്ങനെയാണ്. ഇലയിൽ പുകയില നിറച്ച് ഉരുട്ടിയുരുട്ടിയാണ് ബീഡിയുണ്ടാക്കുന്നത്. ഇങ്ങനെ ഉരുട്ടുന്നതിനെയാണ് തിരക്കൽ എന്ന് പറയുന്നത്. പ്രത്യേക തരത്തിൽ അനായാസേന കലാത്മകതയോടെ തിരക്കുമ്പോഴാണ് നല്ല ബീഡികൾ ഉണ്ടാകുന്നത്. എത്ര വേഗത്തിൽ തിരക്കുമ്പോഴും അതിൻ്റെ വാല് കൃത്യമായി വരണം. അതീവ സാങ്കേതികത്വമാർന്ന ഒന്നാണ് ബീഡിയുടെ ഈ തിരപ്പ്. കുറേ കാലത്തെ പരിശീലനത്തിനും തീവ്രമായ അഭ്യസനത്തിനും ഒടുവിലാണ് നല്ലയൊരു ബീഡി തിരപ്പുകാരനാകുന്നത്. അവിടെയും കൊണ്ട് ബീഡിക്കാരൻ്റെ ബീഡിക്കാരിയുടെ കലാപരത പൂർണ്ണമാകുന്നില്ല. വേഗതയാണ് ഒരു ബീഡിപ്പണിക്കാരൻ്റെ പ്രൊഫഷണലിസത്തെ നിശ്ചയിക്കുന്നത്. എത്രയും വേഗത്തിൽ അത്രയും കൂടുതൽ ബീഡി തിരക്കുന്നവനാണ് മുന്തിയ ബീഡിപ്പണിക്കാരൻ, ബീഡിപ്പണിക്കാരി. രാവിലെ തന്നെ ആട്ടിൻപുറത്ത് അമ്മമാരും ഏട്ടിമാരും പ്ലാസ്റ്റിക് വയറുപയോഗിച്ച് മെടഞ്ഞ സഞ്ചിയുമായി ഇല വാങ്ങാൻ പോകുന്നതും വാങ്ങിച്ച ഇലയുമായി രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും തിരച്ച ബീഡിയുമായി വൈകുന്നേരം മേസ്ത്രിക്ക് കൊടുക്കാൻ പോകുന്നതും അതൊക്കെ ഒരു കാലത്തെ ഗ്രാമീണതയുടെ ചിത്രമാണ്. ചിത്രമല്ല, ഉള്ളുപിടക്കുന്ന ജീവിതമാണ്. ബീഡിപ്പണിയുടെ പാഠങ്ങളൊക്കെ പഠിച്ച് ഒരാളെ തിരപ്പുകാരനായി ഭാരത ബീഡിയിൽ അംഗീകരിക്കുന്നതിന് പ്രത്യേക ചടങ്ങുകളൊക്കെയുണ്ട്. തിരപ്പിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് ആദ്യമായി കത്രികയും മുറവും ഇലയും കയ്യിലെടുക്കുന്ന ദിവസം തിരപ്പുകാരൻ അല്ലെങ്കിൽ തിരപ്പുകാരി അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കും. തൻ്റെ ജീവിതമായ മുറത്തിൽ ചന്ദനത്തിരികുത്തി സുഗന്ധം പരത്തും. വരുന്നവർക്ക് ചായയും പലഹാരവും കൊടുക്കണം. ഒരനുഷ്ഠാനം നിർവഹിക്കുന്ന പോലെയാണ് ആദ്യമായി സ്വന്തമായി ബീഡി തിരക്കുന്നത്. തനിക്ക് ബീഡിയുടെ സമഗ്ര ജ്ഞാനവും പകർന്നു തന്ന ഗുരുനാഥന് ദക്ഷിണയായി സ്വർണമോതിരം വരെ അന്നത്തെ കാലത്ത് കൊടുക്കുമായിരുന്നു. വരുന്നവർക്ക് ചായയും പലഹാരവും കൊടുത്ത് ബീഡിപ്പണിയിലേക്കുള്ള ഒരാളുടെ രംഗപ്രവേശത്തെ അന്ന് അത്രമേൽ ആഹ്ലാദത്തോടെയാണ് വരവേറ്റത്. അന്നത്തെ ബീഡിപ്പണിക്കാരുടെ എല്ലാവരുടെയും ലക്ഷ്യം ദിനേശിലെ ബീഡിക്കാരൻ ബീഡിക്കാരിയാവുക എന്നതാണ്. ദിനേശ് കമ്പനിയിലെ പണി അന്ന് ബീഡിപ്പണിയിലെ ഏറ്റവും ആകർഷകമായ തൊഴിലായിരുന്നു. ഇന്നത്തെ സർക്കാർ ജോലി പോലെ ഏറ്റവും സുരക്ഷിതത്വമാർന്ന ഒരു തൊഴിൽ മേഖലയായിരുന്നു ദിനേശിലെ ബീഡിപ്പണി. അത് വളരെ കൃത്യമായും ചിട്ടയായും വ്യവസ്ഥകളോടെയുമുള്ള ജീവിത സുരക്ഷയായിരുന്നു. 9 മണി മുതൽ 6 മണി വരെയാണ് ദിനേശിലെ സമയക്രമം. അന്നത്തെ കാലത്ത് ദിനേശിൽ പണികിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകം ഇന്റർവ്യൂവിന് ഹാജരായി അവിടുത്തെ മേസ്തിരിമാർ പറയുന്ന തരത്തിൽ ബീഡി തിരച്ച് കാണിച്ചു കൊടുക്കണം. കൃത്യമായ കർശനമായ വ്യവസ്ഥകളോടെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ദിനേശ് കമ്പനിയിൽ ജോലി ലഭിക്കുന്നത്. അന്ന് ശരാശരി 1200 - 1500 ബീഡിയെങ്കിലും ഒരു തിരപ്പുകാരൻ തിരപ്പുകാരി തിരക്കും. പഴയ കാലത്ത് 900 ബീഡിക്ക് 30 രൂപയോ 40 രൂപയോ ആണ് ലഭിച്ചിരുന്നത്. അന്ന് ദിവസക്കൂലിയാണ്. ഇന്ന് 275 രൂപ വരെ കൂലി ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 104 രൂപയുടെ DA ലഭിക്കുന്നു. തിരച്ച ബീഡി പരിശോധിക്കാൻ ചെറുവത്തൂരിൽ നിന്നും ഫോർമാൻ വരും. ഫോർമാൻ വരുന്ന ദിവസം എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം ബീഡിയുടെ ഗുണനിലവാരം പരിശോധിക്കും. ചിലപ്പോൾ കടുത്ത വഴക്കുകൾ കേൾക്കേണ്ടി വരും. മറ്റു ചില സന്ദർഭങ്ങളിൽ ബീഡി പരിശോധിക്കാനായി കണ്ണൂരിൽ നിന്നും സ്പെഷ്യൽ സ്ക്വാഡും വരും.

സ്പെഷ്യൽ, മീഡിയം എന്നിങ്ങനെ ബീഡികൾ രണ്ടു തരമുണ്ട്. സ്പെഷ്യൽ വീര്യം കൂടിയ, പുകയില നിറച്ച് നന്നായി ഉരുട്ടിയെടുക്കുന്ന നല്ല തടിച്ച ബീഡിയാണ്. സ്പെഷ്യൽ ബീഡി ഒരു കെട്ടിൽ 9 എണ്ണം ഉണ്ടാകും. മീഡിയം ബീഡി സ്പെഷ്യൽ ബീഡിയുടെ അത്ര തടിയുണ്ടാകില്ല. ഒരു കെട്ടിൽ 24 ബീഡികൾ ഉണ്ടാകും.

0: ദിനേശ് ബീഡി കമ്പനികൾ വെറും തൊഴിലിടം മാത്രമായിരുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യത്തിൽ ദിനേശ് കമ്പനികൾക്ക് പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. ഒരു നാട്ടിലെ പല വീടുകളിൽ നിന്നുമുള്ളവർ, പല രാഷ്ട്രീയ അഭിരുചികളുള്ളവർ, പല ചിന്താധാരകളുള്ളവർ, പല വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടു നടക്കുന്നവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുചേരുകയും അവരുടെ സ്നേഹാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. രാവിലെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ദിനേശ് ബീഡി കമ്പനിയിലെ പത്രവായനയാണ്.
1: ഇന്ത്യൻ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായൺ ബീഹാറിൽ പ്രവിശ്യ സർക്കാരിനെ മാറ്റുന്നതിന് വേണ്ടി പ്രക്ഷോഭം നടത്തി വരികയായിരുന്നു. അദ്ദേഹം സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ പുറത്താക്കുവാൻ ജനകീയ പ്രക്ഷോഭം നടത്തുവാൻ
0: ഒരാൾ ഉച്ചത്തിൽ പത്രം വായിക്കുകയും എല്ലാവരും അദ്ദേഹം വായിക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നു. ചില കമ്പനികളിൽ പത്രം വായിക്കുന്നയാൾക്ക് ഷെയർ ചെയ്ത് ബീഡി കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ബീഡി കമ്പനിയിലെ പത്രവായനയിലൂടെ ശബ്ദകലയിൽ വടക്കൻ കേരളത്തിന്റെ അഭിമാനമായി മാറിയ പെരുവള്ളൂർ രാജേട്ടന് തന്റെ സമുജ്വലമായ ബീഡിപ്പണി കാലത്തെക്കുറിച്ച് നിരവധി അനുഭവങ്ങൾ പറയാനുണ്ട്.
2: അനൗൺസ്മെന്റിലേക്ക് ഞാൻ കടന്നു വന്നത് വളരെ യാദൃശ്ചികമായ ഒന്നുമല്ല. ചെറുപ്പത്തിൽ ബീഡി കമ്പനിയിൽ നൂലുകെട്ടുന്ന സമയം, ദാരിദ്ര്യം കൊണ്ട് സമ്പന്നമായ ജീവിതം, ഈ ബീഡി കമ്പനിയിൽ പത്രം വായനക്ക് അന്ന് ശ്രോതാക്കളുണ്ടായി. അന്നൊരു 15-16 വയസ്സ്.
1: മന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശമനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാജ്യത്ത് അടിയന്തരാവസ്ഥ.
0: ഇന്ന് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉത്തര കേരളത്തിൽ അത് കരിവള്ളൂർ രാജേട്ടന്റെ ശബ്ദമാണ്.
3: മഹാകാളി, കാലാതിരുദ്രകാളി, കാലസംഘർഷിണി, സർവദാരിദ്ര്യനാശിനി, അതല നിതല നിതല സുതല തലാതല മഹാതല രസാതല പാതാള ബുർഭുവസ്യവർജുന സത്യപാത ഈരേഴ് 14 ലോകങ്ങൾക്കും നാഥ.
0: 10 വർഷക്കാലം കരിവള്ളൂരിൽ രാജേട്ടൻ ബീഡി കമ്പനിയിലെ സജീവ സാന്നിധ്യമായിരുന്നു. അനന്യമായ ശബ്ദചാരുതയും വ്യക്തവും കൃത്യവുമായി അക്ഷരസ്ഫുടതയോടെയുള്ള വായനയും അന്നേ രാജേട്ടനെ വ്യത്യസ്തമാക്കിയിരുന്നു. പത്രവായനയ്ക്ക് പുറമെ മലയാള മനോരമയും മംഗളവും വായിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഡിറ്റക്റ്റീവ് നോവലുകളും ഖണ്ഡശയായി കമ്പനിയിൽ വായിക്കുന്ന പതിവുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് സിനിമ ടാക്കീസിലെ അനൗൺസ്മെന്റുകളിലൂടെയും സെവൻസ് ഫുട്ബോളിന്റെ അനൗൺസ്മെന്റുകളിലൂടെയും ശബ്ദകലയുടെ ഹരമായി മാറി.
4: വീരേതിഹാസമാണ് ഓരോ കായിക മാമാങ്കവും. ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തി കാണികളിൽ ആവേശക്കളിയുടെ ഇഴകൾ നെയ്യാൻ കളിക്കളത്തിലെ ഇതിഹാസങ്ങൾ അരയും തലയും മുറുക്കുമ്പോൾ ആധുനിക വോളിബോളിലെ തമ്പുരാക്കന്മാർ
0: തൃക്കരിപ്പൂരിൽ തങ്കയം മുക്കിലെ ഇന്ന് ശേഷിക്കുന്ന ഒരേയൊരു ദിനേശ് കമ്പനിയിലെ പ്രേമലതയും തന്റെ ബീഡിപ്പണിക്കാലത്തെക്കുറിച്ച് വാചാലയായി. ഒരു കാലത്ത് തങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടുന്നതൊക്കെയും തന്ന ബീഡിപ്പണിയുടെ ഓർമ്മകൾ അവരെ ഗൃഹാതുരത്വത്തിന്റെ പൂർവ്വകാലത്തേക്ക് നയിച്ചു.
5: അടുത്തത് തലനാരിഴയ്ക്കാണ് കൂട്ടിയിടി ഒഴിവായതേ, കപ്പൽ ഉരസി വള്ളത്തിന്റെ പിൻഭാഗത്ത്
0: അങ്ങനെ താപകാലത്ത് നിന്നും മറ്റൊരു കാലത്തിലേക്ക് അതിന്റെ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊണ്ട ബീഡിപ്പണിയും മാറിക്കൊണ്ടിരുന്നു. പുതിയ കാലത്ത് ബീഡി വലിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോയതും വ്യത്യസ്തമായ സിഗരറ്റുകളും അന്യദേശ ബീഡികളും വ്യാപകമായതും കമ്പനികൾക്കും അതിന്റെ പ്രതാപകാലം നഷ്ടമാകുന്നതിന് കാരണമായി.
5: തിരുവനന്തപുരം മലയൻകീഴ് വാറുവിളാകത്ത് വീട്ടിൽ KSRTC കണ്ടക്ടറായ MS അരുണും ഭാര്യയും
0: സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും മനുഷ്യർ ഒത്തുകൂടുന്നതിന്റെയും ആ വലിയ കാലം, അതിന്റെ സൗന്ദര്യവും ആ കാലത്തിന്റെ സങ്കടവും വിട്ടുപോകുന്നേയില്ല. ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന മനുഷ്യർ, അവരെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ ഇടം കൂടിയാണ് അന്നത്തെ തൊഴിലിടം. തലയ്ക്കകത്ത് വെന്തുതിളക്കുന്ന രാഷ്ട്രീയ ബോധ്യങ്ങളും ആരുടെ മുന്നിലും അടിയറ വയ്ക്കാത്ത ആദർശങ്ങളുമായി എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അധ്വാനത്തിന്റെയും തൊഴിലിന്റെയും മഹത്വം മനസ്സിലാക്കി ബീഡി കമ്പനിയിൽ അഭിമാനപൂർവ്വം ജോലി ചെയ്തു. ബീഡി തീയിലും പുകയിലും കെട്ടുപോകാത്ത ബീഡിപ്പണിക്കാരുടെ ശക്തമായ പ്രണയവും അവരുടെ പ്രേമ വിവാഹവും ബീഡിപ്പണിക്കാലത്തെക്കുറിച്ചുള്ള ബീഡി കമ്പനികളെക്കുറിച്ചുള്ള പറച്ചിലുകൾക്ക് അവസാനമില്ല. ജീവിതത്തെ അച്ചുമുറിച്ച് തെരച്ച് പാകപ്പെടുത്തിയെടുക്കുന്ന ബീഡിപ്പണിക്കാരിൽ നാടകക്കാരുണ്ടായിരുന്നു, പാട്ടുകാരുണ്ടായിരുന്നു.

എഴുത്തുകാരുണ്ടായിരുന്നു, വലിയ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, ബി ഡി കമ്പനി വലിയ ജീവിതത്തിൻ്റെ ബാലപാഠശാല കൂടിയായിരുന്നു.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സിഡിറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രാഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്ക് അപേക്ഷിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9961-419-1540. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു. DMLT പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 18 മുതൽ 40 വയസ്സുവരെ. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497-2-78-4044. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻഡ്സ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലബ്സം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. ഫോൺ നമ്പർ 0471-2-30-45-94. കാസർകോട് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആന്റ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9400-00-6496. ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഈ മാസം 15, 16, 17,

ഇരുപത്തിമൂന്ന് തീയതികളിലും കണ്ണൂർ ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ ബേറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവ്

0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുഎസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകും. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെയാണ് ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉച്ചകോടിയുടെ ആദ്യ ദിനം രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച രാജ്യങ്ങൾ എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളെയും ചെറുക്കുമെന്നും വ്യക്തമാക്കി. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കും. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. നാലാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായം ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള പ്രവർത്തനങ്ങളുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരമെന്ന് ഇആർ സെക്രട്ടറി സുധാകർ ദലേല ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് നൽകിയ സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം, പ്രായോഗികവും വികസനോന്മുഖവുമായ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു. രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ കാഴ്ചപ്പാടുകളെപ്പറ്റിയാണ് ഉച്ചകോടിയിൽ പരാമർശിച്ചതെങ്കിലും ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സംഘടനകളെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതാക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നതിനൊപ്പം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി അവയെ പൊരുത്തപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്നും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി വ്യക്തമാക്കി.
2: बदलना है, जहां हर देश की आवाज हो, हर सदस्य का स्टेक हो, हर प्रयास के केंद्र में मानवता का विकास हो. इस उद्देश्य से मैं प्रस्ताव रखता हूं कि हम मिलकर ग्लोबल गवर्नेंस रिफॉर्म के 10 प्रपोजल्स तैयार करें.
0: ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 ഇന നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരിക്കുന്നത് ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും അത്യന്താപേക്ഷിതമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.

0: സാങ്കേതിക വിദ്യാകർമ്മ സമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശിപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മലേഷ്യയുടെ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റുക് സെരി ജോഹാരി അബ്ദുൾ ഗനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, വിപണി സാധ്യത മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ മുംബൈ സന്ദർശനം പുരോഗമിക്കുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ പണ്ഡിതസഭ അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. ഹിന്ദി ഭാഷ കേന്ദ്രീകരിച്ചുള്ള അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിന്റെ 6ാം പതിപ്പിലും BKCയിലെ ഭാരത് ഡയമണ്ട് ബോഴ്സിൽ നടക്കുന്ന GJEPC അവാർഡ് ചടങ്ങിലും ശ്രീ ഷാ പങ്കെടുക്കും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയിൽ കോറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്നും 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വോക്കത്തോൺ സംഘടിപ്പിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ 6-4, 5-7, 6-2 എന്ന സ്കോറിനാണ് റൈബാക്കിന പരാജയപ്പെടുത്തിയത്. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവും. വൈകിട്ട് 7:00 മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈനിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മൈസാൻ പ്രവിശ്യയിലെ സൈനിക ഓപ്പറേഷൻസ് കമാൻഡറെ ഇറാഖ് പുറത്താക്കി. ആക്രമണത്തിന് പിന്നാലെ എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. ഇറാനുമായുള്ള ഷാലംഷെ അതിർത്തി പാത താൽക്കാലികമായി അടച്ചിടാൻ ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരന്തം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ 104 തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഏകദേശം 5130 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ഇന്ത്യയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ AIIB പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനം, സ്വകാര്യ മേഖലാ പങ്കാളിത്തം, ബാങ്കിന്റെ ആഗോളതലത്തിലെ സ്വാധീനം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2ാം സ്ഥാനത്തും കൊല്ലം 3ാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി

0: പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: യുവത്വം, ദീർഘായുസ്, ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
4: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം
3: ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074-41-9074.
0: FM ഡയറി തുടർന്ന് കേൾക്കാം.
5: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്താ.

ഇത് ഹരികാംബോജി രാഗത്തിന്റെ ജന്യമായ ശ്യാമ എന്ന രാഗമാണ്. പലരും ഇതിനെ തെറ്റിദ്ധരിച്ച് ശ്യാമ എന്ന് പറയാറുണ്ട്. പക്ഷെ യാ ചേർക്കാതെ ശ്യാമ എന്നാണ് പറയേണ്ടത്. ശ്യാമയോട് വളരെ അടുത്ത് കിടക്കുന്ന രാഗങ്ങളാണ് ദേവഗാന്ധാരിയും ആരഭിയും. എന്നാൽ ഇതൊക്കെ തമ്മിൽ അതിന്റെ ഭാവത്തിന് വളരെ സ്പഷ്ടമായ വ്യത്യാസങ്ങളുണ്ട്. ശ്യാമ അടിസ്ഥാനപരമായി വളരെ കരുണരസപ്രദമായിട്ടുള്ള ഒരു രാഗമാണ്. കരുണരസം തുള്ളുമുന്ന ഒരുപാട് പാട്ടുകൾ ശ്യാമയിൽ ഉണ്ടായിട്ടുണ്ട്. മലയാള ചലച്ചിത്ര സംഗീത ചരിത്രം തുടങ്ങുന്ന കാലത്ത് തന്നെ വളരെ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു ആത്മവിദ്യാലയമേ എന്ന്.

0: നിങ്ങൾക്കറിയാമോ,
1: ഇന്ത്യയിൽ നിന്നും വിജയകരമായി വിക്ഷേപിക്കപ്പെട്ട ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? 1980 ജൂലൈ 18 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച രോഹിണി RS-1 ആണ് ഇന്ത്യയിൽ നിന്നും വിജയകരമായി വിക്ഷേപിക്കപ്പെട്ട ആദ്യ കൃത്രിമ ഉപഗ്രഹം.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
4: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
3: പിന്നെ എങ്ങനെ?
4: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാലക്കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
5: ട്രെഡി മിക്സ് കറി പൗഡർ
0: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ,
1: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം.
6: അതെ.
1: അയ്യോ, മറന്നു.
6: എന്തിന്?
1: ചേട്ടന് തരാൻ ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി വെച്ചിരുന്നു, എടുക്കാൻ മറന്നു.
6: ചോക്ലേറ്റാ?
1: ആ,
6: എന്തിന്?
1: സാധാരണ എല്ലാരും തുണി അലക്കാനും പാത്രം കഴുകാനും ഒക്കെ ആണല്ലോ ചോക്ലേറ്റ് ഉപയോഗിക്കുക. ചേട്ടൻ ഇപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാ? മലയാളം എഴുതി പഠിക്കാം. എന്താ
6: ചേച്ചി?
1: പിന്നല്ലാതെ ഒരു ചോദ്യം.
6: ചേച്ചി അല്ലേ ആള്, പിന്നെ ചോദിക്കണ്ടേ?
1: അതെ ചേട്ടാ, ഇന്ന് ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണ്, അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് തരാന്ന് വെച്ചു.
6: ഓ, ഗിഫ്റ്റാ?
1: ആ, പുസ്തക ദിനത്തിലും വായനാ ദിനത്തിലും തന്ന ഗിഫ്റ്റ് ചേട്ടൻ ഇതുവരെ തൊട്ടു നോക്കിയിട്ടില്ലല്ലോ. ഈ ഗിഫ്റ്റ് ആവുമ്പോ എന്തായാലും ആ അവസ്ഥ വരില്ല. കൈ കിട്ടേണ്ട താമസല്ലേ ഉള്ളൂ തീർക്കാൻ. പക്ഷെ എന്ത് ചെയ്യാം, മറന്നുപോയി.
6: അതിനെന്താ ചേച്ചി, സാരമില്ല, കൊറച്ച് കഴിഞ്ഞ് കൊണ്ടുതന്നെ മതി.
1: ഏയ്, അതൊന്നും വയ്യ.
6: ഓ,
1: സാരമില്ല ചേട്ടാ, ഇനി വേൾഡ് ചോക്ലേറ്റ് ഡേ വരുന്നുണ്ട്, അന്ന് കൊണ്ടുതരാം.
6: ഓക്കേ, എപ്പോഴാ അത്?
1: അടുത്ത കൊല്ലം ജൂലൈ 7. അപ്പോ ചോക്ലേറ്റിനെ തൽക്കാലം മറന്നിട്ട് നമ്മൾക്ക് മെസ്സേജിലേക്ക് പോകാം.
6: ശരി.
1: ഇത് സുഭാഷിതത്തെ കുറിച്ചുള്ള മെസ്സേജാണ്. ദശാവതാരത്തെ കുറിച്ച് അറിയാമെങ്കിലും ഇത്രയും സൂക്ഷ്മമായി ചുരുങ്ങിയ വരികളിൽ പുതിയ അറിവ് പകർന്നു തന്നു സുകുമാരൻ പെരിയച്ചൂർ അവതരിപ്പിച്ച സുഭാഷിതം എന്ന് റോമി ബെന്നി എറണാകുളം എഴുതിയിട്ടുണ്ട്.
6: അടുത്ത മെസ്സേജും അതിനെക്കുറിച്ചാണ്. ലളിതമായ ഭാഷയിൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തരുകയായിരുന്നു സുകുമാരൻ പെരിയച്ചൂർ സുഭാഷിതത്തിലൂടെ. പുതിയ ആശയങ്ങൾ കണ്ടെത്തി ഇനിയും ഇത്തരം സുഭാഷിതങ്ങൾ അവതരിപ്പിക്കണം എന്ന് രാജൻ അഴിക്കോടൻ കാണിരത്തറ ചിറക്കൽ സൂര്യ ചെറുകാട്ടും ആ സുഭാഷിതം വളരെ നന്നായി എന്ന് അറിയിച്ചിട്ടുണ്ട്.
1: ബീന മണ്ണൂർ പറമ്പും 4 തീയതി സുകുമാരൻ.

0: പെരിയച്ചൂർ അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയായപ്പോൾ ഏറെ സന്തോഷം എന്നും. എം ആർ പ്രേംചിത്ത് വെള്ളപ്പന്തലിന്റെ മെസ്സേജ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ജാലകം പരിപാടിയിൽ അവതരിപ്പിച്ച സംഭാഷണങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് പ്രായം പഠനത്തിന് ഒരു തടസ്സമല്ല എന്ന സന്ദേശമാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിനും ജോലിക്കും വേണ്ടി മാറ്റിവെച്ച ശേഷം സ്വന്തം സ്വപ്നത്തിനുവേണ്ടി വീണ്ടും പഠനത്തിലേക്ക് കടന്നു വരുന്ന മുതിർന്ന പഠിതാക്കളുടെ അനുഭവങ്ങൾ തീർച്ചയായും പ്രചോദനമാണ്.
1: അടുത്തത് മൊയ്തീൻ കുഞ്ഞു തിരിക്കാക്കരുടെ മെസ്സേജ് ജാലകത്തെ കുറിച്ചാണ്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകന്റെ പങ്ക് നിർണായകമാണ്. ഒരു വ്യക്തിയെ നല്ലൊരു പൌരനാക്കി മാറ്റുന്നതിലും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിലും അധ്യാപനത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. 5-ാം തീയതി അധ്യാപക ദിനത്തിൽ ജാലകത്തിൽ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡിന് അർഹനായ ശ്രീകണ്ഠപുരം ചേടിച്ചേരിയിലെ KP സുനിൽകുമാറുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. ആ ജാലകം ഇഷ്ടമായി എന്ന് സൗമ്യ ചാലയും എഴുതിയിട്ടുണ്ട്.
0: OP കൃഷ്ണൻ ആറ്റടപ്പിയുടെ മെസ്സേജ്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന വാക്യം പോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന കാര്യവും. എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിരുന്നു ദേശീയ പോഷകാഹാര വാരത്തോടനുബന്ധിച്ച് ആരോഗ്യദീപ്തിയിൽ ഡോക്ടർ P രഞ്ജിത് കുമാറുമായി നടത്തിയ അഭിമുഖം. പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തിയ നല്ല ഭക്ഷണശീലങ്ങൾ എങ്ങനെയായിരിക്കണം, എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ എന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു നല്ല പഠന ക്ലാസ്സിൽ പങ്കെടുത്ത അനുഭവമാണ് എനിക്കുണ്ടായത്. ഇത് പുനഃപ്രക്ഷേപണം വേണമെന്നാണ് OP കൃഷ്ണൻ എഴുതിയിട്ടുള്ളത്.
1: അഷ്ടമി രോഹിണി ദിനത്തിൽ രാവിലെ 9 മണിക്ക് ഗാനാമൃതത്തിൽ പ്രക്ഷേപണം ചെയ്ത എല്ലാ ഗാനങ്ങളും ശ്രവണസുന്ദരമായി. സിനിമയിലെ അതിമനോഹരങ്ങളായ കൃഷ്ണഭക്തി ഗാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങൾ മനസ്സിൽ ഭക്തിയുടെ നിറകതിർ വിരിയിച്ചു എന്ന് സജീവൻ C ചേലക്കാട് കോഴിക്കോട്.
0: ഒരു തീപ്പെട്ടി കൊള്ളി പോലും കടം വാങ്ങേണ്ട അവസ്ഥ, വിശപ്പടക്കുവാൻ കഞ്ഞിവെള്ളമെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചുപോയവർ 6-ഓ 7-ഓ വയസ്സിൽ മൺപാത്രങ്ങൾ വിൽക്കാനായി തലച്ചുമടായി മണിക്കൂറുകളോളം നടന്നിട്ടും അതിന് സാധിക്കാതെ നിരാശയോടെ തിരികെ പോന്നവർ, ചുരുക്കി പറഞ്ഞാൽ മണ്ണിലും ചേറിലും ജീവിതത്തെ കൂട്ടിക്കുഴച്ച് ഒടുവിൽ ഒന്നുമില്ലാതെ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോയ പൂർവികർ. ശ്രീതിലകത്തിലൂടെ കാസർഗോഡ് മടിക്കയിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായ സ്ത്രീരത്നങ്ങൾ പങ്കുവച്ച പച്ചയായ ജീവിതം കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. എന്തുകൊണ്ട് അവരുടെ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റം വരാത്തത് എന്നോർത്തു ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവ്. ആ പരിപാടി മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ചും ആ മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മനസ്സിലാക്കി തന്നു. പുതിയ തലമുറയ്ക്ക് ഈ പാരമ്പര്യ കല അവർ പകർന്നുകൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞത് വളരെ ആശാവഹമായ കാര്യമാണ് എന്നാണ് CI ശങ്കരൻ മാതമംഗലം എഴുതിയിട്ടുള്ളത്. സുധാ വേണുഗോപാലൻ കുണ്ടംകുഴി കാസർഗോഡ്, അവരും കഴിഞ്ഞ 2 ആഴ്ചയായി ശ്രീതിലകത്തിൽ പ്രക്ഷേപണം ചെയ്ത മൺപാത്ര പെരുമ ഗംഭീരമായി. കുട്ടിക്കാലത്ത് എന്റെ സ്വന്തം നാടായ ബല്ലയിലേക്ക് മൺപാത്രങ്ങൾ തലയിലേറ്റി വരാറുണ്ടായിരുന്ന എരികുളത്തെ കല്യാണി അമ്മയെ ഓർത്തു. കലം വാങ്ങി പകരം അമ്മ നെല്ല് അളന്നു കൊടുക്കുന്നത് ഇന്നും ഓർമ്മയിൽ നിറയുന്നു. ആ സ്ത്രീരത്നങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു സുധാ വേണുഗോപാലൻ.
1: ബുധനാഴ്ച രാവിലെ സംഗീത മാധുരിയിൽ ചിന്ന മൌലാന നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങൾ മനസ്സിൽ നദിയിലെ ഓളങ്ങൾ പോലെ വീണ്ടും വീണ്ടും അലയടിച്ചു. കാതിനും മനസ്സിനും ഉന്മേഷദായകമായിരുന്നു ആ പരിപാടി എന്ന് നാരായണൻ തലവിൽ.
0: ചെങ്കൽ ചൂള എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വന്നത് സ്കൂളിനടുത്തുള്ള ഇഷ്ടിക നിർമ്മിക്കുന്ന ചൂളയായിരുന്നു. ധനുജകുമാരിയുടെ ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകത്തെ അധികരിച്ച് വായനയുടെ വാതായനങ്ങളിൽ മീരാക്കോയിയോട് നടത്തിയ വിശകലനം ശരിക്കും ചൂളയിൽ വെന്തുരുകി രൂപം പ്രാപിക്കുന്ന ഇഷ്ടികയേക്കാൾ ഭയാനകമായിരുന്നു ചെങ്കൽ ചൂളയിലെ അന്നത്തെ ജീവിതമെന്ന് മനസ്സിലായി എന്നാണ് EVG നമ്പ്യാർ രമാജി നമ്പ്യാർ പള്ളിക്കുന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ അതേ പരിപാടിയെക്കുറിച്ച് തന്നെയാണ് രാഗാ പൂവത്തൂരിന്റെ മെസ്സേജും. ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം, ധനുജകുമാരിയുടെ തൂലിക വായനക്കാർക്ക് സമ്മാനിച്ച ഈ പുസ്തകത്തിന്റെ താളുകളിലൂടെ മീരാക്കോയോട് കണ്ണും മനസ്സും കൊണ്ട് യാത്ര ചെയ്തപ്പോൾ ആ യാത്രാവിവരണം നമ്മുടെ കാതോരം അവർ വാക്കുകളിലൂടെ പകർന്നപ്പോൾ ധനുജ എന്ന എഴുത്തുകാരിയെയും ഈ പുസ്തകത്തിന്റെ പ്രമേയത്തെയും അറിയാൻ കഴിഞ്ഞു. ശാന്താ വിളയാങ്കൂടിന്റെ മെസ്സേജും അന്നത്തെ വായനയുടെ വാതായനങ്ങളെ കുറിച്ചാണ്. അത് വായിച്ച പുസ്തകമാണെങ്കിലും മീരാക്കോയോടിന്റെ അവതരണത്തിൽ അത് നന്നായി ഉൾക്കൊള്ളാൻ സാധിച്ചു. മാത്രമല്ല അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും സൌകര്യമില്ലാത്ത മനുഷ്യർ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്നവർ കണ്ണു തുറന്നു നോക്കിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ചെറുപ്പം തൊട്ടേ സംഗീതത്തോട്

0: ഒരുപാട് ഇഷ്ടമായിരുന്നു സംഗീതം പഠിക്കാനും.
1: പക്ഷെ എന്ത് ചെയ്യാൻ, സംഗീതത്തിന് ചേച്ചിന് തീരെ പിടിക്കാത്തത് കൊണ്ട് ആ പഠിത്തം വേഗം അവസാനിച്ചു. അതുകൊണ്ട് സംഗീതവും രക്ഷപ്പെട്ടു, നാട്ടുകാരും രക്ഷപ്പെട്ടു, ഇപ്പൊ ഞാനും രക്ഷപ്പെട്ടു.
0: അതാണ്, നമുക്ക് പറ്റില്ലെന്ന് കണ്ട പിന്നെ അതിന് ശ്രമിക്കരുത് അല്ലേ.
1: അതെ,
0: ഇപ്പോ ഹൃദയാവർജകമായി, ഹൃദയ സ്പർശിയായി എന്നൊക്കെ നമ്മുടെ ശ്രോതാക്കൾ എഴുതിയ ഹൃദ്യമായി എന്ന് വായിച്ചിട്ട് ചേട്ടൻ രക്ഷപ്പെടുന്നത് പോലെ അല്ലേ.
1: മതി മതി, പോക്ക് എങ്ങോട്ടാണ് മനസ്സിലായി. അപ്പോ എന്താണ് സംഗീതത്തെ കുറിച്ച് പറഞ്ഞത്?
0: ആ, അത് ബുധനാഴ്ച ട്യൂണിൻ സ്റ്റാർസിൽ ഡോക്ടർ ഐശ്വര്യ കെ എസ് ചിത്രയുടെ ഗാനങ്ങൾ ആലപിച്ചത് കേട്ടപ്പോ അത്ഭുതം തോന്നിപ്പോയി എന്ന് അനുപ്രിയ കാങ്കോൽ.
1: ശരി,
0: അനുപ്രിയ തന്റെ സംഗീതത്തോടുള്ള ഇഷ്ടം പറഞ്ഞു തുടങ്ങിയതാണ് ഞാൻ ആദ്യം വായിച്ചത്.
1: ഓ, അത് ശരി.
0: ആ, അന്നത്തെ ട്യൂണിൻ സ്റ്റാർസ് ഇഷ്ടപ്പെട്ടു എന്ന് വേറെ ചില ശ്രോതാക്കളും എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, 6-ാം തീയതി ട്യൂണിൻ സ്റ്റാർസ് പരിപാടിയിൽ ഡോക്ടർ ഐശ്വര്യ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി എന്ന് കെ പി ജാനകി പരിപ്പായി. ആ പരിപാടിയിൽ ഡോക്ടർ ഐശ്വര്യ ആലപിച്ച എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി എന്ന് തളിപ്പറമ്പിൽ നിന്ന് ലിജിഷ ഷൈജുവും എഴുതിയിട്ടുണ്ട്.
0: നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഓരോരോ പ്രതീക്ഷയോടെയാണ്.
1: ശരി,
0: ജോലിക്ക് പോകുന്നവർ, പഠിക്കുന്ന കുട്ടികൾ, ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ, അവരുടെ കൂടെയുള്ളവർ, ഇങ്ങനെ പല രീതിയിലുള്ളവരും പല പല പ്രതീക്ഷകളോടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷയുടെ പൊൻവെളിച്ചം തെളിയിച്ചുകൊണ്ട് 7-ാം തീയതി സജീവതയോത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ ജാലകം പരിപാടിയിൽ സാക്ഷരതാ മിഷനിലൂടെ പ്രായത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഉന്നത വിജയം കൈവരിച്ചവരുടെ അനുഭവം പ്രതീക്ഷയുടെ മറ്റൊരു വാതിലാണ് പലർക്കും മുന്നിലും തുറന്നത്. എന്തിനേറെ പറയുന്നു, ഇന്ന് പലരുടെ ജീവിതത്തിലും ആകാശവാണി വേറിട്ട പരിപാടികളിലൂടെ പ്രതീക്ഷയുടെ വിസ്മയ ലോകം തന്നെയാണ് തീർക്കുന്നത് എന്നാണ് ഷൈന മനോഹരൻ മലപ്പട്ടം എഴുതിയിട്ടുള്ളത്.
1: ശരി, സെപ്റ്റംബർ 8-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സിനിമ പാരഡൈസോ കേട്ടു. സേതുവിന്റെ പ്രശസ്ത നോവൽ പാണ്ഡവപുരത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തെക്കുറിച്ച് പി കെ സുരേന്ദ്രൻ സംസാരിച്ചത് ഹൃദ്യമായിരുന്നു എന്ന് സന്തോഷ് ഒളിഞ്ഞവളപ്പ് കാസർഗോഡ്.
0: സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ ജാലകത്തിൽ അതിഥിയായി വന്നത് എന്റെ സുഹൃത്തുകൂടിയായ കെ പി സുനിൽകുമാർ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാം കുറച്ചുകൂടി താല്പര്യത്തോടെ കേട്ടു എന്നാണ് ടി ഗംഗാധരൻ മാസ്റ്റർ അടൂർ എഴുതിയിട്ടുള്ളത്. നല്ലൊരു സ്കൌട്ട് അധ്യാപകനും വിദ്യാരംഗം പ്രവർത്തകനുമായിട്ടുള്ള അദ്ദേഹം നല്ലൊരു പാവകളി കലാകാരൻ കൂടിയായതിനാൽ അദ്ദേഹത്തിന്റെ മൌലികവും കൌതുകകരവുമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ അവാർഡുകൾക്ക് ഒരേ സമയം അർഹനാക്കിയിരിക്കുന്നു എന്നാണ് ഗംഗാധരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. പിന്നെ എം ജി ധരൻ തൃക്കരിപ്പൂരും സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ സുനിൽകുമാർ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അധ്യാപക ദിനത്തിൽ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നല്ലൊരു അനുഭവമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: സംഗീതം തന്നെ ഒരു ഭാഷയാണെന്നും അതിന് കാലത്തിന്റെയും ദേശത്തിന്റെയും അതിരുകൾ ഇല്ല എന്നും തെളിയിച്ച സലിൽ ചൌധരിയുടെ അനസ്വര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓർമ്മകളുടെ സംഗീതം ഏറെ ആസ്വദിച്ച് എന്ന് പ്രേംരാജ് ബക്കലം കടമ്പേരി.
0: പിന്നെ മോഹനൻ പരിയാരം എഴുതിയിട്ടുള്ളത് 5-ാം തീയതിയിലെ പ്രിയം പ്രിയതരം വിസിൽ ഗായകനും റിട്ടയേർഡ് അധ്യാപകനും അതിലുപരി കായിക പ്രേമിയുമായ കെ ഗിരീശൻ മാസ്റ്ററുടെ ഇഷ്ടഗാനങ്ങൾ ശ്രദ്ധേയമായി. വിസിൽ ഗാനങ്ങളിൽ അഗ്രഗണ്യനായ അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങളുടെ തുടക്കമെങ്കിലും വിസിൽനാദമായി കേൾക്കാമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ 2 പാട്ട് മാത്രമേ അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. 9-ാം തീയതിയിലെ അങ്കണം പരിപാടിയിലെ കഥയരങ്ങിൽ ചേരേരി അനിത അവതരിപ്പിച്ച അമ്മയുടെ മണം എന്ന കഥ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. എന്റെ അമ്മ പറയുന്ന ചെയ്യുന്ന പല കാര്യങ്ങളും കഥയിൽ കേട്ടപ്പോ ഇത് എന്റെ അമ്മയുടെ കഥയാണല്ലോ എന്ന് തോന്നിപ്പോയി. ഹൃദയസ്പർശിയായ കഥ പറഞ്ഞ അനിതയ്ക്കും കണ്ണൂർ ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ എന്ന് ഗിരിജ പെരുവെമ്പ് പാലക്കാട്. പിന്നെ ഗിരിജ നാട്ടുവഴിയിലീണങ്ങളെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. പാട്ടും പറച്ചിലുമായി കണ്ണവം കാട്ടിലൂടെ പാട്ടിന്റെ നാട്ടുവഴി തേടിയുള്ള 5-ാം തീയതിയിലെ യാത്ര ഒരു നല്ല അനുഭവമായിരുന്നു. കുറച്ചുനാൾ കണ്ണൂർ ജില്ലാ ട്രഷറിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കണ്ണവം കാട് കാണാൻ അവസരം കിട്ടിയിരുന്നു. കാടറിഞ്ഞ്, കാട്ടിലെ മൃഗങ്ങളെ അറിഞ്ഞ്, അസൌകര്യങ്ങൾക്ക് നടുവിലും സന്തോഷത്തോടെ ജീവിക്കുന്ന കുറെ നല്ല മനുഷ്യരെ ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചു തന്ന കണ്ണൂർ ആകാശവാണിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് ഗിരിജ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് കത്തുകൾ നോക്കാം അല്ലേ. ഈ കത്ത് ശങ്കരൻ തെക്കിനിയിൽ കോറും അദ്ദേഹം എഴുതിയതാണ്. ജൈവസമ്പത്ത് നിറഞ്ഞതും പ്രകൃതി രമണീയവും വിവിധതരം ജീവജാലങ്ങൾ വസിക്കുന്നതുമായ മാടായിപ്പാറയുടെ സൌന്ദര്യം ഒരു കാലഘട്ടം വരെ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് മാടായിപ്പാറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാടായിപ്പാറയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും അതിനെ സംരക്ഷിച്ച് പഴയതുപോലെ ആക്കി തീർക്കുവാൻ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ജാലകത്തിൽ കൂടി കേൾക്കുവാൻ സാധിച്ചു എന്ന് ശങ്കരൻ തെക്കിനിയിൽ കോറോം എഴുതിയിട്ടുണ്ട്.
1: അടുത്ത കത്ത് അഭിലാഷ് പാറക്കാടി എഴുതിയതാണ്.

0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സുകുമാരൻ പെരിയച്ചൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകമായി. 30-ാം തീയതിയിലെ കണ്ണൂർ ടാക്കീസിൽ പിന്നണി ഗായിക ബി അരുന്ധതി പങ്കെടുത്ത് ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ആ പാട്ടുകാരിയോടുള്ള ആരാധന കൂടി.
1: രമേശൻ ആരംഭൻ പരപ്പിൽ കാട്ടാമ്പള്ളി, അദ്ദേഹവും ജാലകത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്, നീലവസന്തത്തിന് നീതി തേടി. ആ ജാലകം കേട്ടവർക്കാർക്കും കണ്ണു നിറയാതിരിക്കില്ല, അത്ര ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ആകാശവാണിക്ക് കഴിഞ്ഞു എന്നാണ്.
0: ജമീല ബണ്ടിച്ചാലിന്റെ കത്ത് ആരോഗ്യദീപ്തിയെക്കുറിച്ചാണ്. 3 ദിവസങ്ങളിലായി ആ പരിപാടിയിൽ ശിശുരോഗ വിദഗ്ധൻ പങ്കെടുത്ത് സംസാരിച്ചത് ഏറെ ഉപകാരപ്രദമായി.
1: കാർത്തിക അണ്ടല്ലൂരിന്റെ കത്ത് ഗാനലോക വീഥികളെക്കുറിച്ചാണ്. ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾപ്പിച്ചതും സംഗീത സംവിധായകൻ രാഘവൻ മാഷിന്റെ സ്വന്തം ശബ്ദം കേൾപ്പിച്ചതും ശ്രവിച്ചപ്പോൾ ഒരു ഗംഭീര ഓണസദ്യ കഴിച്ചതിന്റെ പ്രതീതിയുണ്ടായി. പിന്നെ കക്കംപാറയിൽ നിന്നും മോഹനൻ തമ്പാൻ, രാജൻ, വിജേഷ് അമ്പാടി എന്നിവര് ഇക്കഴിഞ്ഞ 4-ാം തീയതി വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത ഒപ്പനപ്പാട്ടുകൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ കരിമ്പത്തെ അമ്മയ്ക്കയുടെ കത്ത്, മലയാളികൾക്ക് തിളക്കമാർന്ന കഥകൾ സമ്മാനിച്ച കാക്കനാടനെക്കുറിച്ച് സെപ്റ്റംബർ 1-ാം തീയതി അനുഭവം സാക്ഷ്യത്തിൽ കേട്ടു, അദ്ദേഹത്തെക്കുറിച്ച് മകൾ പങ്കുവച്ച ഓർമ്മകൾ ഹൃദയാവർജകമായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഓർമ്മകളുടെ സംഗീതം പരിപാടിയിൽ പ്രതാപ് സിംഗിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെക്കുറിച്ചും പ്രക്ഷേപണം ചെയ്തതും ഇഷ്ടപ്പെട്ടു. പിന്നെ 1-ാം തീയതി മാടായിപ്പാറയെക്കുറിച്ചുള്ള ജാലകം, അതും ശ്രദ്ധേയമായി. ഇതൊക്കെയാണ് കരിമ്പത്തെ അമ്മയെ കഴുതിയിട്ടുള്ളത്.
0: ശരി, അടുത്തത് പ്രഭാകരൻ തെക്കേക്കരയുടെ കത്താണ്. 7-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ കേൾപ്പിച്ച 1960-കളിലെ ഗാനങ്ങൾ കേട്ടപ്പോൾ പഴയ കാലം ഓർത്തുപോയി. പി സുശീല, എസ് ജാനകി തുടങ്ങിയവർ പാടിയ പാട്ടുകൾ കേട്ടപ്പോൾ വല്ലാത്ത ഒരു സന്തോഷമുണ്ടായി.
1: അപ്പോ ദർപ്പണത്തിന്റെ സമയം
0: ഇവിടെ തീരുകയാണ്.
1: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും
0: നന്ദി.
1: തുടർന്നും
0: എഴുതുക.
1: എഴുതേണ്ട വിലാസം
0: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
0: 94-95-96-70-80.
1: നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: വിനോദ് ബാബു,
1: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: നല്ല അസൽ ചിക്കൻ കറി, ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: ആകാശവാണി കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
10: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
12: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1-63-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 43 മിനിറ്റും 1-63-47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 24 മിനിറ്റും വൈകി ഓടുകയാണ്.
13: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
10: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
14: ഫോൺ സ്മാർട്ട് ആയ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
15: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
14: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
16: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
17: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
16: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
18: യുവത്വം, ദീർഘായുസ് ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർ മെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
19: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം
18: ഗ്ലോവേദ റിവൈവ് ആയുർ മെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ കണ്ണൂർ. ഫോൺ 9074-41906.

0: 7-4.
1: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
0: ഇനി വാർത്തകൾ കേൾക്കാം.

0: Have a nice day.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെസ്റ്റർ പാടിയ ഗാനം. ആ കരതാരിൽ മുഖമൊന്നമർത്തേ, ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാരംഭിക്കുന്നു.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് മനോജ് കൃഷ്ണനും സംഘവും പാടിയത് കുഞ്ഞേ പൊന്മണി മുത്തേ എന്ന് തുടങ്ങുന്നു.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
4: നീലാകാശത്തിൽ നീന്തിക്കളിക്കുന്ന പൂങ്കുരുവികളെ എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് MG ശ്രീകുമാർ പാടിയത്. ഓർമ്മയിൽ നിൻമുഖം മാത്രം, ഓർക്കുമ്പോൾ മനം കുളിരുന്നു എന്ന് തുടങ്ങുന്നു.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്. ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഭക്തിഗാനങ്ങളിൽ അവസാനമായി മാർക്കോസും സംഘവും പാടിയ ഗാനം നസ്രായൻ കർത്താവേ ലോകത്തിൻ സൃഷ്ടാവേ എന്ന് തുടങ്ങുന്നു.

ഇതോടെ ഭക്തിഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. സ്ഥിരത, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയ സമ്മേളനത്തിൽ 11 ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായമുണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ ബ്രിക്സ് നേതാക്കൾ അപലപിച്ചു. ഭീകരതയുടെ എല്ലാ രൂപങ്ങളെയും നേരിടാൻ പ്രതിബദ്ധത ആവർത്തിച്ച നേതാക്കൾ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്ര വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാൻ അവസരമായാണ് ഗവൺമെന്റ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂന്ന് ദിവസത്തെ സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കണ്ണൂരിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച്

0: കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം. ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുമെന്നും എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ നേരത്തെ യാത്ര പുറപ്പെടണമെന്നും പോലീസ് അറിയിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക ഇന്ന് ഇന്ത്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.

സലിൽ ചൗധരി എന്നത് ഒരു സംഗീത സംവിധായകന്റെ പേര് എന്നതിലുപരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു സവിശേഷ സംഗീത നിർവഹണ ശൈലിയുടെ മറുപേര് തന്നെയായി മാറുന്ന ഇന്ദ്രജാലമാണ് എന്ന് ഈ പേരിനുടമയായ സർഗധനൻ ഏതാണ്ട് 50 വർഷത്തിലധികം നീണ്ടുനിന്ന സംഗീത സപര്യയിലൂടെ കാഴ്ചവെച്ചത് എന്ന് പറയാം. കേവലം ആലങ്കാരികമായ അലസ പ്രസ്താവനയല്ല ഇത് എന്ന് 1940കളിൽ ഇപ്റ്റയ്ക്ക് വേണ്ടി ഒരുക്കിയ വിപ്ലവ ഗാനങ്ങൾ മുതൽ 1994 റിലീസായ മഹാഭാരതി എന്ന ബംഗാളി സിനിമയിലെ ഗാനങ്ങൾ വരെയുള്ള അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം നിങ്ങളെ ബോധ്യപ്പെടുത്തും. സലിൽ സംഗീതത്തിന്റെ സവിശേഷ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ അന്തർധാരകളെ ഇന്ന് നാം വിശകലനം ചെയ്യുകയാണ്.

ബംഗാളിലാണ് ജനിച്ചതെങ്കിലും പിതാവിന്റെ സ്ഥലമാറ്റങ്ങൾക്കൊപ്പം ആസാമിലെ തേയിലത്തോട്ടങ്ങളിലും പരിസരങ്ങളിലുമായിരുന്നു സലിൽ ചൌധരി മുഖ്യമായും കുട്ടിക്കാലം ചിലവഴിച്ചിരുന്നത്. രണ്ടു തരത്തിൽ ഈ ബാല്യകൗമാരങ്ങൾ സലിലിന്റെ സംഗീത പ്രതിഭയെ അബോധമായെങ്കിലും അഗാധമായി സ്വാധീനിച്ചു കാണണം. വൈവിധ്യപൂർണമായ നാടോടി സംഗീതത്തിന്റെ അക്ഷയ ഖനിയായിരുന്നു ബംഗാൾ ആസാം പ്രദേശങ്ങൾ എന്നതുകൊണ്ട് തന്നെ പ്രാക്തന സംഗീതത്തിന്റെ അസംഖ്യം പാട്ടുമാതൃകകളെ നേരിട്ടനുഭവിക്കാൻ ചെറുപ്പത്തിലെ അദ്ദേഹത്തിനായി.

തേയിലത്തോട്ടങ്ങളിലെ അസംഘടിതരായ തൊഴിലാളികളുടെ ദുരിതപൂർണ ജീവിതങ്ങളെ അടുത്തുനിന്ന് കാണാനുള്ള സാഹചര്യവും നന്നേ ചെറുപ്പത്തിലെ സലിൽ ചൌധരിക്കുണ്ടായിരുന്നു. അധസ്ഥിതരോടൊപ്പം നിലകൊള്ളുക എന്ന ജീവിത ആദർശത്തിലേക്ക് സലിൽ ചൌധരി എത്തിച്ചേരുന്നതിന്റെയും പശ്ചാത്തലം ഇതാണ്. പിൽക്കാലത്ത് ഇത് കമ്മ്യൂണിസ്റ്റ്

സംസ്ഥാനങ്ങളിലേക്കും ഇപ്റ്റ പോലുള്ള സാംസ്കാരിക സംഘടനകളിലേക്കും സലിലിനെ കൊണ്ടുചെന്നെത്തിച്ചു. തൊഴിലാളപക്ഷ സംഘസംഗീതത്തിന്റെയും നാടോടി സംഗീതത്തിന്റെയും നീർച്ചാലുകൾ നന്നെ ചെറുപ്പത്തിൽ തന്നെ സലിൽ സംഗീതത്തെ നനച്ചീറനാക്കി എന്നർത്ഥം.

ഈ ചെറുപ്രായത്തിൽ തന്നെ മറ്റൊരു സംഗീതധാര നിർണായകമായ മറ്റൊരു സ്വാധീനമായി സലിലിന്റെ ഭാവുകത്വത്തിലേക്ക് പടരുന്നുണ്ടായിരുന്നു. പിതാവിന്റെ സംഗീതശേഖരത്തിലെ പാശ്ചാത്യ ക്ലാസിക് സംഗീത രചനകളായിരുന്നു അവ.

0: My father was very fond of Western classical music. We had a very big collection of Western classical symphonies. My father himself was a good musician in spite of his being a physician.
1: ആകാശവാണിക്ക് അനുവദിച്ചു തന്ന ഒരു അഭിമുഖത്തിൽ സലിൽ ചൗധരി തന്നെ ഈ സ്വാധീനത്തെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി.
0: And we had quite a few number of classical and semi-classical music also. For example, we had collection of Fayaz Khan and semi-classical like K.C. Days and Milan Kanti Ghosh, Shyama Sangeet and all that, which I have been hearing from the age of 3 or 4, you know, gramophone, that Songawala used to play, my father used to play. So that had indirectly gone into my blood. That is why maybe the symphonies or the Western music, never, I could never think it as foreign, because I was initiated into it from my childhood, early childhood. Then when I came to Calcutta for my studies, my elder brother, Nikhil Chaudhary, he was the director of an orchestra club, and the club was situated in our house itself.
2: പക്ഷേ വെസ്റ്റേൺ ഹാർമണിയും ഇന്ത്യൻ മെലഡിയും ഇത്ര സമർത്ഥമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള സംഗീത സംവിധായകന്മാർ കുറവായിരിക്കും എന്ന് പറയേണ്ടി വരും.
1: തന്റെ നിരീക്ഷണങ്ങളുമായി സംഗീത നിരൂപകനും ഗായകനുമായ ഇ ജയകൃഷ്ണൻ കൂടെ ചേരുന്നു.
2: ഇന്ന് നമ്മൾ പുതിയ കാലത്ത് ഇളയരാജയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ റഹ്മാനെയൊക്കെ പോലെയുള്ള സംഗീത സംവിധായകന്മാര് വെസ്റ്റേൺ ഹാർമണിയും ഇന്ത്യൻ മെലഡിയും തമ്മിൽ ചേർക്കുന്നതിന്റെ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ അതിനെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച ഒരു അവരുടെയൊക്കെ പൂർവ്വഗാമിയാണ് വാസ്തവത്തിൽ സലിൽ ചൗധരി.
1: ഈ ജയകൃഷ്ണൻ
2: മാത്രമല്ല, ഇളയരാജ അദ്ദേഹത്തിന്റെ കൂടെ റെക്കോർഡിങ്ങിന് ഗിറ്റാർ വായിച്ചിരുന്ന ആളാണ്. സലിൽ ചൗധരി വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കമ്പോസറാണ് ഇളയരാജ. അതുപോലെ ഇളയരാജയ്ക്ക് ഏറ്റവും ബഹുമാനമുള്ള രണ്ട് കമ്പോസേഴ്സിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിഗ്രഹമായി കൊണ്ടു നടക്കുന്ന രണ്ട് കമ്പോസേഴ്സാണ് ബംഗാളിലെ മറ്റൊരു സംഗീത സംവിധായകൻ, ഹിന്ദി സംഗീത സംവിധായകൻ എസ് ടി ബർമനും അതുപോലെ സലിൽ ചൗധരിയും.

ഇപ്പോ നമ്മളിത് കേട്ട പാട്ട് സലിൽദ മധുമതി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, മുകേഷ് പാടിയ ദിൽ തടപ്പ് എന്ന് പറയുന്ന പാട്ട് മധുമതി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാട്ടാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ വേറൊരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.

0: ഇത് ഷില്ലോങ്ങിലെ ഷില്ലോങ് ചേമ്പർ ഓർക്കസ്ട്ര സലിൽ ചൗധരിയുടെ പാട്ടിനെ പുനരാവിഷ്കരിച്ചതാണ്. ഇങ്ങനെ ഒരു ആവിഷ്കാരം നടത്താൻ അവർക്ക് സാധ്യമാകുന്നത് സലിൽ ചൗധരി കമ്പോസ് ചെയ്ത ദിൽ തടപ് എന്ന ഗാനത്തിലുള്ള സാധ്യതകളാണ്. അതിന് എത്രമാത്രം ഹാർമണിയുടെ സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കോമ്പോസിഷൻ. ദിൽ തടപ് എന്ന് പറയുന്ന പാട്ട് വാസ്തവത്തിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ അല്ല, അത് ഒരു റഷ്യൻ ഫോക്ക് സോങ് ആണ്. അപ്പം എല്ലാ നാടൻ പാട്ടുകളിലും നമ്മൾ ഈ പറയുന്ന ക്ലാസിക്കൽ സംഗീതത്തിന്റെ തുടക്കം നാടൻ പാട്ടുകളിൽ നിന്നാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണത്.
1: I had collected quite a number of Western folk songs also, Russian folk songs, Czechoslovak, Hungarian folk songs, American folk songs. That was my, folk music was my passion. For example, Bichwa, as I was talking about Indian folk music, Madhumati, that melody I had learned from the coolies of Assam. Nearly the same thing with Madhumati. Another song was Dil Talap Talap Dil, that one.

0: ഇന്ത്യൻ നാടോടി സംഗീതത്തോട് പ്രകടിപ്പിച്ച അതേ ആഭിമുഖ്യം മറ്റ് രാജ്യങ്ങളിലെ നാടോടി സംഗീതധാരകളോടും സലിൽ ചൌധരി വെച്ചു പുലർത്തിയിരുന്നു. ദോ ബിഖാ ജമീൻ എന്ന ആദ്യ ഹിന്ദി ചിത്രത്തിലെ പ്രശസ്ത ഗാനത്തിന് ആസ്പദമായത് റഷ്യൻ ആർമിയുടെ മാർച്ച് സോങ് ആണ് എന്ന കാര്യം വെളിപ്പെടുത്തിയത് സലിൽ ചൌധരി തന്നെയായിരുന്നു. ആ പാട്ടിന് ഇന്ത്യൻ ഛായ പകരാൻ തുടക്കത്തിൽ ഒരു നാടോടി ഈണത്തെ കൂട്ടുപിടിക്കുകയും ചെയ്തു സലിൽ ചൌധരി. സലിൽ ചൌധരി തുടരുന്നു.
1: That was inspired, not lifted, but inspired by Russian Red Army March song. Can you believe? And the scale is surprisingly negative. So I added one, in the very beginning, one phrase.

അദ്ദേഹം 13 ഭാഷകളിൽ അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ ഹിന്ദി ബംഗാളിയായിരുന്നു പ്രധാനം, പിന്നെ മലയാളം. മ്യൂസീഷ്യനു പുറമെ നാടകകൃത്തായിരുന്നു, കഥാകൃത്തായിരുന്നു, അതുപോലെ തന്നെ ലേഖനകർത്താവായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം പരിവർത്തൻ എന്ന് പറയുന്ന ബംഗാളി സിനിമയിലാണ് വരുന്നത്. ആ സിനിമയാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്ന സിനിമ. പക്ഷെ അദ്ദേഹം ഹിന്ദിയിലേക്ക് കടന്നു വന്ന് ഋഷികേശ് മുഖർജി സംവിധാനം ചെയ്ത ദോബിക സെമി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം തിരക്കഥ എഴുതുകയാണ് ചെയ്തത്. അതുപോലെ അതിലെ പാട്ടുകളും കമ്പോസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ പടം ദോബിക സെമീനാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വളരെ മധുമതി പോലെയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകളിൽ സംഗീതം നൽകി. അങ്ങനെ പിന്നീട് മലയാളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്.

0: സലിൽ ചൗധരിയുടെ മലയാളത്തിലെ പ്രശസ്തങ്ങളും വ്യത്യസ്തങ്ങളുമായ പാട്ടുകളെ വിശകലനം ചെയ്തുകൊണ്ട് ഇ ജയകൃഷ്ണൻ തുടരുന്നു.
1: ചുമേനിലെ പാട്ടുകൾ അറിയാത്തവരുണ്ടാവില്ല. അദ്ദേഹം വലിയ അത്ഭുതം കാണിച്ച ഒരു സിനിമയാണ് ആദ്യത്തെ സിനിമ. തന്നെ അപാരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് തന്നത്. അതിനകത്തുള്ള അദ്ദേഹത്തിന്റെ ഫോക്ലോറിലുള്ള, അതായത് നാടോടി സംഗീതത്തിലുള്ള

ത്തിന്റെ പ്രാവീണ്യം അറിയണമെങ്കിൽ നമ്മള് പീലിയില പാടിയ പെണ്ണാളെ കണ്ണാളെ എന്ന് പറയുന്ന ആ കോറസ് മാത്രം കേട്ടാൽ മതി. കോറസ് ഉണ്ടാക്കുന്നതിലുള്ള പ്രാവീണ്യവും നാടൻപാട്ടിനെ മെലഡിയോട് ചേർക്കുന്നതിലെ പ്രാവീണ്യവും നമുക്ക് ആ പാട്ടിൽ തിരിച്ചറിയാം. ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ഒരാള് കേരളത്തിന്റെ തനത് സംഗീതമായിട്ടുള്ള വടക്കൻ പാട്ടിന്റെ ഈണമെല്ലാം ചേർത്തിട്ടാണ് അതിനകത്ത് പാട്ടുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ അതിനകത്തുള്ള മാനസമയനെ വരൂ എന്ന് പറയുന്ന പാട്ടിന്റെ ഘടന തന്നെ, അതിന്റെ ഹമ്മിങ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രവീന്ദ്ര സംഗീതത്തിന്റെ റൂട്ടിലാണ് ആ പാട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ ഹമ്മിങ് മനടെ പാടിയ പാട്ടിന്റെ ഹമ്മിങ് കേൾക്കുമ്പോഴേ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഗീതത്തിൽ കാണിച്ചിട്ടുള്ള ആളാണ് സെൽഡ. അത് പറഞ്ഞാൽ തീരില്ല.

65 ശേഷം സലില 68 പിന്നീട് സിനിമ ചെയ്യുന്നത് മലയാളത്തിൽ. രഘുരാത്രികളിൽ വേറെ 2-3 പാട്ടുകളുണ്ട്, മനോഹരമായ ഒരു കോറസ് ഉണ്ട്. കാക്കക്കറുമ്പികളെ, കാർമുകിൽ തുമ്പികളെ എന്ന് പറഞ്ഞൊരു കോറസ് ഉണ്ട്. വേറൊരു പാട്ട് പി ലീലയുടെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബ്ലെൻഡിലുള്ളൊരു പാട്ടാണ്.

ഇതിന്റെ കൗണ്ടർ പോയിന്റിന്റെ വിന്യാസം, ഇതൊക്കെ മലയാളത്തിൽ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം പാട്ടുകളൊക്കെ ഇത്ര ഈ ശ്രേണിയിലുള്ള പാട്ടൊക്കെ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.

പിന്നീട് അദ്ദേഹം വളരെ ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു സിനിമ, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് അത്, ഒരു രണ്ടു മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ്, സ്വപ്നം എന്ന് പറയുന്ന ബാബു നന്ദൻകോടിന്റെ സിനിമ. ഇതിലൊരുപാട് പാട്ടുകളുണ്ട്. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു എന്ന് പറയുന്ന പാട്ട്, നീ വരു കാവ്യദേവതേ, മാനേ മാനേ, അങ്ങനെ വണിജറാമിന്റെ ആദ്യത്തെ പാട്ട് മലയാളത്തിലെ ഇൻട്രൊഡക്ഷൻ, സൗരയുദ്ധത്തിൽ വിടർന്ന ഒരു കല്യാണ സൗഗന്ധികമാണ് ഈ ഭൂമി, നീ വരു കാവ്യദേവത എന്ന് പറയുന്ന പാട്ടിന്റെ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ, അതിന്റെ ആലാപന രീതി, റൺറ്ററിങ് തികച്ചും ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു പാട്ടാണത്.

രാമുക്കാരിയാട്ടിന്റെ തന്നെ നെല്ല് എന്ന ചിത്രം മണ്ണിന്റെ ഗന്ധം ചൂഴുന്ന ചില സംഘഗാനങ്ങൾ ഒരുക്കാൻ സലിൽ ചൌധരിക്ക് അവസരം നൽകി.

0: చేర్చెంబా చెంబ కురుమ కుంభ కుంభ కురవ చెంబావు నెల్లోల పూతుపోయి పూలి పూ వల్లి పూ చెల్లి పూ కళ్ళి పూ వల్లి పూ.
1: ലതാ മങ്കേഷ്കർ മലയാളത്തിൽ ആദ്യമായി പാടിയിട്ടുള്ളത് നെല്ലിലാണ് കദളി കൺകദളി എന്ന് പറയുന്ന പാട്ട്. സുശീലാമ്മയുടെ കാടുകുളിരിന് കൂടുകുളിരിന് മാറിലൊരു പൊട്ടി ചൂടുണ്ടോ, അതുപോലെ അതിഗംഭീരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കോറസുകൾ, കൈയോട് കൈ മെയ്യോട് മെയ് മനടെ ഒക്കെ പാടിയിട്ടുള്ള പാട്ട്.

എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മദനോത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തം. കമ്പോസിംഗിന്റെ അത്ര തന്നെ പ്രാധാന്യം ഓർക്കസ്ട്രേഷനുമുണ്ട് എന്ന് സംഗീതാസ്വാദകരെ ബോധ്യപ്പെടുത്തിയ ഗാനങ്ങളായിരുന്നു അവ.

0: ഹിറ്റുകളുടെ ഒരു ഘോഷയാത്ര ഉണ്ടായ സിനിമയാണ്. എല്ലാ പാട്ടുകളും ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ് മദനോത്സവം.
1: ഈ ജയകൃഷ്ണൻ
0: മദനോത്സവത്തിൽ എനിക്ക് കുറെ പാട്ടുകളുണ്ട്. ഒരു പാട്ടിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നീമായും നിലാവോ എന്ന പാട്ടിനെ കുറിച്ചാണ്. കോറൽ സംഗീതം, ഗ്രൂപ്പ് സംഗീതം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം വിളിച്ചോതുന്ന ഒരു പാട്ടാണ് ഈ നീമായും നിലാവോ. ഒരു വെസ്റ്റേൺ റെൻഡറിങ്ങിന്റെ ഒരു സുഖമുള്ള പാട്ടാണ്. വളരെ കനമുള്ള ശബ്ദം, ബാരിടോൺ, അതിന്റെ ഒരു റൂട്ടാണ് ഈ പാട്ടിനെ അവലംബിച്ചിട്ടുള്ളത്. ഇത് അവലംബിച്ച പിന്നീട് ചില പാട്ടുകളൊക്കെ മലയാളത്തിലുണ്ടായിരുന്നു.

0: സലിൽ ചൌധരിയുടെ സംഗീതവുമായെത്തിയ പിൽക്കാല മലയാള ചിത്രങ്ങൾ പലതും ബോക്സ് ഓഫീസിൽ തകർന്നതിനാലാകണം ജനപ്രിയത നേടേണ്ട പല പാട്ടുകളും അങ്ങനെ അല്ലാതായി മാറി.
1: അതുപോലെ പിന്നെ ഒരുപാട് സിനിമകള്, അന്ത്യയിലെ പൊന്ന്, ചുവന്ന ചിറകുകൾ, ഈ ഗാനം മറക്കുമോ, അങ്ങനെ ഒരുപാട് സിനിമകൾ.

സമയമായില്ല പോലും. സമയമായില്ല പോലും എന്ന സിനിമയിലുള്ള പാട്ടുകൾ മുഴുവനും മിക്കവാറും മെയിൽ സോങ്സ് ആണ്. യേശുദാസാണ് കൂടുതൽ പാട്ടുകളും പാടിയിട്ടുള്ളത്. അതില്

സംഗീതത്തിന് ദേശാതിർത്തികളോ ഭാഷാതിർത്തികളോ ഇല്ലെന്ന് വിശ്വസിക്കുകയും സ്വന്തം ഈണങ്ങളിലൂടെ ആ വിശ്വാസം പ്രാവർത്തികമാക്കുകയും ചെയ്ത സംഗീത സംവിധായകനാണ്

ലോകമാകെ പരന്നുകിടക്കുന്ന വ്യത്യസ്തങ്ങളും വിഭിന്നങ്ങളുമായ സംഗീതധാരകളെ സമന്വയിപ്പിക്കാൻ സലിൽ ചൗധരിക്ക് അവസരങ്ങൾ നൽകിയത് ചലച്ചിത്രരംഗമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ ചലച്ചിത്രരംഗത്തിനും ഇന്ത്യൻ ചലച്ചിത്ര സംഗീതരംഗത്തിനും വംഗദേശം നൽകിയ സംഭാവനകൾക്ക് അതിരില്ല. കലയുടെയും നവോത്ഥാനത്തിന്റെയും സാംസ്കാരിക മുദ്രകൾ വഹിച്ചൊഴുകുന്ന സംഗീതവാഹിനിയായി സലിൽ ചൗധരി ചരിത്രത്തിൽ എന്നേ രേഖപ്പെടുത്തി കഴിഞ്ഞു. സലിൽ ചൗധരിയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ സംഗീതം പൂർണ്ണമാകുന്നു. സലിൽ ചൗധരിയെ കുറിച്ച് സംസാരിച്ചത് ഇ ജയകൃഷ്ണൻ. ആഖ്യാനം വിനീത സുമം. നിർവഹണം

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
8: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
11: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
12: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടു.
13: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
12: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
13: അപ്പൊ ശരിയായ നമ്പർ
12: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
13: ചേച്ചി എന്നെ രക്ഷിച്ചു,
12: പണിയിൽ നിന്നല്ല.
13: ചെയ്തോളാം. RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
14: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
15: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
14: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
18: എന്താ സംശയം? അത് മൈജിയിലല്ലേ.
17: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
18: ഓഫർ September 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
19: TNC അപ്ലൈ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
20: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
7: ആഘോഷം തുടങ്ങിയല്ലേ.
20: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യം തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: എനിക്കൊരു TV വാങ്ങണമായിരുന്നു.
5: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED TV കൾ, കൂടാതെ TV പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
6: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
9: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
10: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 48 മിനിറ്റും 4 സെക്കൻഡും. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കീർത്തിചക്ര, ഈ ചിത്രത്തിലെ ഗാനം ഗായകൻ കൈലാഷ് ഖേർ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോഷുവ ശ്രീധരൻ.

കൃഷ്ണചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സൈന്യം, രചന ശുനക്കര രാമൻകുട്ടി, സംഗീതം എസ് പി വെങ്കടേഷ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി എഫും പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മലേഷ്യ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റുക് സെരി ജോഹാരി അബ്ദുൾ ഗനിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ജതീന്ദ്രനാഥ് ദാസിന്റെ ചരമവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജയിലിൽ സ്വാതന്ത്ര്യസമര സേനാനികളോട് ബ്രിട്ടീഷ് ഭരണകൂടം കാണിച്ച മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ ജതീന്ദ്രനാഥ് ദാസ് നടത്തിയ നിരാഹാര സമരം ദേശസ്നേഹത്തിന്റെയും ധീരതയുടെയും ഉത്തമ ഉദാഹരണമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതായും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയല്ല പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയെന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. കോഴിക്കോട്ടെ യോഗത്തിനുശേഷം എല്ലാ ജില്ലകളിലും ഒരു മാസക്കാലം സമയമെടുത്ത് വിപുലീകൃത കമ്മിറ്റികൾ ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കം. ഈ മാസം 19 വരെയാണ് യജ്ഞം. തമിഴ്നാട്ടിൽ പൊതുഭരണത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടുത്തമാസം 31-നകം ആസ്തികളുടെയും കടബാധ്യതകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു. 2025 ഡിസംബർ 31 വരെ കാലാവധി നിശ്ചയിച്ചാണ് ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്തേണ്ടത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പ് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് ഉച്ചയ്ക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച വരെ തുടരുന്ന ഗെയിംസിൽ 2,300 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്.

എഫ്എം പ്രധാന വാർത്തകൾ ഇനി 10:58. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. യേശുദാസും കൃഷ്ണചന്ദ്രനും പാടിയത് ചിത്രം സൂര്യഗായത്രി. രചന ONV കുറുപ്പ്. സംഗീതം രവീന്ദ്രൻ.

0: യേശുദാസും കൃഷ്ണചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സൂര്യഗായത്രി, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
4: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടി വിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് എൽ ഇ ഡി ടിവികൾ. കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
8: എവിടുന്ന് വാങ്ങിക്കണം?
7: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 രൂപ തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
8: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
7: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: എന്നാ മൈ തന്നെ പോവാം.
7: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

എസ്ര. ഈ ചിത്രത്തിന് വേണ്ടി ഹരിചരൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്. ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.

0: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോൺ ഇൻ പരിപാടി ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഉച്ചകോടിയുടെ ആദ്യ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. എല്ലാതരം ഭീകരവാദത്തെയും നേരിടുന്നതിന് നേതാക്കൾ പ്രതിബദ്ധത അറിയിച്ചു. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.

ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും അത്യന്താപേക്ഷിതമാണെന്ന് മോദി വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലെ പ്രവർത്തനങ്ങളുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് നൽകിയ സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം പ്രായോഗികവും വികസനോന്മുഖവുമായ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. കായിക സാങ്കേതിക വിദ്യ, കർമ്മസമിതി രൂപീകരണം, കായിക ഉപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശുപാർശകളും ബ്രിക്സ് പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴവിരുന്നിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ഒരു താളം നിരവധി സംസ്കാരങ്ങൾ എന്നതായിരുന്നു സിംഫണിയുടെ ലക്ഷ്യം. ബ്രിക്സ് കുടുംബത്തിന്റെ വൈവിധ്യം, സാംസ്കാരിക സമ്പന്നത, ഒരുമയുടെ ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച സിംഫണിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ ഇന്ത്യയുടെ സമ്പന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്ന നാഗരികതകളെയും ബ്രിക്സ് സിംഫണി പ്രദർശിപ്പിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, മലേഷ്യ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റുക്സേരി ജോഹാരി അബ്ദുൾ ഖനിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, വിപണി സാധ്യത മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനി ജതീന്ദ്രനാഥ് ദാസിന്റെ ചരമവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജയിലിൽ സ്വാതന്ത്ര്യ സമരസേനാനികളോട് ബ്രിട്ടീഷ് ഭരണകൂടം കാണിച്ച മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ ജതീന്ദ്രനാഥ് ദാസ് നടത്തിയ നിരാഹാര സമരം ദേശസ്നേഹത്തിന്റെയും ധീരതയുടെയും ഉത്തമ ഉദാഹരണമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിലെ സിയോജ്ദാറിലെ ദിവേഷ് തേക്ദാർ മേഖലയിൽ ജെയ്ഷ് ഇ മുഹമ്മദ് ഭീകരന്റേതെന്ന് സംശയിക്കുന്ന ഒരാളുടെ അഴുകിയ മൃതദേഹാവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന ഇന്നലെ കണ്ടെടുത്തു. നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സുരക്ഷാസേന മരിച്ചയാളെ തിരിച്ചറിയുന്നതിനും മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അന്വേഷണം ആരംഭിച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26-നുണ്ടായ ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. ഇതുവരെ 13700-ലധികം പേരെ രക്ഷപ്പെടുത്താനായി. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടി 2026 ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും UAE അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷ്മിയുടെയും നേതൃത്വത്തിൽ ഡ്രൈഡോക്സ് വേൾഡ് CEO ക്യാപ്റ്റൻ റാഡോ ആൻഡ്രോളോവിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസ് വിജയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. എഞ്ചിനീയറിംഗ്, ഫാബ്രിക്കേഷൻ, അനുബന്ധ മാരിടൈം സേവനങ്ങൾ, കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. സംസ്ഥാനത്ത് 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പെൻഷനുവേണ്ടി സംസ്ഥാന വിഹിതമായി അനുവദിച്ചത് 951,40,00,000 രൂപയാണ്. പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക തീർപ്പാക്കാൻ 310 കോടി രൂപ വിനിയോഗിച്ചതായി അദ്ദേഹം അറിയിച്ചു. ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ച് മുതിർന്ന പൌരന്മാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ദീർഘവും ആരോഗ്യകരവുമായ ജീവിതത്തിന് ഇപ്പോൾ തന്നെ ആരോഗ്യ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ദേശീയ

0: സമ്മേളനമായ ICCCON 2026 കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഹൃദ്രോഗ സാധ്യത ഉയർത്തുകയാണ്. ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 300-ലധികം ഹൃദ്രോഗ വിദഗ്ധരും ജർമ്മനി, അമേരിക്ക, മലേഷ്യ, ശ്രീലങ്ക, ബ്രൂണൈ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് കോഴിക്കോട്ട് തുടക്കമായി. കണ്ണൂർ റോഡിലെ AKG ഓഡിറ്റോറിയത്തിലാണ് യോഗം. മുതിർന്ന പാർട്ടി നേതാവ് പാലോളി മുഹമ്മദ്കുട്ടി പതാക ഉയർത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും. ജനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയല്ല, പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് കോഴിക്കോട്ട് പറഞ്ഞു. നേതാക്കളുടെ വീഴ്ചകൾ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖയിൽ പറയുന്നുണ്ടെന്നും കോഴിക്കോട്ടെ യോഗത്തിന് ശേഷം എല്ലാ ജില്ലകളിലും 1 മാസക്കാലം സമയമെടുത്ത് വിപുലീകൃത കമ്മിറ്റികൾ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും പങ്കെടുക്കും. വിദ്യാഭ്യാസം, സാമൂഹിക വികസനം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചകളിൽ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കാളികളാകും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പ്രവൃത്തി നാളെ ആരംഭിക്കും. മന്ത്രി കെ മുരളീധരൻ മരുതങ്കുഴി കാഞ്ഞിരമ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. 73.61 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പൊതുഭരണത്തിൽ ഉത്തരവാദിത്തവും സുതാര്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടുത്തമാസം 31-നകം ആസ്തികളുടെയും കടബാധ്യതകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു. ജനുവരിയിൽ ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചെന്നൈ നഗരത്തിൽ സുരക്ഷ ശക്തമാക്കി. 2000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് 14 ചെക്ക് പോയിന്റുകളിൽ വിന്യസിച്ചത്. നിരവധി ഹിന്ദു സംഘടനകളും സാമൂഹിക ക്ഷേമ ഗ്രൂപ്പുകളും റെസിഡന്റ് അസോസിയേഷനുകളും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നഗരത്തിലുടനീളം പോലീസ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയത്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ ബാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസം നീണ്ടുനിൽക്കുന്ന മാധ്യമ പര്യടനത്തിൽ കേരളത്തിൽ നിന്ന് 10 മാധ്യമപ്രവർത്തകരുണ്ട്. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആതിര തമ്പി, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നികിത എന്നിവരാണ് മാധ്യമ സംഘത്തെ അനുഗമിക്കുന്നത്. പ്രശസ്തമായ വല്ലാർപ്പാടം ബസലിക്ക മെരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3 എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നടക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ കൂട്ടുകാരെ, ഇതാ ഇന്നത്തെ കിളിക്കൂട്ടം. മച്ചൂർ മല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം

0: పరమాత్మను. ధన్యవాదాలు.
1: ഇനി കിളിക്കൂട്ടത്തിൽ പറനിറയെ എന്നു തുടങ്ങുന്ന നാടൻ പാട്ട് പാടുന്നു ആദിയ.

0: பாடம் அழகின் பால் கடலாய்.
1: இனி அரபி கானம் பாடுனு தேவா கிரீஷ்.

കിളിക്കൂട്ടത്തിൽ അവസാനമായി നാടൻ പാട്ട്. പാടുന്നവർ ആരാധ്യ, അനുനന്ദ, നിഹാര, ആവണി, ആദിയ

0: മച്ചൂർ മല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു.
1: എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

രാവിലെ 11 മണിക്ക് ടൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം. ജനപ്രിയ സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. രാവിലെ 11 മണിക്ക്.

0: 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. ഒൻപത് 15 ദർപ്പണം പുനഃപ്രക്ഷേപണം. പത്ത് മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭയിൽ സുമിത് സിംഗ് പദമന്റെ സിത്താർ വാദനം കേൾക്കാം. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് കോഴിക്കോട്ട് തുടക്കം. മുതിർന്ന പാർട്ടി നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. CPIMനെതിരെ സത്യാനന്തര കാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ബേബി ഇക്കാര്യം പറഞ്ഞത്. ആയുർദൈർഘ്യം വർദ്ധിച്ച് മുതിർന്ന പൌരന്മാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ദീർഘവും ആരോഗ്യകരവുമായ ജീവിതത്തിന് ഇപ്പോൾ തന്നെ ആരോഗ്യ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ദേശീയ സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസത്തെ പര്യടനത്തിൽ കേരളത്തിൽ നിന്ന് 10 മാധ്യമപ്രവർത്തകരുണ്ട്. തമിഴ്നാട്ടിൽ പൊതുഭരണത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടുത്ത മാസം 31 ആസ്തികളുടെയും കടബാധ്യതകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. 2025 December 31 വരെ കാലാവധി നിശ്ചയിച്ചാണ് ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്തേണ്ടത്. വിനായക ചതുർത്ഥിയോട് അനുബന്ധിച്ച് ചെന്നൈ നഗരത്തിൽ സുരക്ഷ ശക്തമാക്കി. നിരവധി ഹിന്ദു സംഘടനകളും സാമൂഹ്യക്ഷേമ ഗ്രൂപ്പുകളും റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയത്. DCC മുൻ പ്രസിഡന്റ് NP മൊയ്തീൻ അനുസ്മരണ യോഗം വൈകിട്ട് കോഴിക്കോട്ട് DCC ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാവും. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ. FM പ്രധാന വാർത്തകൾ. ഇനി 1:58
1: ആകാശവാണി കണ്ണൂർ. ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. എറണാകുളം കത്രിക്കടവ് പുത്തൻ വീട്ടിൽ ജോൺ ട്രേസിയാമ്മ ദമ്പതികൾക്ക് 5 മക്കൾ. അതിൽ 3-ാമൻ ഇഗ്നേഷ്യസ്, 5-ാമൻ ബേണി. സംഗീതാസ്വാദകനും ഗായകനുമൊക്കെയായിരുന്ന അച്ഛന്റെ സംഗീത പാരമ്പര്യം ആ മക്കൾ പിന്നീടങ്ങ് കൊണ്ടു നടന്നു. പള്ളികളിലും ബന്ധുവീടുകളിലും മറ്റും അവർ സംഗീതം അവതരിപ്പിച്ചു. പല ഭക്തിഗാനങ്ങളും അവർ ഒരുക്കി. 1992 കാഴ്ചയ്ക്കപ്പുറം എന്ന ചലച്ചിത്രത്തിനും സംഗീതമൊരുക്കിയത്.

പിന്നീട് 1994 പ്രിയദർശൻ ശ്രീനിവാസൻ, മോഹൻലാൽ, നെടുമുടി വേണു, ശോഭന, കെ പി എസ് സി ലളിത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരന്ന തേന്മാവിൻ കൊമ്പത്ത് എന്ന പടം ഈ സഹോദരങ്ങളെ മലയാള ചലച്ചിത്ര ഗാന ആസ്വാദകരുടെ പ്രിയപ്പെട്ട ബേണി ഇഗ്നേഷ്യസ് കോംബോ ആക്കി. ഓൾ ടൈം ഫേവറേറ്റ്. ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ പ്രിയരെ നമുക്ക് കേൾക്കാം സംഗീത സഹോദരങ്ങൾ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ചലച്ചിത്ര ഗാനങ്ങൾ. വോക്കൽസ് സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. ആദ്യം കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ നിലാ പൊങ്കലായല്ലോ എന്ന ടൈറ്റിൽ മ്യൂസിക്. 1994 മികച്ച സംഗീത സംവിധായകർക്കുള്ള അവാർഡ് ഈ ചിത്രത്തിന് ബേണി ഇഗ്നേഷ്യസ് കരസ്ഥമാക്കി.

തേന്മാവിൻ കൊമ്പത്തും അതിനുശേഷം മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനുമൊക്കെ സംഗീത സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി മതിയാക്കാം എന്നോർത്തതായിരുന്നു ബേണി ഇഗ്നേഷ്യസ്. പക്ഷെ ഗിരീഷ് പുത്തഞ്ചേരി നന്നായൊന്ന് മോട്ടിവേറ്റ് ചെയ്തു ഇവരെ. ഒരുപക്ഷെ പുത്തഞ്ചേരി അന്നങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്ക് എത്ര നല്ല പാട്ടുകൾ നഷ്ടമായേനെ. 1998 പുറത്തിറങ്ങിയ മയിൽപ്പീലിക്കാവിലെ പാട്ട് കേൾക്കാം. ഇനി വരികൾ എസ് രമേശൻ നായർ. ദേശ് രാഗത്തിലാണ് ഈ പാട്ട്.

വർഷം 1998. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. മറക്കുമോ നമ്മൾ? ഒരു ഗ്രാമവും അതിലെ അപ്പൂട്ടനും അയാളുടെ സുഹൃത്തുക്കളും ഇടയിൽ അയാളിൽ അറിയാതെ മുട്ടിടുന്ന പ്രണയവും. എന്റെ മൗനരാഗം ഇന്ന് നീ അറിഞ്ഞുവോ? അപ്പൂട്ടനോട് അയാളുടെ മനസ്സ് സംസാരിക്കുകയാണ്. മനസ്സ് നായികയുടെ സാമീപ്യത്തെ, സൗന്ദര്യത്തെ, പ്രണയത്തെ വർണ്ണിക്കുന്നു. അപ്പൂട്ടന്റെ പിറവിയിൽ ഒരു തുണയാണത്രേ അവൾ. പന്തളം സുധാകരന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ധർമ്മവതി രാഗത്തിൽ ഒരുക്കിയ ഈ പാട്ടുകേൾക്കാം ഇനി ട്യൂൺ ഇൻ സ്റ്റാർസിൽ.

വിനയൻ സംവിധാനം ചെയ്ത ഒരു കുടുംബ ചിത്രമാണ് 1999 പുറത്തിറങ്ങിയ പ്രണയനിലാവ് എന്ന സിനിമ. കുടുംബത്തിന്റെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കുന്നു നായികയും നായകനും. പിന്നീട് പ്രശ്നങ്ങൾ മുറുകുന്നു. ആ പ്രശ്നത്തിനിടയിൽപ്പെട്ട് നായകന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിക്കുന്നു. ചിരിയും സൌഹൃദവും സ്നേഹവും എല്ലാം ചേരുംപടി ചേർത്ത ഒരു വിനയൻ സിനിമ. ഒരു കാലത്ത് ഇതിലെ തമാശ രംഗങ്ങൾ മതിയായിരുന്നു മനസ്സൊന്ന് കുളിർക്കാൻ. ഏതായാലും ഈ സിനിമയ്ക്കും ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം കൊടുത്ത ജീവൻ ചെറുതല്ല. ഈ ചിത്രത്തിലെ മാനത്തൊരു പൊൻതാരകം എന്ന് പാട്ട് കേൾക്കാം ഇനി ട്യൂണിങ് സ്റ്റാർസിൽ.

ഇതേ സിനിമയിൽ ഒരു പ്രണയ ഗാനമുണ്ട്, പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ അത് തന്നതിനിക്ക് മുത്തല്ലേ. എസ് രമേശൻ നായരുടെ വരികൾ മധ്യമാവതി രാഗത്തിലാണ് സംഗീത സഹോദരങ്ങൾ കോർത്തെടുത്തത്. കേൾക്കാം ഇനി ഈ പ്രണയഗാനം.

ഇന്നത്തെ ഈ ടെക്നോളജി ഹൈപ്പ് വരുന്നതിന് മുൻപ് പ്രേത സിനിമകൾ കണ്ട് പേടിച്ചു പോയൊരു കാലമുണ്ടായിരുന്നില്ലേ നമുക്ക്? നായികയുടെ കണ്ണിൽ നിന്നും തീ വരും, പൂച്ച കരയും, വാതിൽ താനേ തുറക്കും അടയും, ഒടുവിൽ ഒരു വെള്ള സാരിയിൽ മുടിയഴിച്ച് പുകയുടെ ഇടയിൽ നിന്നും നായിക വരും ഒരു പാട്ടുമായി. ഇതൊക്കെ മതിയായിരുന്നു നമ്മൾക്കെന്ന് പേടിക്കാൻ. ഏറ്റവും ധൈര്യത്തോടെ ടിവിയുടെ മുന്നിലിരിക്കുന്നയാളുടെ പിന്നിൽ ഒരു കണ്ണുമടച്ചിരുന്ന് നമ്മൾ കണ്ടുതീർത്ത ആകാശഗംഗയിലെ പുതുമഴയായി വന്നു നീ. ഓർമ്മകളുടെ പുതുമഴയാണ് നമ്മൾക്ക് സമ്മാനിക്കുക. പഹാടി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്.

സംവിധായകൻ പ്രിയദർശനോടൊപ്പം ചേരുമ്പോൾ ബേണി ഇഗ്നേഷ്യസ് മലയാളികൾക്ക് സമ്മാനിച്ചത് എക്കാലത്തെയും മികച്ച ഹിറ്റ് ഗാനങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തേന്മാവിൻ കൊമ്പത്ത്, പിന്നീട് ചന്ദ്രലേഖ, ശേഷം വെട്ടം, അങ്ങനെ അതുപോലെ തന്നെ പുലിവാൽ കല്യാണം, കല്യാണരാമൻ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ഉല്ലാസപ്പൂങ്കാറ്റ്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, പട്ടാഭിഷേകം, രഥോത്സവം, കേൾക്കുന്തോറും ചുണ്ടിൽ ചിരിവിടർത്തുന്ന എത്രയെത്ര ഈണങ്ങൾ, ഒന്നാം വട്ടം കണ്ടപ്പോൾ ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ, കഥയിലെ രാജകുമാരനും രാജകുമാരിയും. ഈ ലിസ്റ്റ് ഇങ്ങനെ നീളുമ്പോൾ ഈ പാട്ടുകളൊക്കെ തരുന്ന ഓർമ്മകൾക്കും അറ്റമില്ല. ആ അറ്റമില്ലാത്ത ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലെ. ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രശസ്ത സംഗീത സംവിധായകർ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഗാനങ്ങളുമായി ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസിൽ നമ്മളോടൊപ്പം ഉണ്ടായത് സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, മീര ആര്യു, ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം നൽകി ആലപിച്ചത് ഉമ്പായി.

മലയാളം ആൽബം ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഉമ്പായി സംഗീതം നൽകി ആലപിച്ചത്. അടുത്ത ഗാനം

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ

0: രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മലയാളം ആൽബം ഗാനങ്ങൾ തുടരുന്നു. നന്ദി പ്രിയ സഖി, നന്ദി.

0: മലയാളം ആൽബം ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം നൽകി ആലപിച്ചത് ഉമ്പായി.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: മൈജി പ്രൈസ് ചലഞ്ച്,
6: AC കൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year warranty, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
5: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
7: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
8: എന്തേട്ടാ ഒരു വിഷമം?
9: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
8: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
9: അതെവിടുന്ന്?
8: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
10: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
12: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
13: 20 കാറുകൾ,
12: 25 സ്കൂട്ടറുകൾ,
13: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
12: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
13: ബമ്പർ സമ്മാനമായി BMW കാർ,
12: അങ്ങനെ 30 കോടി രൂപയുടെ
13: ഉറപ്പായ

0: സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
2: എന്നാ മൈജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
1: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: എനിക്കൊരു ടിവി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യം തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ₹6,299 സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
3: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 1:58 വരെ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. മറ്റൊരു നമ്പർ 9495909015. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: टेक्नोलॉजी के एडॉप्शन में इंक्लूसिविटी पर बल दिया है.
1: Mr. Modi said they have set up a BRICS Digital Center of Excellence for smart grids and energy storage, which will help make clean energy systems more reliable, efficient and accessible. Prime Minister said that the benefits of solutions developed within BRICS should be made adaptable and accessible to meet the needs of the Global South. Mr. Modi further stated that the BRICS Logistics Supply Chain Cooperation Framework will help make supply chains more reliable and resilient. Under the umbrella of innovation, the BRICS Incubator Network will connect startups and incubators. After the conclusion of the session, Prime Minister Narendra Modi will hold bilateral meetings with President of Kazakhstan, Kasym-Jomart Tokayev, President of the Philippines, Ferdinand R. Marcos Jr., President of Egypt, Abdel Fattah al-Sisi, President of South Africa, Cyril Ramaphosa, and President of Burundi, Evariste Ndayishimiye. He will also hold meetings with Vice President of Nigeria, Kashim Shettima, and Vice President of Uganda, Jessica Alupo. The World Health Organization, WHO, has praised the New Delhi Declaration adopted by the BRICS nations during the BRICS Summit 2026. In a social media post, the Director General of the World Health Organization, Tedros Adhanom Ghebreyesus, appreciated the commitment to universal health coverage, resilient health systems, successful conclusion of negotiations on the Pathogen Access and Benefit Sharing Annex to the Pandemic Agreement. The three-day Dryland Congress 2026 concluded in New Delhi with a call for greater South-South and triangular cooperation to accelerate solutions for dryland agriculture. The Minister of Agriculture and Farmers Welfare said that the event culminated with the adoption of the Delhi Declaration of Drylands 3D. The declaration set out a shared agenda for transforming dryland agriculture through collaboration, knowledge exchange, innovation and collective action across the Global South. India Meteorological Department has issued a red alert for Gujarat today, warning of extremely heavy rainfall across several parts of the state, particularly in South Gujarat. This fresh monsoon spell has already battered the state over the last 24 hours, with 193 talukas recording rain. The highest rainfall was reported in the Ukai region of Tapi district, which was inundated with over 11 inches of rain by 6 a.m. today. Meanwhile, IMD has forecast heavy to very heavy rainfall conditions over Madhya Pradesh, West Madhya Pradesh, Saurashtra and Kutch during the day. In men's cricket, India will begin the three-match 2020 international series against Afghanistan today at the Arun Jaitley Stadium in Delhi. The first match will start at 7 p.m. Indian time. And that is the end of this news bulletin.
2: Akashavani, Kannur. Ippol, Sevana Vartakal Kelkam. Kerala State Legal Services Authority സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം ഈ മാസം 26 രാവിലെ 11 മണി മുതൽ 12 മണി വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499924619819. പരവനടുക്കം പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചിത്രകലയിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 17 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ നടക്കും. മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ്, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499924619969. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499924 2554 83. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LID ആൻഡ് EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499924 2700.

ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഈ മാസം 15, 16, 17, 18, 22, 23 തീയതികളിലും കണ്ണൂർ ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും 24, 25, 28 തീയതികളിലും കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സിൽ രാവിലെ 5:30 മുതൽ നടക്കും. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആന്റ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 94 00 00 64. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ്സ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലെപ്സം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712304594. കണ്ണൂർ പരശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാന്റ്സ് സ്കോളർഷിപ്പ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04972784044. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-40 ഇടയിൽ. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കൈകൊട്ടി കളിപ്പാട്ട് കേൾക്കാം. KN ഗിരിജയും സംഘവും അവതരിപ്പിച്ചത്.

കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. ലോകത്ത് ഒരു പ്രതിസന്ധിയും പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരിതങ്ങളും തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിപിഐഎമ്മിനെതിരെ സത്യാനന്തരകാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. ശബരിമല നവീകരണ പ്രവൃത്തികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 551 കോടിയിലധികം രൂപ അനുവദിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി പ്രഖ്യാപനത്തെ ലോകാരോഗ്യ സംഘടന പ്രശംസിച്ചു. ആരോഗ്യ പരിരക്ഷ, പ്രതിരോധശേഷിയോടുകൂടി ആരോഗ്യ സംവിധാനങ്ങൾ, മഹാമാരികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും പങ്കിടൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സിലെ വിജയകരമായ ചർച്ചയിൽ ലോകാരോഗ്യ സംഘടനാ സെക്രട്ടറി ജനറൽ ടെട്രോഡ് അദാനോം ഗബ്രിയേസസ് സന്തോഷം പ്രകടിപ്പിച്ചു. ഡിജിറ്റൽ ആരോഗ്യം, പരമ്പരാഗത വൈദ്യശാസ്ത്ര സംയോജനം, എല്ലാവർക്കും ആരോഗ്യം നൽകുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ എന്നിവയിലും അദാനോം ഗബ്രിയേസസ് സന്തോഷം അറിയിച്ചു. പരസ്പരബന്ധിതമായ ലോകത്ത് ഒരു പ്രതിസന്ധിയും പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂട്ടായ്മയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വെല്ലുവിളികൾ നേരത്തെ തിരിച്ചറിയുന്നതിനും അവ നേരിടാൻ തയ്യാറെടുക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണം. പകർച്ചവ്യാധികൾ തടയുന്നതിനും അവയോട് പ്രതികരിക്കുന്നതിനും ബ്രിക്സ് സംയോജിത മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്നതിന് ധാരണയായതായി നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്ത നിവാരണത്തിന് മുൻകൂർ മുന്നറിയിപ്പ് വിവരങ്ങളുടെ സംയോജന മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇറാനിയൻ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനിസാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനും ധനകാര്യ ചർച്ചകളിൽ ഫലപ്രദമായി ഇടപെട്ടതിനും നിർമ്മല സീതാരാമൻ ഇറാൻ മന്ത്രിയോട് നന്ദി അറിയിച്ചു. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പരസ്പര താൽപര്യ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ഇരുവരും അഭിപ്രായങ്ങൾ കൈമാറിയതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു.

0: എമ്മിനെതിരെ സത്യാനന്തരകാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയിലെ തിരുത്തൽ നടപടികൾക്ക് എല്ലാവരും വിധേയരാകണമെന്ന് എം എ ബേബി പറഞ്ഞു. പറ്റിയ തെറ്റുകൾ തുറന്നു പറയണമെന്നും അതെല്ലാവരും സ്വയം വിമർശനപരമായി പരിശോധിക്കണമെന്നും ബേബി നിർദ്ദേശിച്ചു. ഡെസ്ക് വോയ്സ്.
1: പാർട്ടി പ്രവർത്തകർ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തി ജനങ്ങൾ പറയുന്നത് കേൾക്കണമെന്നും അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കണമെന്നും എം എ ബേബി ആവശ്യപ്പെട്ടു. മൂന്ന് ദിവസത്തെ സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് രാവിലെയാണ് കോഴിക്കോട്ട് തുടക്കമായത്. കണ്ണൂർ റോഡിലെ എ കെ ജി ഓഡിറ്റോറിയത്തിലാണ് യോഗം. മുതിർന്ന പാർട്ടി നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം റിപ്പോർട്ട് അവതരണവും ഗ്രൂപ്പ് ചർച്ചയുമാണ്. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ ാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും.
0: ജനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയല്ല, പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു. നേതാക്കളുടെ വീഴ്ചകൾ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖയിൽ പറയുന്നുണ്ടെന്നും കോഴിക്കോട്ടെ യോഗത്തിന് ശേഷം എല്ലാ ജില്ലകളിലും ഒരു മാസക്കാലം സമയമെടുത്ത് വിപുലീകൃത കമ്മിറ്റികൾ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പെൻഷനുവേണ്ടി സംസ്ഥാന വിഹിതമായി അനുവദിച്ചത് 951,40,00,000 രൂപയാണ്. പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക തീർപ്പാക്കാൻ 310 കോടി രൂപ വിനിയോഗിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി നവീകരണ പ്രവൃത്തികൾക്ക് 551 കോടിയിലധികം രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിനുശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ ശുപാർശയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണ നടപടികൾ തുടങ്ങാത്തത് പതിവ് പോലെ കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ കൃഷിയിറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ ഒരു മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
0: നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26 ദുരന്തത്തെ തുടർന്ന് 5,130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. ഇതുവരെ 13,700+ പേരെ രക്ഷപ്പെടുത്താനായി. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 ആദ്യ മത്സരം. 2 മറ്റന്നാളും 3 വ്യാഴാഴ്ചയും ഡൽഹിയിലാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. തിലക് വർമ്മയാണ് ഉപനായകൻ. സഞ്ജു സാംസണും വൈഭവ് സൂര്യവംശിയും ടീമിലുണ്ട്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 കലാശപ്പോരാട്ടം. 7 ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് ഒന്നാമതെത്തിയത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പ് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് ഉച്ചയ്ക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച വരെ തുടരുന്ന ഗെയിംസിൽ 2,300 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 സർവേയിൽ 54 ഉഭയജീവികളെയും 52 ഉരകജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന നിരവധി അപൂർവ ജീവിവർഗ്ഗങ്ങളെ സർവേയിൽ അടയാളപ്പെടുത്തി. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
3: ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ശോല, പാമ്പാടൻ ശോല, മതികെട്ടാൻ ശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു 4 സർവേ. ഐ യു സി എന്നിന്റെ റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ച 36 അപൂർവ തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉരക വിഭാഗത്തിൽ 52 കണ്ടെത്തിയത്. ഇതിൽ 38 പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയും 9 റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ചവയുമാണ്. 2022 നടന്ന മുൻ സർവേയിൽ 52 ഉഭയജീവികളെയും 47 ഉരകജീവികളെയുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വനം വന്യജീവി വകുപ്പും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഈ പഠനം സംഘടിപ്പിച്ചത്.
0: തമിഴ്നാട്ടിൽ പൊതുഭരണത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടുത്ത മാസം 31-നകം

0: ആസ്തികളുടെയും കടബാധ്യതകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു. ജനുവരിയിൽ ഇതു സംബന്ധിച്ച നിയമ ഭേദഗതി ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. 2025 ഡിസംബർ 31 വരെ കാലാവധി നിശ്ചയിച്ചാണ് ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്തേണ്ടത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വൈകിട്ട് കേരളത്തിലെത്തും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും പങ്കെടുക്കും. വിദ്യാഭ്യാസം, സാമൂഹിക വികസനം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചകളിൽ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കാളികളാകും. ഡിസിസി മുൻ പ്രസിഡന്റ് എൻ പി മൊയ്തീൻ അനുസ്മരണ യോഗം വൈകിട്ട് കോഴിക്കോട് ചേരും. ഡിസിസി ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി തങ്കമണി പാണ്ടിപ്പാറയിൽ മോഷണശ്രമത്തിനിടെ വയോധികരായ ദമ്പതികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം. കാത്തിരക്കാട്ട് മാത്യു ജോസഫ്, ഭാര്യ അന്നമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെയായിരുന്നു സംഭവം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയമ്പാറയിൽ ബസ് കാത്തുനിന്നിരുന്ന ആളുകൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി ഒരു മരണം. 3 പേർക്ക് ഗുരുതര പരിക്ക്. കാർ ഡ്രൈവർ തൃശൂർ സ്വദേശി അമലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസം നീളുന്ന മാധ്യമ പര്യടനത്തിൽ കേരളത്തിൽ നിന്ന് 10 മാധ്യമപ്രവർത്തകരുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. ലോകത്ത് ഒരു പ്രതിസന്ധിയും പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിപിഐഎമ്മിനെതിരെ സത്യാനന്തരകാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. ശബരിമല നവീകരണ പ്രവൃത്തികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 551 കോടിയിലധികം രൂപ അനുവദിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പീറ്റർ പാടിയതാണ്. നാടകം അയനം

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് 1 മണി മുതൽ 1:58 വരെ സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94 95 99 10 15.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്ര നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നതുപോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: മഹാമാരിയാ, ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഓർ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ഇന്റർകണക്ടഡ് വേൾഡ് മേ കോയി സങ്കട് ഏക് ക്ഷേത്ര തക് സിമിത് നഹി രഹത. ഇസ്ലീ ഹെ ബ്രിക്സ് സമൂഹ മേ റിജിലിയൻസ് ബഢാനെ പർ വിശേഷ ബൽ ദിയ ഹൈ. ചുനൌതിയോ കോ സമയരത്തെ പഹചാന
0: ബ്രിക്സ് ഉച്ചകോടിക്കനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി

0: അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
1: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗ്ഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്ര ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മലാ സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാത അടയും. എന്നാൽ തങ്ങൾ മുന്നോട്ടുവച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300-ൽപരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും.

0: ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ് ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കം കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. 5 രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരണും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. ഇപ്പോൾ മുതൽ 1:58 വരെ ഫോൺ നമ്പർ ഇതാണ്: 0497295607. മറ്റൊരു നമ്പർ 94 95 99 10 15. ഇന്നത്തെ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം ഇന്ന് ആദ്യത്തെ ശ്രോതാവിനെ. ഹലോ, ഹലോ,
1: ഹലോ.
0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതമാണ്. ആരാണ്? പേര് പറയൂ. സാവിത്രി പൂമംഗലം. സാവിത്രി പൂമംഗലം ജോലി ചെയ്യുന്ന ആളാണോ?
1: അല്ല അല്ല
0: അല്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത്? രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അനുജത്ത് ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല, അനിയത്തി ജോലി ചെയ്യുന്നില്ല. അനിയത്തിന് കാലിന് സുഖമില്ലാത്തോണ്ട് പോളിയോ വാങ്ങിച്ചിട്ടേ.
0: നടക്കാനും വയ്യേ.
1: ജോലിയെല്ലാം ചെയ്യും,
0: അതെയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേര് മാത്രമേ വീട്ടിലുള്ളൂ?

0: മോള് എവിടെയാ താമസിക്കും?
1: മോള് വീടിനടുത്ത് തന്നെ.
0: അടുത്ത് തന്നെയാണ്. ഇടക്കിടെ ഇങ്ങോട്ടേക്ക് വരുവോ?
1: വരും. ടീച്ചറാണ്, സ്കൂളില്ലാത്ത ദിവസമല്ല ഇങ്ങോട്ടേക്ക്
0: വരും. അല്ലെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് പോവും. അപ്പൊ പാട്ട് പറയൂ, ഏതാണ് പാട്ട്?
1: നിലവിന്റെ കായലിൽ നിലയില്ല പാട്ടില്ല. എനിക്ക് സിനിമ ഏതാന്ന് ഓർമ്മയില്ല.
0: മണിയറ, മണിയറ സിനിമയിലെ പാട്ടാണത്. യേശുദാസും അമ്പിളിയും ചേർന്ന് പാടിയ പാട്ട്. അപ്പൊ ഇന്നത്തെ ഫുഡൊക്കെ ആയോ? ആയി, റെഡിയായി. ഇനി കഴിക്കുകയോ വേണ്ടോ? അപ്പൊ ചോദിച്ച പാട്ടും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാട്ട് കേൾപ്പിക്കട്ടെ. പാട്ട് കേട്ടിട്ട് ഭക്ഷണം കഴിക്കാം അല്ലേ? ഓക്കെ, ശരി. താങ്ക് യു. പാട്ട് കേട്ടോളൂ.

0: ചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത്.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0479725607. മറ്റൊരു നമ്പർ 9495909015. നമുക്കിനി അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ.
1: ഹലോ,
0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്, പേര് പറയൂ. കാഞ്ചന. എവിടുന്നാ? തില്ലങ്കേരി വാഴക്കാലിന്നാണ് വിളിക്കുന്നത്. ഏത് പാട്ടിന് വേണ്ടിട്ടാണെന്ന് പറയൂ.
1: പാട്ട്
0: ഭാര്യ സിനിമയിലെ പാട്ട്. ആരാണ് പാടിയത് അറിയോ? അറിയില്ല. പാടിയത് എം രാജയും പി സുശീലയും. വയലാറിന്റെ വരികളാണ്, ദേവരാജന്റെ ഈണാണ്. വീട്ടിലരൊക്കെയുള്ളത് കാഞ്ചനേച്ചി?
1: വീട്ടില് ഇപ്പൊ ഞാനും ഭർത്താവുടെ
0: രണ്ടുപേരേ ഉള്ളൂ.
1: മൂന്ന് മക്കളുണ്ടായിന്. അവര് രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി, അവരെ താമസിക്കുന്നു. പിന്നെ മോനും വേറെയാണ് താമസിക്കുന്നു. കല്യാണം കഴിഞ്ഞു
0: വേറെ താമസിക്കുന്നു. ഇപ്പൊ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഭർത്താവ്?
1: ഞാനൊന്ന് എന്റെ ഭർത്താവിന് കൊടുത്തോട്ടെ.
0: ആ, കൊടുത്തോളൂ.
2: ഹലോ.
0: ഹലോ.
2: ദിവാകരൻ.
0: എവിടെ? കോളയാടാണ് പാർക്ക് ചെയ്യുന്നത്. എന്താ, എന്ത് ജോലി ചെയ്യുന്നത്?
2: ബാർബർ
0: ഷോപ്പ്.
2: അവിടെ കഴിഞ്ഞ ആഴ്ച ഈ നാട്ടുവഴിവിടങ്ങള്
0: അവിടെ വന്നിരുന്നു അല്ലേ?
2: കണ്ണവം കോളയാടങ്ങളും വന്നിട്ട്.
0: അതെ അതെ അതെ.
2: ഞാൻ ഫുൾ
0: ഫുൾ റേഡിയോ കേൾക്കും
2: എപ്പോഴും.
0: അവിടെ ഷോപ്പിൽ റേഡിയോ ഉണ്ടാവും. ഞായറാഴ്ച അവധി ആയിരിക്കും അല്ലേ?
2: ഓക്കെ.
0: രാവിലെ 5:55 മുതൽ തുടങ്ങുമോ റേഡിയോ കേൾക്കാൻ?
2: അപ്പൊ
0: റേഡിയോ തന്നെ ഫുൾ ടൈം. അപ്പൊ എത്ര മണിക്ക് എഴുന്നേൽക്കും? 5 മണിക്ക് എഴുന്നേൽക്കുവോ? അപ്പൊ രാവിലെ എഴുന്നേക്കണല്ലോ അല്ലേ?
2: പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും മതി.
0: ഓക്കെ. അപ്പൊ ഈ ഷോപ്പില് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരുണ്ടോ ജോലി ചെയ്യുന്നത്? കുറവാണ് അല്ലേ? ഓക്കെ. 40 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു. 40 വർഷം ജോലി ചെയ്തില്ലല്ലേ? എന്തായാലും ചെയ്ത ജോലി സന്തോഷല്ലേ? സന്തോഷവാനല്ലേ?
2: ഒന്നുമില്ല, ഞാൻ ആദ്യം 72 മാനന്തവാടി ഉണ്ടായിരുന്നു.
0: ഓക്കെ.
2: അന്നേരം നെല്ല് ഷൂട്ട് ചെയ്യുമ്പോൾ.
0: ഓക്കെ ദിവാരട്ടാ, നമുക്ക് കാഞ്ചനേച്ച ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഭാര്യയിലെ പാട്ട്. പാട്ട് കൊടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി ഒരു ഇടവേള കൊടുത്തിട്ടേ വിളിക്കാവൂ. ശരി, പാട്ട് കേട്ടോളൂ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
2: എന്നാ മൈജിയിലേക്ക് പോകും. അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
3: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
5: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവി

0: സെഞ്ചുറി വെഡിങ് സെന്റർ. ഹലോ പ്രിയ, ഗീതമാണ്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: പ്രീത പ്രസാദ് തിരുച്ചംബരം.
0: ഒന്നുകൂടി പറയൂ.
1: പ്രീത പ്രസാദ് തിരുച്ചംബരം.
0: പ്രീത പ്രസാദ് തിരുച്ചംബരം. ഇപ്പൊ മനസ്സിലായി. ഏത് പാട്ടിന് വേണ്ടിട്ടാ പ്രീത?
1: ബത്ലഹേം കുടുംബ യൂണിറ്റിലെ യവനകഥയിലെ.
0: യവനകഥയിലെ ഈ ഒരു പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അറിയോ? ഈ പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന്. ഇതിന് മുന്നേ ഈ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പം ഈ സിനിമയിൽ വന്നു, പക്ഷെ അതിന് മുന്നേ നമുക്ക് പരിചയമുള്ളൊരു പാട്ടാണ്. അന്ന എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടായിരുന്നു ഇത്. പഴയ അതെ, 90s പാട്ടാണ്. നല്ല പാട്ടാണ് അല്ലെ?
1: ഞാൻ പാട്ടൊന്നും ഒന്നും ഇതാക്കില്ല, എനിക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല. വെറുതെ ഒന്ന് ട്രൈ ചെയ്തു, അപ്പൊ കിട്ടുകയും ചെയ്തു.
0: അതാണോ ശബ്ദത്തിലൊരു പരിഭ്രമം?
1: അപ്പൊ ഈ പഠിച്ചു കണ്ട സിനിമയാണ് ബത്ലഹേം, അതിലുള്ളൊരു പാട്ടായിക്കോട്ടെ
0: വിചാരിച്ചു. എന്തായാലും ഒരു വെപ്രാളം ഉണ്ടല്ലോ അല്ലെ, ഭയങ്കരായിട്ട് എപ്രാളും ഉണ്ട്, പേടിയുണ്ട്.
1: പാട്ടങ്ങനെ ഞാൻ മുൻകൂട്ടി
0: കണ്ടുവച്ചിട്ടില്ല. കിട്ടുന്നുള്ള ഒരു ഉറപ്പും ഇല്ലാത്തത് വിളിച്ചതാണ്, പക്ഷെ കിട്ടി. ഓക്കേ.

0: നിങ്ങൾ എന്താ ചെയ്യുന്നത്? മക്തബ് പ്രസിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൂഫ് റീഡർ ആയിട്ട്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത് പ്രീത?
1: ഹൈദരാബാദിൽ
0: അപ്പൊ ഇപ്പം നിങ്ങളും ഭർത്താവ് മാത്രമേ ഉള്ളൂ? ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടോ? കേരള ബാങ്കിലാണ്. നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലോ അല്ലേ? ഏത് പരിപാടിയിൽ പങ്കെടുത്തത് നേരത്തെ? ഓർമ്മയിൽ ഒരു ഗാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഓർമ്മ പങ്കുവച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയില്ല. അത് പല്ലവി അനുപല്ലവിയിലല്ലേ സമ്മാനം? പങ്കെടുക്കണമെന്നേ ഉള്ളു. ഓക്കെ. ഇന്നത്തെ ഭക്ഷണമൊക്കെ ആയോ? ഭക്ഷണമായി. കഴിച്ചില്ല? കഴിച്ചില്ല. ഭർത്താവില്ലേ? വീട്ടിലില്ലേ? അതെന്താ നിങ്ങൾ കല്യാണത്തിന് പോകാതിരുന്നേ? അങ്ങനെ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോവില്ലേ? ഈ ഞായറാഴ്ച അവധിയാണ്. അപ്പോ വീട്ടിൽ കാര്യങ്ങളുമായിട്ട് വീട്ടൊതുങ്ങലാണോ പതിവ്? പുറത്ത് പോവോ ഞായറാഴ്ചകളിൽ? അപ്പൊ സിനിമയൊക്കെ കാണാറുണ്ട്? ടാക്കീസ് പോയിട്ട് ബത്ലേം കുടുംബ യൂണിറ്റ്. അപ്പൊ പെട്ടെന്ന് ഈ സിനിമ കണ്ടത് ഓർമ്മ വന്നു. നല്ല പാട്ടല്ലേ അല്ലേ? കൊറേ വർഷമായിട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ അവിടെ ജോലി? കൊറേ വർഷമായോ പ്രസില് വർക്ക് ചെയ്യുന്ന?
1: 18 വർഷമായി.
0: അപ്പോ കണ്ട സിനിമയിലെ നല്ലൊരു പാട്ട്, ഏതായാലും ചോദിച്ച പാട്ട് നല്ല പാട്ടാണ്. പാട്ട് കേൾപ്പിക്കട്ടെ. പാടിയതാരെന്നൊക്കെ അറിയാലോ? യേശുദാസും ചിത്രയും ചേർന്നിട്ടാണ് പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികളാണ്, ഔസേപ്പച്ചന്റെ സംഗീതമാണ്. അപ്പൊ പാട്ട് കൊടുക്കുവാണ്. പാട്ട് കേട്ടതിന് ശേഷം ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി,
1: വെൽക്കം.
0: ശരി.

0: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവി

0: 9,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
5: താരണും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0479725607. മറ്റൊരു നമ്പർ 9495909015. അടുത്ത കോളറിലേക്ക്. ഹലോ,
1: ഹലോ,
0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്, ആരാണ്? പേര് പറയൂ. കുഴിമ്പാലോടുമട്ട ദിനേശ് ബിഡി കമ്പനിയിൽ നിന്ന് അംബുജയാണ്. ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ് അംബുജ?
1: പണിച്ചിത്രത്താഴിലെ പാട്ടിലെ പഴന്തമ്മി പാട്ടും.
0: ആ, ആ പാട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്.
1: ആ പാട്ടിന് വേണ്ടിയിട്ട് കുഴിമ്പാലോടുമട്ട ദിനേശ് ബിഡി കമ്പനിയിൽ എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചത്. അപ്പൊ പാട്ട് കൊടുക്കാം. ആദ്യമായിട്ടാണോ ഈ പരിപാടിയിലേക്ക്?
1: ആദ്യമായിട്ടാ.
0: എന്നിട്ട് പേടിയൊന്നുമില്ലേ? അത് ശരി. നേരത്തെ സാധാരണ അങ്ങനെയാണ്, ആദ്യമായിട്ട് വിളിക്കുന്നവർക്ക് ഭയങ്കര വിഷമ പേടി പരിഭ്രമൊക്കെ ആയിരിക്കും. ഏതാ പാട്ട് എന്ന് പോലും ചോദിക്കാൻ മറന്നുപോകും. ഏതായാലും ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭാഗ്യവതിയല്ലേ. അതെ അതെ അതെ. പിന്നെ ഇന്ന് ജോലിക്ക് പോയോ? ഇന്ന് ലീവല്ലേ? ഞായറാഴ്ചയല്ലേ? അത് ശരി. അപ്പൊ ഇന്ന് ഞായറാഴ്ചയും എല്ലാവരും വന്നിട്ട് ബീഡി ഉണ്ടാക്കും. കൊറേ ആൾക്കാരുണ്ട് അവിടെ നിങ്ങള് ദിനേശ് ബീഡി കമ്പനിയിൽ കുഴിമ്പാല ഉടുമെട്ട. എത്ര പേരുണ്ട്?
1: 36.
0: സ്ത്രീകളും പുരുഷന്മാരും? അങ്ങനെ അങ്ങനെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. എല്ലാരും റിട്ടയറായി പോയി. പുതിയതായിട്ട് ആരും ഈ മേഖലയിലേക്ക് ഇപ്പൊ വരുന്നില്ല അല്ലേ?

0: ഇപ്പൊ കാഞ്ചനച്ച് നിങ്ങളെല്ലാം 36 പേരില് കൊറേയാള് റിട്ടയർ ചെയ്യാനായോ?
1: ആ നമ്മളെല്ലാം ഇനിയിപ്പം ഫെബ്രുവരി പിരിയാനുണ്ട്, മെയ്യിൽ പിരിയാൻ, അങ്ങനെ 6-7 ആള് പിരിയാനുണ്ട്.

0: കഴിഞ്ഞു. എന്താണ് ഇന്ന് ഒരുപാട് വിഭവങ്ങളുണ്ട്. ഈ 36 പേരെ കറിയും എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാരെ കറിയും കൂടി കഴിക്കാൻ ഒരു രസം തന്നെ ആയിരിക്കും അല്ലേ? വേറെ വിശേഷം എന്തുണ്ട് കുഴിമ്പാലൂടുമറ്റ? നിങ്ങളെ വീട് അവിടെ തന്നെയാണോ, കുഴിമ്പാലൂടുമറ്റയാണോ?
1: വീട് അമ്പനാട്.
0: അമ്പനാട്, അഞ്ചരക്കണ്ടി അമ്പനാട്. അമ്പനാട് മുരിങ്ങേരി. മുരിങ്ങേരിയിലാണ്. ഓക്കെ, വേറെ വിശേഷം ഒന്നുമില്ലല്ലോ.
1: വിശേഷമൊന്നുമില്ല.
0: അപ്പൊ പാട്ട് കൊടുക്കട്ടെ ഞാൻ? മണിച്ചിത്രത്താഴിലെ പാട്ട്. ഇനിയൊരു ഇടവേള കൊടുത്തിട്ട് വിളിക്കണം, അറിയാലോ. എല്ലാ ശ്രോതാക്കൾക്കും അവസരം കിട്ടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും അവസരം കിട്ടണ്ടേ. ഒരുപാട് ശ്രോതാക്കള് വിളിച്ചിട്ട് കിട്ടാണ്ട് ഇങ്ങനെ പരിഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ഇടവേള കൊടുത്തിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പാട്ട് കേൾപ്പിക്കാൻ. ശരി, താങ്ക് യു.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യം തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ഹലോ, സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്, ആരാണ്, പേര് പറയൂ. മേൽമുരിങ്ങോടിയിൽ നിന്ന് രേഷ്മയാണ് വിളിക്കുന്നത്. മേൽമുരിങ്ങോടി അമ്പലത്തിന്റെ അടുത്താണോ രേഷ്മ? മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ അടുത്താണോ? അടുത്താണ്. പോകാറുണ്ടോ? ഇടയ്ക്കിടെ പോകാറുണ്ടോ? അമ്പലത്തിൽ പോകാറുണ്ട്. ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? എല്ലാരും ഇന്ന് വീട്ടിലുണ്ടോ? ഭർത്താവിന് കടയാണോ? അവിടെ മുരിങ്ങോടി തന്നെയാണോ? ഈ മേൽമുരിങ്ങോടി എന്ന് പറയുന്നത് അമ്പലത്തിന്റെ ആ ഒരു ഏരിയ ആണോ മേൽമുരിങ്ങോടി എന്ന് പറയുന്നത്? അപ്പൊ താഴെ മുരിങ്ങോടി ഉണ്ടോ? അപ്പൊ ഈ താഴെ മുരിങ്ങോടി ഏത് ഭാഗത്താ? അങ്ങനെയാണ്. അപ്പൊ ഈ കച്ചവടം താഴെ മുരിങ്ങോടിയാണോ മേൽമുരിങ്ങോടിയാണോ? അവിടെ തന്നെയാണ്. കുട്ടികള് പഠിക്കുവാ? ഇനി പാട്ട് പറഞ്ഞോളൂ രേഷ്മ. എസ് ജാനകി പാടിയ പാട്ട്. പാട്ട് കൊടുക്കാം. ഓക്കെ. വേറെ എന്തുണ്ട് മുരിങ്ങോടിയില് വിശേഷം? രേഷ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം സ്റ്റിച്ചിങ് ഉണ്ട്. പുറത്ത് തയ്ച്ചു കൊടുക്കുവോ? സ്വന്തമായിട്ടുള്ള 4 പേരുടെ ഡ്രസ്സ് തയ്ക്കാലോ അല്ലേ? അപ്പൊ അതിനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കല്ലേ. നമ്മള് ഒരു ബ്ലൗസോ ചുരിദാറോ അടിച്ച് കൊടുത്താലേ

0: ഭയങ്കര തിരക്കല്ലേ, പെട്ടെന്നൊന്നും കിട്ടൂല. ഇപ്പൊ രേഷ്മക്കായൊരു വിഷമമില്ലല്ലോ. എങ്ങനെ,
1: അമ്പലത്തിൽ വന്നിട്ടുണ്ടോ?
0: ഞാനോ?
1: ആ
0: വന്നിട്ടുണ്ട്, അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അമ്പലം നല്ലൊരു എന്താ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്തല്ലേ അല്ലേ? വേറെ എന്താ രേഷ്മ വിശേഷം? ഭക്ഷണമൊക്കെ ആയോ? ഭക്ഷണമായോ? റേഞ്ച് കുറവുണ്ടോ രേഷ്മ? കുറച്ച് മാറി നിന്ന് സംസാരിക്കൂ. അവിടെ റേഞ്ച് കുറവല്ലേ?
1: ആ
0: ഓക്കെ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ?
1: ആ പാട്ടിലേക്ക് പോകാം.
0: ഓക്കെ, പാട്ട് കൊടുക്കട്ടെ. ശരി, താങ്ക് യു.

0: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: ക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
2: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
1: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
3: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ. ടി സി അപ്ലൈ.
4: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
5: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ, പ്രിയഗീതമാണ്. ഹലോ ഹലോ, നമസ്കാരം. പേര് പറയൂ. ഹലോ
1: ഹലോ, എന്റെ പേര് ശ്രീജ.
0: ആ, ശ്രീജ എവിടുന്നാ?
1: ശ്രീജ കടന്നപ്പള്ളി.
0: ശ്രീജ കടന്നപ്പള്ളി. ആ മതി, ഇത്ര മതി. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. നേരത്തെയൊക്കെ കത്തുകൾ അയക്കാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ ശ്രീജ. ശ്രീജ, അവിടെ റേഞ്ച് കുറവാണോ?
1: റേഞ്ച് കുറച്ച് കുറവാണ്.
0: കുറച്ച് മാറി നിൽക്കോ, റേഞ്ച് ഉള്ള സ്ഥലത്തുനിന്ന്. ആ, എന്നിട്ട് പെട്ടെന്ന് പാട്ട് പറയൂ, ഏതാണെന്ന്. ചെമ്പകത്തൈകൾപ്പൂത്ത മാനത്ത് പൊന്നമ്പേലി. ഓക്കെ, ആ പാട്ടാണ് വേണ്ടത്. ആ പാട്ടാ കൊടുക്കേണ്ടത്. വീട്ടിലാരൊക്കെയുള്ളത് ശ്രീജ? നല്ല പാട്ടാണ്. ആരൊക്കെയുള്ളത് വീട്ടില്?
1: വീട്ടില് ഭർത്താവും
0: ഭർത്താവിന്റെ അങ്ങനെ. ഓക്കെ, പാട്ട് കേൾപ്പിക്കട്ടെ. വേറെ വിശേഷങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടോ പങ്കുവെക്കാൻ? ഒന്നുമില്ല, ചൂട് ഭയങ്കര, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു, ശരി.

0: തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മെഴികളിൽ നിറയും നിറമായി കസവിൻ ഇഴകൾ നെയ്യും പെണ്ണേ നിന്നിൽ.
2: അക്സസറീസുകൾക്ക് 83% ഓഫ് മൈ മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
3: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
2: മൈജി പ്രൈസ് ചാലഞ്ച്
3: എല്ലാ മൈജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
3: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈ ജി ആരെയും ചലഞ്ച് ചെയ്യും.
6: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
7: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്. ഹലോ
9: ഹലോ.
8: ആ, പേര് പറയൂ. മോഹനൻ ചിറ്റടിച്ചാലിൽ. ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ്
9: വിളിച്ചത്? പാട്ടാണ് മാഡം.
8: ജയ വിജയുടെ അവര് പാടിയ പാട്ട് അല്ലേ? യേശുദാസ് പാടിയ പാട്ട്. ജയ വിജയുടെ സംഗീതമാണ്. അതെ അതെ, ബിച്ചു തിരുമലയാണ് രചിച്ചത് പാട്ട്. എന്തൊക്കെയാണ് വിശേഷം? ഈ ചിറ്റടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് വരും?
9: ചിറ്റടിച്ചാൽ എന്നുള്ളത് എന്റെ വീട്ടുകാരാണ് മാഡം. എന്റെ ശരിക്കും വീട് കർണാടക.

0: കാസർഗോഡ് ബോർഡറായ കണ്ണൂർ ജില്ലയിലെ എടവരമ്പ് എന്ന.
1: അത് ശരി. ഓക്കെ ഓക്കെ. അപ്പോ പാട്ട് പറഞ്ഞു, എന്ത് ചെയ്യുന്നു നിങ്ങള്?
0: ഞാനിപ്പോ പിന്നെ റിട്ടയർഡായി. ഞാൻ റിയേഷൻ പാർട്ടി റിട്ടയർഡായി, കഴിഞ്ഞ ഏപ്രിലാണ് റിട്ടയർഡായത്.
1: അതെയോ? വീട്ടിലാരൊക്കെയുള്ളത്?
0: വീട്ടില് പിന്നെ ഭാര്യയും രണ്ടു മക്കളും.
1: ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പാട്ട് കേട്ടാലോ? ഇനി പാട്ട് മുഴുവനായിട്ട് കേൾക്കണ്ട, നല്ല പാട്ടല്ലേ. പാട്ട് കൊടുക്കാം, കൂടുതൽ വേറെ ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ ശരി, പാട്ട് കേൾപ്പിക്കാം. താങ്ക് യു.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, കൂടെ ജന്യ മുരളി, നിങ്ങൾക്കൊപ്പം ഷീപ പുഷ്പരാജ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചീരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിലെ ഭരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ഉച്ചകോടിയുടെ അവസാന ദിനമായ ഇന്ന് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പകർച്ചവ്യാധികൾ തടയാനും അവയോട് പ്രതികരിക്കാനും ബ്രിക്സ് സംയോജിത മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കാൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത നിവാരണത്തിന് മുൻകൂർ മുന്നറിയിപ്പ് വിവരങ്ങളുടെ സംയോജന മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 108 ആംബുലൻസ് ജീവനക്കാരുടെ സമരം അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗികളുടെ ജീവിതം കൊണ്ട് പന്താടാൻ സമ്മതിക്കില്ലെന്നും ആംബുലൻസിൽ ആളുകൾ സുഖവാസത്തിനല്ല പോകുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വൈകിട്ട് കോഴിക്കോട്ടെത്തും. കരിപ്പൂർ വിമാനത്താവളത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കരിപ്പൂർ വിമാനത്താവളവും പരിസര പ്രദേശങ്ങളും താൽക്കാലികമായി റെഡ് സോണായി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഡോ വിനയ് ഗോയൽ. ഭാരതീയ ന്യായ സംഹിത 163 വകുപ്പ് പ്രകാരമാണ് ഉത്തരവ്. വല്ലാർപാടം ബസലിക്കയിലേക്ക് 23rd മരിയൻ തീർത്ഥാടനം ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. കോംഗോയിൽ എബോള നിയന്ത്രണ വിധേയമെന്ന് കോംഗോ ഭരണകൂടം. കഴിഞ്ഞ 21 ദിവസമായി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 കലാശപ്പോരാട്ടം. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മിഡ് ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon, this is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. Prime Minister says trust of Global South nations grown in BRICS warns against weaponization of technology and critical minerals. Prime Minister Modi holds bilateral meetings with Egyptian President Abdel Fattah al-Sisi on the sidelines of the BRICS summit. Indian Railways records 5.4% year-on-year growth in freight loading in August 2026. Gujarat's Ukai region records over 11 inches of rain. Red alert issued across several southern districts of the state. In Indonesia, around 140 passengers and crew missing after ferry carrying more than 240 people overturned today. And in women's cricket, India to face defending champions Sri Lanka in the finals of the T20 Asia Cup in Dubai today. Prime Minister Narendra Modi today noted that the trust of the Global South nations in BRICS has grown because the voices are heard and the experiences are respected. He opined that the strength of BRICS lies in diversity and cooperation. Addressing the open session of the BRICS summit at Bharat Mandapam in New Delhi, Mr. Modi said pandemics, climate disasters and supply chain disruptions have demonstrated that in today's interconnected world, no crisis remains confined to a single region. Mr. Modi said BRICS nations have therefore placed special emphasis on enhancing resilience among the grouping.
2: Aaj ke interconnected world mein कोई भी संकट एक क्षेत्र तक सीमित नहीं रहता, इसलिए हमने ब्रिक्स समूह में रिजिलियंस बढ़ाने पर विशेष बल दिया है। चुनौतियों को समय रहते पहचानना, उनके लिए तैयार रहना और तुरंत कार्रवाई करना भी उतना ही आवश्यक है। इसी सोच के साथ इन्फेक्शियस डिजीज के प्रिवेंशन और रिस्पॉन्स के लिए ब्रिक्स इंटीग्रेटेड अर्ली वार्निंग सिस्टम पर सहमति बनी है। डिजास्टर मैनेजमेंट के लिए अर्ली वार्निंग डेटा इंटीग्रेशन गाइडलाइंस तैयार की गई है.
1: Prime Minister Modi cautioned that weaponization of technology and critical minerals can become a hurdle for progress. He said BRICS nations have stressed on inclusivity in adoption of technology.
2: टेक्नोलॉजी और क्रिटिकल मिनरल्स का वेपनाइजेशन हमारी साझा प्रगति में बाधा बन सकता है, इसलिए हमने टेक्नोलॉजी के एडॉप्शन में इंक्लूसिविटी पर बल दिया है.
1: Prime Minister Modi further stated that an initiative has been proposed to establish the BRICS MSME Cooperation Portal to connect small enterprises with knowledge, finance and new markets. Mr. Modi said they have set up a BRICS Digital Center of Excellence for smart grids and energy storage, which will help make clean energy systems more reliable, efficient and accessible. Prime Minister said that the benefits of solutions developed with

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവനയ്ക്ക് വിദ്യാസാഗറിന്റെ ഈനം. ചിത്രം 7 പൊന്ന തരകൻ. പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം വേണുഗോപാലും സുജാതയും പാടിയതാണ്. ചിത്രം ചെറിയ ലോകവും വലിയ മനുഷ്യനും. കൈതപ്രത്തിന്റെ വരികളാണ്. ഈനം ജോൺസൺ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷെ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചാക്യാർ കൂത്ത് കേൾക്കാം. കലാമണ്ഡലം ശ്രീനാഥ് അവതരിപ്പിച്ചത്. കഥ അങ്കദദൂത്.

സർവകാലവും ഭഗവൻ നാമങ്ങളെ ഉച്ചരിച്ചുച്ഛരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ആ ദുരിതരാശികൾ യഥാവലെ സമൃദ്ധങ്ങളായി ചമയുമെന്നോ നിശ്ചയം മാത്രമല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി ദുരിതോദർക്കങ്ങളായിരിക്കുന്നു.

അഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം വലുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വേയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച വാർപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായിക്കൊണ്ട് വേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. സ രാമചന്ദ്ര വഹ്പായൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായി, ആദി ഭൗതികങ്ങളായി, ആദി ദൈവികങ്ങളായി, ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടുണ്ടാകുന്ന സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവലി ദൂരത്തിങ്കിൽ കളഞ്ഞ് ഇഹലോകത്തിങ്കിൽ സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷ ഇവിടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ. രാമചന്ദ്ര ആര്? രാമചന്ദ്രനോ? എന്തിനാകുന്നത് ഇത്ര വളരെയേറെ സംശയിക്കുന്നത്? സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥാത്മജനായി സീതാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഇവിടെ ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതൊക്കെയും കൊള്ളാം, നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്തിരിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന ശ്രീരാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തി ഏറാറുണ്ടായി.

പണ്ട് ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ വിജയമാകുന്ന സമൂഹത്തിങ്കിൽ രാവണവധം പ്രതിജ്ഞ ചെയ്ത് കൃതപ്രതിജ്ഞന്മാരായിരിക്കുന്ന സുഗ്രീവാദി വാനരവീരന്മാരോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടെ രാവണവധത്തിനായിക്കൊണ്ട് പുറപ്പെട്ട് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ പടവീടും കെട്ടി സേനാനിവേശം ചെയ്ത് വർത്തിക്കുന്ന കാലത്തിങ്കൽ രാവണനാൽ നിയുക്തന്മാരായിരിക്കുന്ന ശുകസാരണന്മാര് വന്നുപോയതിന്റെ ശേഷം രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയാനായിക്കൊണ്ട് ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്നിവണ്ണം നിശ്ചയിച്ച് വാനരചക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവനോടായിക്കൊണ്ട് ഇപ്രകാരം ഓരോരോ വാക്കുകളെ അരുളി ചെയ്യൂ.

ബ്രവീതു സഹസാ സീതാ പരിത്യജ്യതാം രാമം തം ശരണം ഭജേതി വചനം നന്യഷ്യതേ തന്നചേൽ നൂനം തരിഹി വിഭീഷണം ദശമുഖസ്ഥാ

ഒരു ദൂതൻ ഗമിക്കട്ടെ, സുഗ്രീവാഹ രാവണ സമീപത്തിങ്കിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വാനര ചക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. എന്താ പറയാനുണ്ടായ സംഗതി, സന്ദർഭം എന്താ എന്നാണെങ്കിൽ, ഭഗവാന്റെ അവസ്ഥ എന്താ എന്നാണെങ്കിൽ, ഹനുമാൻ പറഞ്ഞ് സീതാവൃത്താന്തം ശ്രവിച്ചതിന്റെ ശേഷം സർവരാക്ഷസവധം പ്രതിജ്ഞ ചെയ്ത് സേതു ബന്ധിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കിലെത്തി പടവീടം കെട്ടി സേനാനിവേശം ചെയ്ത് വർത്തിക്കുന്ന കാലത്ത് രാവണനാൽ നിയുക്തന്മാരായിരിക്കുന്ന ശുകസാരണന്മാര് വന്നുപോയതിന്റെ ശേഷം ഭഗവാന് തോന്നി രാവണൻ നയജ്ഞ

എന്നറിയണം. അതിനായിക്കൊണ്ടാണ് ഭഗവാൻ ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്ന് നിശ്ചയിക്കേണ്ടായത്. അങ്ങനെ സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ദൂത ഗച്ഛതു, സുഗ്രീവ ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്നാണ് ഞാൻ നിശ്ചയിച്ചേക്കണത്. സുഗ്രീവ, സുഗ്രീവൻ ഇപ്പൊ നിരീക്കണ്ടാവും, ഞാൻ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളാന്ന്. അതെന്താ, ഇന്നലെ രാത്രി പറഞ്ഞു പിറ്റേന്ന് പ്രഭാതമായാൽ യുദ്ധം തുടങ്ങാന്ന്, ഇപ്പോ പറയണു ദൂതനെ പറഞ്ഞയക്കാന്ന്. അതിനൊരു കാരണമുണ്ട് സുഗ്രീവ. ഇന്നലെ സുബേല പർവ്വതത്തിന്റെ ഉപരിഭാഗത്ത് ചെന്ന് ലങ്കാരാജധാനി കണ്ടില്ലേ, എത്ര സമൃദ്ധിയോടുകൂടിയിട്ട് അവിടെയുള്ള ജനങ്ങൾ വസിക്കണത്. അവിടെ യുദ്ധം ഉണ്ടായാൽ ആ ഐശ്വര്യം മുഴുവൻ ഇല്ലാണ്ടാവില്ലേ. ഇതാ നോക്ക നോക്ക എത്ര എണ്ണം അവിടെ സുഖമായിട്ട് കൂടണത്, ഇവിടെ വളരെ സുഖമായിട്ടാ കൂടണതേ. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെറിയൊക്കെ പോവില്ലേ. അപ്പൊ എന്താ വേണ്ടത്, യുദ്ധം തുടങ്ങണതിന്റെ മുന്നേ ഒന്ന് ആലോചിക്കണം. അത് മാത്രല്ല, ഈ ലോക വർത്തമാനങ്ങൾ പലതും പറയണ ആളുകളുണ്ട്. ഇപ്പൊ യുദ്ധം ഉണ്ടായി എന്ന് നിരീക്കുക, അപ്പൊ ആളുകൾ എന്താ പറയാ, ഓ എത്ര നാളായി തന്നെ കണ്ടിട്ട്, ഇശികാലായി തന്നെ കണ്ടിട്ട്, താൻ എവിടെയായിരുന്നു, കുറച്ച് നാൾ ഇവിടെ ഉണ്ടായില്ലേ, ഇല്ല ഞാൻ അമ്മാത്തായിരുന്നു, ആ താൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ, ഇല്ല ഞാൻ ഇവിടുത്തെ വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ആ ആ ആ ആ തനിക്ക് നമ്മുടെ ആ രാമനെ അറിയില്ലേ, രാമൻ ഏത് രാമനടോ, തനിക്ക് എത്ര രാമനെ അറിയാം, ആ രാമൻ ഒന്നേ ഉള്ളൂ അയോധ്യയിലത്തെ രാമൻ, ആ രാമനെ അറിയില്ലടോ, ആ ഓ ഓ ഓ ദശരഥന്റെ പുത്ര രാമൻ, ആ ആ ആ ആ അദ്ദേഹം എന്താണോ ചെയ്തത്, ആ എന്താ ചെയ്തതെന്നോ, അദ്ദേഹം ചെയ്തത് ഓർത്താൽ കഷ്ടേ കഷ്ടം എന്ന് പറയണം. എന്താ, ആ ലങ്കയിൽ ചെന്ന് രാവണന്റെ കഥ കഴിച്ചു എന്ന് മാത്രല്ല, ആ രാജധാനി മുഴുവൻ നശിപ്പിച്ചു. അതെന്തിനോടോ നശിപ്പിക്കേണ്ടായത്, അത് ഞാൻ പറയാം, ഈ രാമനെ പോലെ കൊള്ളരുതാത്തൊരുത്തം വേറെ ഇല്ല. എന്താ കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അവന്റെ ഉപദ്രവേ. കുറച്ച് കഴിഞ്ഞപ്പോ അവന്റെ അച്ഛൻ ദശരഥം പറഞ്ഞു, അതേ രാമ ഇനി ഇവിടെ നിൽക്കട്ടോ, കാട്ടിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവൻ കാട്ടിലേക്ക് പുറപ്പെട്ടു, അവന്റെ പിന്നാലെ അവന്റെ ഭാര്യയും പുറപ്പെട്ടു, അതിന്റെ പിന്നാലെ ലക്ഷ്മണനും പുറപ്പെട്ടു. അവൻ എന്തിനാ പുറപ്പെട്ടെന്ന് ചോദിച്ചില്ല, അതിന്റെ പിന്നാലെ അവനും പുറപ്പെട്ടു. അങ്ങനെ അവര് കാട്ടിൽ വസിക്കുന്ന കാല. കുറച്ച് കഴിഞ്ഞപ്പോ രാമന് സീതയോട് വലിയൊരു സ്നേഹമൊന്നും ഇല്ലാണ്ടേ, സ്വതേ അങ്ങനെ തന്നെയാണ് പറയാ. എന്താ, വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ നാളുകളിലൊക്കെ ഭർത്താവ് പറയണതൊക്കെ ഭാര്യ കേൾക്കും, കുറച്ച് കഴിഞ്ഞാലോ ഭാര്യ പറയണതൊക്കെ ഭർത്താക്കന്മാര് കേൾക്കും, കുറച്ചും കൂടി കാലം കഴിഞ്ഞാലോ ആ അവര് രണ്ടാളുകളും പറയണത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ കേൾക്കാന്നാ പറയാ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ സ്നേഹമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മാൻ ഇങ്ങനെ പോണ കണ്ടു. ആ മാൻ പോണ കണ്ടപ്പോ രാമൻ എന്താ ചെയ്തത്, ആ മാന്റെ പിന്നാലെ പോയി. ആ കാട്ടില് സാധു ആയിരിക്കുന്ന സീതയെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്തി. ഇപ്പോ സ്ത്രീകളെ ഒന്നും ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റിയ കാലല്ല. എന്താ, അതിന് സുന്ദരിയാവണമെന്നൊന്നും ഇല്ല, പിന്നെ വയസ്സായതിനൊക്കെ ആക്രമിക്കണ കാലം അപ്പോഴത്തെ കാലേ, പല ദുഷ്ടമൃഗങ്ങളുണ്ടാവും അസുരന്മാരുണ്ടാവും, അതൊന്നും രാമൻ കണക്കാക്കിയില്ല. രാമൻ ആ മാനിനെ കണ്ടപ്പോ അതിന്റെ പിന്നാലെ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാധു ആയിട്ടുള്ള രാവണൻ, നല്ലക്ഷയായിട്ടുള്ള രാവണൻ, സൽബുദ്ധി ആയിട്ടുള്ള രാവണൻ ആ പുഷ്പക വിമാനത്തിൽ കൂടെ പോവാ. ആ പോണ നേരത്താണ് കാട്ടിലൊറ്റ ഒറ്റയിരിക്കണ സീതയെ കണ്ടത്. ഈ കഷ്ടേ കഷ്ടം, ഇതിനെ ആരവിടെ കൊണ്ടുവന്നിരുത്തിയത്. അങ്ങനെ ആ സീതയെ കൊണ്ട് തന്റെ രാജധാനിയിൽ അവിടെ കൊണ്ടുവന്നിരുത്തി. ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ, ഇപ്പൊ അച്ഛനോ ഭർത്താവോ ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ ഒന്ന് ഗുണദോഷിച്ച് പറഞ്ഞുവിടാ എന്നാണ് രാവണൻ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ രാമൻ എന്താ ചെയ്തത്, തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് രാവണനല്ല, ആ രാവണനെ ആശ്രയിച്ചും കൊണ്ട് ആ രാജധാനിയിൽ കഴിയണ എല്ലാവരെയും നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ലങ്ക മുഴുവൻ ഭസ്മാക്കിയിട്ട് തീർത്തു. രാമൻ ചെയ്തത് നന്നായിട്ടോ, ഇല്ല ഇല്ല. അങ്ങനെയാണെങ്കിൽ രാമൻ ചെയ്തത് നന്നായിട്ടില്ല. ഇങ്ങനെ ലോകവർത്തമാനങ്ങൾ പലതും പറയും, പല വാർത്തകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെയാണ്, ഇപ്പൊ കേൾക്കണ വാർത്തകളൊന്നും സത്യമായിക്കൊള്ളുന്നൊന്നുമില്ല. പലരും പലതും അവരുടെ അഭിപ്രായമായി പറയണതേ. അതുകൊണ്ട് എന്താ വേണ്ടത്, രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയണം. നയജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാ, വിവേക ബുദ്ധിയുള്ളവൻ, അവൻ നയനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ. ദണ്ഡ്യൻ എന്ന് പറഞ്ഞാൽ ആരാ, അവൻ ദണ്ഡത്തിന് അർഹതയുള്ളവനാ. സാമം ദാനം ഭേദം ദണ്ഡം, അവസാനത്തെ ഉപായമാണ് ദണ്ഡം. അപ്പൊ രാവണൻ എങ്ങനെയുള്ള ആളാന്ന് മനസ്സിലാക്കണം. അതിനാണ് ദൂത ഗച്ഛതു, ഒരു ദൂതൻ ഗമിക്കട്ടെ സുഗ്രീവ. ഇനി ദൂതന്മാരെ പറഞ്ഞയക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താ, ഈ ദൂതന്മാര് എന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് തരത്തിലാ, ഉത്തമന്മാര്, മധ്യമന്മാര്, അധമന്മാര്. ഈ ഉത്തമന്മാരുടെ കേമത്തെ എന്താ, എന്ത് പറഞ്ഞാലും അത് അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യും. ആയിരിക്കണ ആളെ കണ്ടില്ലേ, അതൊക്കെ ആ വർഗത്തിൽ പെട്ടതാ. എന്ത് കാര്യം ചെയ്താലും ഏൽപ്പിച്ചാലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. ചെയ്യുന്നു മാത്രമല്ല, ആ ചെയ്യണ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടത് സാമർഥ്യം പോലെ ആക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ടായി തടിക്ക് ഈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കണതേ. ഒക്കെ വളരെ ഉത്സാഹിയായിട്ടുള്ള ആളാ. അങ്ങനെയാണ് ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ. ഇനി മധ്യമന്മാരെന്ന് പറഞ്ഞാലോ, അതാ കയ്യും കെട്ടി നിൽക്കണത്. എന്ത് കാര്യം ഏൽപ്പിച്ചാലൊക്കെ വേണ്ട പോലെ ചെയ്യും, ഒട്ടും കൂടെയില്ല കുറയില്ല.
എന്ന പ്രവൃത്തി എടുക്കണുണ്ടോ?

അത് ചെയ്യണുണ്ട്. അധമന്മാരായിട്ടുള്ള ആളുകളാണ് അതാ നിൽക്കുന്നത്. എന്ത് ചെയ്താലൊക്കെ സംശയ. ഇങ്ങനെയുള്ളവരാണ് അധമന്മാര്. ഈ അധമന്മാരെ തന്നെ ഏഴ് തരത്തിലാണ്. അത് ഏതൊക്കെയാണെന്നാണെങ്കിൽ അത് ഞാൻ പറയാം. പ്രശ്നവാദി ഗുരു മൗനിക്ക് മേഘ സ്തംഭ മൂലക പ്രേഷക പ്രേഷകോപണ സപ്തൈതേ സജീവാധമാ. ഏതേ സപ്തേ സജീവാധമാ. ഏഴ് വിധത്തിലുള്ള സജീവന്മാരും അധമന്മാരാണ്. സജീവന്മാരെന്ന് പറഞ്ഞാൽ മന്ത്രിമാര്. ആ മന്ത്രിമാരോ കള്ളന്മാരാ. മന്ത്രിമാരൊക്കെ കള്ളന്മാരാന്നോ? എടോ ഇതൊക്കെ പറഞ്ഞാൽ ആക്ഷേപമായിട്ട് തീരും കേട്ടോ. എടോ സജീവന്മാരെന്ന് പറഞ്ഞാൽ ആ മന്ത്രി എന്ന് വെക്കണ്ട. എന്താ ഈ ദൂതന്മാരെയും സജീവന്മാരെന്ന് പറയാറുണ്ട്. അത് ഏതൊക്കെയാ ഈ അധമന്മാരായിട്ടുള്ള സജീവന്മാരെന്ന് പറഞ്ഞാൽ പ്രശ്നവാദി. പ്രശ്നവാദികളായിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യത്തിനും പറഞ്ഞയക്കരുത്. എന്താ ഈ പ്രശ്നവാദികളുടെ സ്വഭാവം? എടോ അവിടെ നിൽക്കാൻ നിൽക്കുക, പൂവാറായിട്ടില്ല, തന്നോടാ പറയണത്. എന്താ ഈ പ്രശ്നവാദിയുടെ സ്വഭാവം എന്നാണെങ്കിൽ, എടോ താൻ എന്ന കാര്യം എന്ന ആളോട് പോയി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാനല്ല പറഞ്ഞത്. തന്നൊരു കാര്യം അങ്ങോട്ട് പോയിട്ടൊന്ന് പറയില്ലേ. അല്ല അത് ഇന്നിപ്പോ പോയാൽ അത് എങ്ങനെയാ നേരെയാവോ? നേരെയാവോ ഇല്ലയോ എന്നൊക്കെ പോയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. താൻ ഒന്ന് വേഗം അങ്ങോട്ട് ചെല്ലുക. അല്ല ഞാൻ അങ്ങോട്ട് ചെന്നു വിചാരിക്കുക. അങ്ങോട്ട് ചെന്നിട്ട് അയാളെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരണ്ടേ? എടോ താൻ അങ്ങോട്ട് പോയാലല്ലേ ഇങ്ങോട്ട് പോരാൻ പറ്റൂ. താനൊന്ന് ആദ്യം അങ്ങോട്ട് ചെല്ലുക. അല്ല ഞാൻ അവിടെ ചെന്നു എന്ന് വിചാരിക്കുക, അയാളെ കണ്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോഴാവും അയാൾ അവിടെ വന്നിട്ടുണ്ട് എന്നറിയാം. അപ്പൊ ഞാൻ രണ്ടാമതും കൂടി അങ്ങോട്ട് പോകട്ടെ. എന്നാ താൻ പോണ്ട. എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾ, അവര് നന്നല്ല. അവരെ പറഞ്ഞയക്കരുത്. പിന്നെയുള്ള ആളുകളാരാ? പ്രശ്നവാദി ഗുരു. ഗുരുക്കന്മാര് എന്ത് പറഞ്ഞാലും അവര് തിരിച്ചിങ്ങോട്ട് ഉപദേശിക്കുകയുള്ളൂ. എടോ താൻ എന്ന കാര്യം എന്ന ആളോടൊന്ന് പോയിട്ട് പറയില്ലേ. അല്ല ഇപ്പൊ പോകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിശ്ചയിക്കണ താനല്ല, ഞാനാ. താനോട് പോവാനാ പറഞ്ഞത്. അല്ല ഈ സന്ദർഭത്തില് അയാളെ കാണേണ്ട ആവശ്യമുണ്ടോന്ന് ഞാൻ നിരീക്ഷിക്കണത്. താൻ നിരീക്ഷിച്ചോണ്ടായില്ല. തന്റെ ഭാരം എന്താ പോവാന്നുള്ളത്? പറയലാണ് എന്റെ ഭാരം. താൻ പറയണത് കേട്ടാ മതി. ഇങ്ങനെ എന്ത് പറഞ്ഞാലും തിരിച്ചുപദേശിക്കുന്ന ആളുകളാണ് ഗുരുക്കന്മാര്, ഗുരുവിന്റെ സ്വഭാവമുള്ളവര്. അവരെ പറഞ്ഞേക്കരുത്. പിന്നെ ആരാ? പ്രശ്നവാടി ഗുരു മൗനി. മൗനികൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഇണ്ടാത്ത ആളുകൾ. അവരെയും പറഞ്ഞയക്കരുത്. അവരെ പറഞ്ഞയച്ചാൽ എങ്ങനെയുണ്ടാവുക? ഡോ താൻ ഇങ്ങോട്ട് വരിക. ഇങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞത്, വേഗം ഉത്സാഹിച്ചിട്ട് ഇങ്ങോട്ട് പോരാ. വരാനാ പറഞ്ഞത്. എടോ താൻ ഇന്ന ആളെ കണ്ട് ഇന്ന കാര്യമൊക്കെ ഒന്ന് പറയില്ലേ? താൻ അങ്ങോട്ട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയില്ലേന്ന്. തന്റെ വായലെന്താ? നാവില്ലേ? ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞയച്ചാൽ എന്താ ഉണ്ടാവുക? താൻ എവിടുന്നാ വരണത്? ആര് പറഞ്ഞയച്ചിട്ടാ വരണത്? താനെന്താ മിണ്ടാപ്പൊട്ടനാ? തന്റെ വായൽ നാവില്ലേ? ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞയച്ചാൽ ആ വിഷയത്തിന്റെ ഗൗരവം ഇല്ലാണ്ടാവും. ഇതാണ് മൗനിമാരുടെ സ്വഭാവം. ഇങ്ങനെയുള്ള ആളുകളെയും പറഞ്ഞയക്കരുത്. പിന്നെയുള്ള ആളുകളാരാ? കിമേക. കിമേകന്മാര്. ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. എടോ താൻ എന്ന കാര്യം എന്ന ആളോടൊന്നും പറയില്ലേ? പറയാം. എന്നാ വേഗം ചെന്നോളൂ. അല്ല എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ വയ്യ. പിന്നെയോ മറ്റാളും കൂടി വേണം. ഇതാണ് കിമേകന്മാര്. പിന്നെയുള്ള ആളുകളാരാ? സ്തംഭമൂലകന്മാര്. എന്താ ഈ സ്തംഭമൂലകന്മാരുടെ കേമത്തെന്നാണെങ്കിൽ അവര് എവിടേക്കും പ്രത്യക്ഷമായിട്ട് വരില്ല. അവര് തൂണ്ട ചോട്ടിലേ നിൽക്കുള്ളൂ. എടോ താനൊന്ന് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം നോക്കുക എവിടെയാ തൂണുള്ളത് എന്നാ, അതിന്റെ പിന്നാലെ പോയി നിൽക്കും. എടോ താൻ അങ്ങോട്ട് നിൽക്കാനല്ല പറഞ്ഞത്, ഇങ്ങോട്ട് നേരെ വരാൻ എന്ന് പറഞ്ഞ അപ്പ ചാടി ഒരു തൂണ്ട് പിന്നാക്കം പോയി നിൽക്കും. ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്ന ആളുകളെയും സ്തംഭമൂലകന്മാരെയും പറഞ്ഞയക്കരുത്. പിന്നെയോ പ്രേക്ഷക. പ്രേക്ഷക. പ്രേക്ഷകനെ പ്രേഷണം ചെയ്യണ ആള്. പ്രേക്ഷകനല്ല കേട്ടോ, പ്രേക്ഷകൻ എന്നാ പറയണ്ടായത്. എന്താ ഈ പ്രേക്ഷകനെ പ്രേഷണം ചെയ്യണ ആള് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താ? ഒരു കാര്യം പറഞ്ഞാൽ അതെല്ലാം അവരെ അറിയിക്കും. അതെങ്ങനെയാ? അത് ഓ താ ഇവിടെ വരിക. താൻ ഇന്ന ആളോട് പോയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയില്ലേ? പറയാ. ആ വിദ്വാൻ പോകുമ്പോഴാവും വേറൊരാളെ കാണുക. ഡോ താൻ എങ്കിടാ പോണത്? ഞാൻ ഇന്ന വഴിക്കാ പോണത്. ആ എന്നാ ചില കാര്യങ്ങളുണ്ട്, അത് ഇന്ന ആളോടൊന്ന് പറയില്ലേ? അപ്പൊ പറയാം. ആ വിദ്വാൻ പോകുമ്പോഴാവും വേറൊരാളോട് കാണുക. ഡോ താൻ എങ്കിടാ പോണത്? ഞാൻ ഇന്ന വഴിക്കാ പോവുക. എന്നൊരു കാര്യമുണ്ട്, അയാൾ മറ്റാളോടാ പറഞ്ഞത്. മറ്റാള് എന്നോട് പറഞ്ഞു, ഞാനിപ്പോ തന്നോട് പറയണു, താനൊന്ന് പോയിട്ട് പറയൂ. ആ വിധം പോകുമ്പോഴാണ് വേറൊരാളെ കാണാ. എടോ അയാൾ മറ്റാളോട് പറഞ്ഞു, മറ്റാൾ അയാളോട് പറഞ്ഞു, അയാൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ തന്നോട് പറയണു, താൻ അവിടെ ചെന്ന് പറയോ. അങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞ് ആ സ്ഥലത്ത് എത്തുമ്പോഴാവും ആ വിദ്വാൻ ചോദിക്കുക, ആ എവിടുന്നാ? ഞാൻ എന്ന സ്ഥലത്ത് നിന്ന് വരിക. എന്താ കാര്യം? അല്ല അയാൾ മറ്റാളോട് പറഞ്ഞു. എന്നിട്ടോ മറ്റാൾ അയാളോട് പറഞ്ഞു, അയാൾ ഇയാളോട് പറഞ്ഞു, ഇയാൾ അയാളോട് പറഞ്ഞു, അയാൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ അങ്ങയോട് പറയാൻ വന്നതാ. കാര്യം എന്താന്ന് പറയാ? അത് പറഞ്ഞിട്ടില്ല. എടാ ഏട്ടേ, പിന്നെ നീ ഇങ്ങോട്ട് പുറപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെയുള്ളവരെയും പറഞ്ഞയക്കരുത്. പിന്നെയുള്ള ആളുകളാരാ?
ബാണന്മാര്. ബാണൻ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ത്രം.

അസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം പോലെ ഉള്ള ഒരാളാവും, അങ്ങനെയാണോ? അങ്ങനെയല്ല, അവരുടെ പ്രവൃത്തി ശരവേഗതയില. കേട്ടോ, താൻ എന്ന കാര്യം നാളെ കണ്ടിട്ടൊന്നും പറയില്ലേ, അപ്പോഴേക്ക് അവിടുന്ന് പോവും. അവിടെ ചെന്ന് കഴിഞ്ഞാലോ ആ വിദ്വാൻ ചോദിക്കും, എവിടെന്നാ വരണത്? ഞാൻ അന്ന സ്ഥലത്ത് നിന്ന് വരിക. എന്താ കാര്യം? ഇപ്പൊ ചോദിച്ചിട്ട് വരാം. അവിടുന്ന് ഇങ്ങോട്ട് പോരും. എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ താൻ ഞാൻ പറ കേൾക്കണതിന്റെ മുന്നേ അങ്ങോട്ട് ചെന്നോണ്ടല്ലേ, നിന്ന കാര്യങ്ങളാണ് അവിടെ പോയിട്ട് പറയേണ്ടത്. ആ വിദ്വാൻ അങ്ങോട്ട് വേഗം ചെല്ലും. ആ എന്താ പറഞ്ഞത്? ഇന്നുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് വന്ന് പറയേണ്ടതെന്നാ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആളുകളെയും പറഞ്ഞയക്കരുത്. അപ്പൊ പ്രശ്നവാദി, ഗുരു, മൗനി, കിമേകൻ, സ്തംഭമൂലകൻ, പ്രേക്ഷകപ്രേഷകൻ, അബാണൻ, ഇങ്ങനെയുള്ളവരൊന്നും പറഞ്ഞയക്കരുത്. ഇനി ദൂതൻ, പ്രധാനിയായിട്ടുള്ളൊരു ദൂതൻ എങ്ങനെയുള്ള ആളാകണം എന്നാണെങ്കിൽ, ബുദ്ധിദാന നിപുണ, ബുദ്ധിദാനത്തിങ്കൽ നിപുണനായിരിക്കണം. ബുദ്ധിദാനോ? ഞാൻ ആദ്യമായിട്ടാ കേൾക്കണത് ഇങ്ങനെ ഒരു ദാനോ, ബുദ്ധിദാനോ. അനവധി ദാനങ്ങളുണ്ട് ഇല്ലേ? ആ ഗോദാനം, കന്യാദാനം, വസ്ത്രദാനം, ഇപ്പൊ കേമായിട്ട് രക്തദാനം, ഇനി എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു ദാനം മാത്രമേ ഉള്ളൂ. എന്താ അത്? അന്നദാനം. അതുള്ള സ്ഥലത്ത് ഇപ്പൊ ആളുകളുള്ളൂ എന്നുള്ള മട്ടായിട്ടും ഉണ്ട്. ഇങ്ങനെയുള്ള പല ദാനങ്ങളും കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഈ ബുദ്ധിദാനം എന്ന് ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? എടോ, താൻ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, തന്റെ തലയൊന്ന് കാണിക്കുക. എന്തിനാ അത്? കുറച്ച് ബുദ്ധി ഒന്ന് പെരട്ടി തരാനാ. ഇങ്ങനെ ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? അല്ലാണ്ടോ ചില ആളുകൾ പറയും, എടോ ആ ഇരിക്കുന്ന ആളെ കണ്ടില്ലേ, ഒരു കാലത്തൊക്കെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നതാ, എന്താ ചെയ്തത്? ഉള്ള ബുദ്ധിയൊക്കെ മറ്റയാൾക്ക് ദാനം ചെയ്തു. ഇപ്പൊ എന്താ ഉണ്ടായത്? ഉള്ളതൊക്കെ ഇല്ലാണ്ടേ. ഇങ്ങനെ ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരും പറയില്ല. ഈ ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ അതൊരു പദാർത്ഥമായിട്ട് നൽകാൻ പറ്റിയ ദാനമല്ല. പിന്നെ എന്താ? ഒരാളെ ഒരു വിഷയം പറഞ്ഞു മനസ്സിലാക്കാനുള്ള പ്രാപ്തിയെയാണ് ബുദ്ധിദാന നിപുണത്വം എന്ന് പറയുക. അപ്പോ ഇവിടെ സുഗ്രീവ, ഞാൻ ആരെയാണ് പറഞ്ഞയക്കേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണെങ്കിൽ, ബാലിന പുത്ര അംഗദ ദൂത ഗച്ഛതൂ, ബാലിയുടെ പുത്രനായിരിക്കുന്ന അംഗദനാണ് ദൂതനായിട്ട് പോകേണ്ടത്. ഇപ്പൊ സുഗ്രീവൻ ഇരിക്കണ്ടാവും, ഇവിടെ അനവധി വാനരന്മാരുണ്ട്, ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ചാ പോരേന്ന്, ഏതെങ്കിലും ഒരു കുരങ്ങനെ തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് പറഞ്ഞയച്ചാ പോരേന്ന് വിചാരിക്കണ്ടാവും. അതങ്ങനെ പാടില്ല, അത് നോക്കിയിട്ട് വേണം തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞയക്കാൻ. അപ്പൊ ഇവിടെ അംഗദന്റെ കേമത്തെ എന്താന്നാണെങ്കിൽ, ബാലിന പുത്ര, ബാലിയുടെ പുത്രനാണ് അംഗദൻ. ഓ ഓ ഓ ഓ ഓ ഓ, ഇതാ ഇപ്പൊ കേമത്തായിട്ട് വരണത്. ചില ആളുകൾ പറയണ്ട്, അതേ എന്റെ അച്ഛൻ കേമനാ, എന്റെ മുത്തച്ഛൻ കേമനാ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ ഒരാളുടെ കേമത്വം അളക്കുക എന്നാണെങ്കിൽ, അങ്ങനെയല്ല. ബാലിയുടെ പുത്രൻ ആയിട്ടുള്ള അംഗദൻ എന്ന് പറഞ്ഞാൽ എന്താന്നാണെങ്കിൽ, രാവണൻ ബാലിന്ന് മുഴുവൻ കേക്കണ്ട, ബാലി ബാ എന്ന് കേട്ടാ തന്നെ രാവണൻ കിട്ട പരിഭ്രമിക്കും. അതെന്താ, അതിന് അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. ആ ബാലിയുടെ വാലിന്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ആളാ രാവണൻ. ആ രാവണൻ ബാലിയുടെ പുത്രനാണ് ഇതെന്നറിഞ്ഞാൽ ഒന്ന് പരിഭ്രമിക്കും. അതുകൊണ്ട് അംഗദനെ ദൂതനായിട്ട് പറഞ്ഞയക്കണം എന്നാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി എന്താ അംഗദൻ അവിടെ ചെന്ന് പറയേണ്ടത് എന്നാണെങ്കിൽ, പൗലസ്ത്യസ്യ ഹിതം ബ്രവീദൂ, പൗലസ്ത്യൻ രാവണൻ ഹിതം ഇഷ്ടം, രാവണന് ഹിതത്തെയാണ് അവിടെ ചെന്ന് പറയേണ്ടത്. അതെന്താ അത്? രാവണ, രാവണ, രാവണ, താൻ ചെയ്തത് നന്നായി. രാമന്റെ ഭാര്യ സീതയെ എവിടെ കൊണ്ടുവന്നില്ലേ, അത് വളരെ നന്നായി. രാമന്റെ നിർത്തണ്ട, ലക്ഷ്മണനും കൂടി ഉണ്ട്, അതിനും കൂടെ ഇവിടെ കൊണ്ടു നിർത്തിക്കോളൂ. അങ്ങനെ അവരുടെ കെട്ടയിൽ ഇവിടെ സുഖമായിട്ട് കൂടിക്കോളൂ. ഇതാണോ രാവണ ഹിതായിട്ടുള്ള കാര്യം എന്നാണെങ്കിൽ, അതല്ല. ഹിതം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രേയസ്. രാവണന് ശ്രേയസ് എന്താ? എങ്ങനെയാണ് രാവണന് ഇവിടെ ശ്രേയസ് ഉണ്ടാവുക എന്നാണെങ്കിൽ, സീതാം പരിത്യജ്യതാം, സീതയെ ഉപേക്ഷിക്കുക. ആ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിൽ നിന്ന് കിട്ടിയതല്ലേ, ആ കാട്ടിൽ എന്നെ കൊണ്ട് ഉപേക്ഷിക്കാം, ഇതിപ്പോഴൊന്നും ഉപേക്ഷിക്കേണ്ട. ഇപ്പോ സീതയ്ക്ക് നല്ല സൗന്ദര്യമൊക്കെ ഉള്ള കാല, വയസ്സായ ഒരു സമയത്തൊക്കെ ഉണ്ട്, എന്നാ രാമ താൻ തന്നെ എടുത്തോളൂ. അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെ പോരാ. പിന്നെ എന്താ? തം രാമം ശരണം ഭജ, അപ്രകാരമെല്ലാം ഇരിക്കുന്ന രാമനെ ശരണം പ്രാപിക്കുക വേണ്ടത്. രാമാ രാമാ കരുണാവാരിധേ, രാമാ ശ്രീരാമചന്ദ്ര, എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റി, സമസ്താപരാധം പൊറുക്കണേ, രാമാ രാമാ എന്ന് ശരണത്തെ ചെയ്തിട്ട് വേണം സീതയെ ഏൽപ്പിക്കുക. ആ എന്നാ കുറച്ച് കാലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഏൽപ്പിച്ചാൽ മതിയോ എന്നാണെങ്കിൽ,
അതുപോരാ. പിന്നെയോ, സഹസാ സീത പരിത്യജ്യത, വേഗത്തിൽ ചെന്ന് ആ സീതാദേവിയെ രാമനായിട്ട് കൊടുക്കണം. ഇനി ഇതൊന്നും രാവണൻ ചിലപ്പോ കേട്ടോളന്നില്ല. ഇഷ്യതേശേൽ, ഇതൊന്നും ഇച്ഛിക്കാൻ ഭാവം ഇല്ല എങ്കിൽ അഹം വിഭീഷണം അഭിഷേക്ഷ്യാമി, ഞാൻ വിഭീഷണനെ അഭിഷേകം ചെയ്യും. ആ അപ്പൊ അഭിഷേകമൊക്കെ അനവധിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ കൂട്ടത്തിലൊരു അഭിഷേകം അത്രയല്ലേ ഉള്ളൂ. അതല്ല, പിന്നെയോ, ദശമുഖസ്ഥാനെ അഭിഷേക്ഷ്യാമി, ദശമുഖന്റെ സ്ഥാനത്ത് ഞാൻ വിഭീഷണനെ അഭിഷേകം ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് എന്നാണെങ്കിൽ, ഇനി അവിടെ രാവണൻ ഉണ്ടാവില്ല, ആ രാവണന്റെ സ്ഥാനത്ത് ഞാൻ വിഭീഷണനെ അവിടെ അഭിഷേകം ചെയ്യിപ്പിച്ച് രാജാവാക്കും എന്നാണ് അവിടെ ചെന്ന് പറയേണ്ടത്. അതുകൊണ്ട് സുഗ്രീവ വേഗം വിളിച്ചുകൊണ്ടിരിക്ക, അംഗദനെ വിളിച്ചുകൊണ്ടിരിക്ക എന്ന് ആ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കൽപ്പന കേട്ടതോടുകൂടി സുഗ്രീവൻ അവിടെ ചെന്നു. എവിടെയുള്ളതെന്ന് അറിയണല്ലോ അംഗദൻ. എന്താ വാനരന്മാരെ ഓരോ സംഘങ്ങളായിട്ട് തിരിച്ചേക്ക്, അവിടെ കിഴക്കേ ആ ഗോപുരം, അവരെ പടവീടും കെട്ടി സേനാനിവേശം ചെയ്ത് വർത്തിക്കുകയാണല്ലോ. ആ കിഴക്കേ ഗോപുരത്തിന്റെ അവിടെയാണ് അംഗദനുള്ളത്. അംഗദനെ വിളിച്ചുകൊണ്ടുവന്നു. അംഗദ, അംഗദൻ വേഗം വരൂ, ഭഗവാന്റെ കൽപ്പനയുണ്ട്, തന്നെ കാണണം എന്നുള്ളത് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വേഗം വരൂ. അത് കേട്ടതോടുകൂടി അംഗദന് വളരെ വളരെ ഉത്സാഹമായി. എന്നിട്ടോ എന്താ ഉണ്ടായത് എന്നാണെങ്കിൽ, നത്വാ രഘുത്തമസ്യ ചരണോ സാഷ്ടാംഗമശ്വംഗദ സുഗ്രീവേണ സമാനിത കവിവരൈരന്യശ്ച സംഭാ

ಪೌಲಸ್ತ್ಯಂ ಪ್ರದದರ್ಶ ರತ್ನ ಖಜಿದೇ ಸಿಂಹಾಸನೆ ಸುಸ್ಥಿತಂ ರಘುತಮಸ್ಯ ಚರಣೌ ಅಂಗದ ಆಶುನತ್ವ. രഘുത്തമന്റെ ചരണങ്ങളിൽ അംഗദൻ വേഗത്തിൽ അങ്ങട് നമിച്ചു. ആ അംഗദൻ സുഗ്രീവന്റെ ആ കൽപ്പന ഹേതുവായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്തിങ്കൽ വന്നു എന്ന് മാത്രല്ല, അദ്ദേഹത്തെ വളരെ കേമായിട്ട് നമസ്കരിക്കുകയുണ്ടായത്. അതെങ്ങനെയാത്? ഉരസ്, ശിരസ്, വജസ്, ചക്ഷുസ്, പാദങ്ങള്, ജാനുക്കള്, അഞ്ജലി തുടങ്ങിയിട്ടുള്ള എട്ടംഗങ്ങളോട് കൂടിയിട്ട് ആദ്യം എങ്ങനെയാ നമസ്കാരം ഉണ്ടായത്? ശിരസ്. ശിരസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തമാംഗം. ആ ഉത്തമാംഗം ഭൂമിയിൽ സ്പർശിച്ചു. പിന്നെന്താ? വജസ്. ഞാൻ ഭഗവാനെ നമസ്കരിക്കണു, ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വജസ്. അതെങ്ങനെയാത്? ഭഗവാനെ നോക്കിയിട്ടാ. അതെങ്ങനെയാത്? ചക്ഷുസ്. അങ്ങനെ ആ പാദങ്ങള്, ജാനുക്കള്, അഞ്ജലി തുടങ്ങിയിട്ടുള്ള എല്ലാ അംഗങ്ങളോട് കൂടിയിട്ടും ആ ഭഗവാനെ ആ അശൂനത്വ വേഗത്തില് അംഗതൻ വന്ദിച്ചു. അതെന്താ? ആരാണ് ഭഗവാൻ? രഘുത്തമ. രഘുത്തമനാണ്, രഘുവംശ ശ്രേഷ്ഠനാണ്. ആ വാനരന്മാര് അവരുടെ പരദേവതയായിട്ട് കണക്കാക്കിയേക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രനെയാണ്. ആ ഭഗവാനെ വേഗത്തില് അവിടെ നമിച്ചു. നീ ഭഗവാനെ മാത്രമേ നമിച്ചുള്ളൂ അംഗദൻ. അങ്ങനെയാണോ? മറ്റുള്ള ആളുകളെ ഒന്നും അംഗദൻ ശ്രദ്ധിച്ചിട്ടേല. അങ്ങനെയാണോ പറയേണ്ടായത്? അതല്ല, ബാക്കിയുള്ളവരെയൊക്കെ ആ വഴിപോലെ നമസ്കരിക്കുകയുണ്ടായത്. എങ്ങനെയാണെന്നാണെങ്കിൽ സുഗ്രീവേണ സമാനിത. സുഗ്രീവനാലും സമാനിതനായി, സുഗ്രീവനാലും മാനിക്കപ്പെട്ടവനായി. അതെന്താ? ബാലിയുടെ സഹോദരനായിരിക്കുന്ന സുഗ്രീവൻ എന്ന് പറഞ്ഞാലോ ഭ്രാതാവായിട്ടുള്ള ആളാ. വലിയ താമസമൊന്നും ഉണ്ടായില്ല. അംഗദൻ സുഗ്രീവന്റെ സമീപത്തെങ്കിൽ ചെന്ന് വളരെ ഭംഗിയായിട്ട് സുഗ്രീവനെ നമസ്കരിച്ചു. ഇനി ആ ബന്ധുത്വം മാത്രമല്ല ഉള്ളത്, പിന്നെയോ സുഗ്രീവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വാനര ചക്രവർത്തിയാ. ആ സുഗ്രീവനെയും വേണ്ട പോലെ വളരെ ഭംഗിയായിട്ട് നമസ്കരിച്ചു. ആ ഇപ്പൊ ഭഗവാനെ നമസ്കരിച്ചു, സുഗ്രീവനെ നമസ്കരിച്ചു, മറ്റുള്ള വാനരന്മാരെ ഒന്നും പറഞ്ഞില്ല, അവരുടെ മുഖത്ത് തന്നെ അംഗത നോക്കിയില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? കപിവരൈരന്യശ്ച സംഭാവിത. അന്യന്മാരായിരിക്കുന്ന കപിവരന്മാരാലും സംഭാവിതനായി. അതെന്താ? അത് അംഗദൻ ആ മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിലങ്ങട് നിന്ന് എല്ലാവരും ഒന്ന് നോക്കി. അതെന്തിനാ നോക്കിയത്? യാത്ര പറയാനാ. ഈ നോക്കിയാ യാത്ര പറയലാവോ? നോക്കിയാ യാത്ര പറയലാവോ? എന്നാ എളുപ്പമുണ്ടായിരുന്നു. എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാ മതിയോ? അതല്ല, ആ അംഗദൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എല്ലാ

നോക്കി. അപ്പോ കാണുന്ന ആളുകൾക്കൊക്കെ എന്താ തോന്നിയത്? എന്നെയാ നോക്കണേ, എന്നെയാ നോക്കണേ, അങ്കദൻ എന്നെയാ നോക്കണത്, എന്നെയാ നോക്കണത്. അവർക്കൊക്കെ വളരെ സന്തോഷമായി. ഇങ്ങനെ കപിവരൈരന്യശ്ച സംഭാവിക, എല്ലാവരെയും വേണ്ട പോലെ നമസ്കരിച്ചതിന്റെ ശേഷം ഭഗവാന്റെ ദൂതനായിട്ട് അങ്കദൻ പങ്കിടിച്ചു ചെന്നു. എങ്ങനെയാണെന്നാണെങ്കിൽ, പ്രാകാരാഗ്രഗതം, പ്രാകാരത്തിന്റെ അഗ്രത്തെ ഗതിച്ചു. ആ മതിലിന്റെ മീതെ അങ്ങോട്ട് കേറി അങ്ങോട്ട് നിന്നു. കേറി അങ്ങോട്ട് നിന്നു എന്ന് മാത്രല്ല, അങ്കദന്റെ വാല് അതങ്ങനെ തൂങ്ങിക്കിടക്കുക. തൂങ്ങിക്കിടക്കണ കണ്ടപ്പോഴാണ് അവിടെയുള്ള രാക്ഷസന്മാരിത് കണ്ടത്. എടോ നോക്കുക നോക്കുക നോക്കുക നോക്കുക, ദാ കണ്ടില്ലേ, ദാ ദാ ദാ ദാ ദാ ദാ, വാനരൻ വാനരൻ വന്നിട്ടുണ്ട്, വാനരൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വാലുമലിക്ക് എല്ലാവരും ഇങ്ങോട്ട് പിടിച്ചു. ആ പിടിച്ചതോടുകൂടിയിട്ട് അങ്കദൻ എന്താ ചെയ്യണ്ടായത്? ആ വാല് പതുക്കെ അവിടുന്ന് ഇങ്ങോട്ട് പൊക്കി. പൊക്കിയ സമയത്ത് എന്താ കാണുന്ന ആളുകൾക്ക് എന്താ തോന്നുക? അതൊരു പഴക്കൊലയാണോ എന്ന് തോന്നും. അതിന്റെ മീതെ എല്ലാവരും അങ്ങോട്ട് മുകളിൽ എത്തി എന്നുള്ള അവസ്ഥയായപ്പോ അങ്കദൻ അവിടുന്ന് ഒന്ന് ഇളക്കിയെന്ന് മാത്രല്ല, ഇളക്കിയപ്പോ എന്തുണ്ടായി? അവിടെ നോക്കിയ ചടപടീം താഴത്തേക്ക് ആ രാക്ഷസന്മാര് പോവുകയും ചെയ്തു. പിന്നെ അങ്കദൻ ആ മാളികയുടെ ഉള്ളിൽ കയറി. എന്നിട്ടോ പ്രാകാരാഗ്രഗത പ്രചണ്ഡചരിതം പ്രാസാദമധ്യേ സ്ഥിതം, ആ മദ്യത്തിങ്കിൽ സ്ഥിതവാനായിട്ട് പൗലസ്ത്യം പ്രദർശ, പൗലസ്ത്യൻ രാവണനെ പ്രദർശ പ്രഹർഷേണ ദർശിച്ചു. എങ്ങനെയാണ് അവിടെ രാവൺ ഇരിക്കേണ്ടായതെന്നാണെങ്കിൽ, രത്നഖചിതേ സിംഹാസനെ സുസ്ഥിതം, രത്നഖചിതമായിരിക്കുന്ന സിംഹാസനത്തിങ്കൽ സുസ്ഥിതനായിട്ട. സുസ്ഥിതൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സുഷ്ഠുവായിരിക്കുന്ന സ്ഥിതി, അതിനാണ് സുസ്ഥിതം എന്ന് പറയാ. അല്ലാണ്ട് ചില ആളുകളൊക്കെ ഇരിക്കണത് കണ്ടാൽ തന്നെ അയ്യോ ഇരിക്കണത് കണ്ടില്ലേ, താടിക്ക് കയ്യും കൊടുത്ത് വളരെ ദുഃഖിച്ചിട്ട് അപ്പൊ തന്നെ ഇരിക്കണത്, ഇതിനൊന്നും പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് അപ്പൊ തോന്നണത്. അങ്ങനെയല്ല, ഇരിക്കണ ആൾക്കൊരു യോഗ്യതയുണ്ട്. ആ രാവണൻ സിംഹാസനത്തിൽ ഇരിക്കണത് കണ്ടാൽ ഏ ഇത് എന്നെ രാക്ഷസ ചക്രവർത്തി എന്ന് തോന്നും. അതുപോലെ ഇരിക്കണ ആ രാവണനെ അങ്കദൻ കണ്ടു എന്ന് മാത്രല്ല, ഓരോരോ ഉത്തര പ്രത്യുത്തര വാക്കുകളെ പറയാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതാ ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനായിരിക്കുന്ന അങ്കദനോ രാവണന്റെ സമീപത്തിങ്കൽ ചെന്ന് രാവണനോടായിക്കൊണ്ട് ഓരോരോ വാക്കുകളെ പറയാനായിട്ട് ആരംഭിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ

0: കലാമണ്ഡലം ശ്രീനാഥ് അവതരിപ്പിച്ച ചാക്യാർകൂത്താണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി ടെലിക്വിസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു കെ ദീപ. ഇനി പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ആദ്യത്തെ പ്രവേശന ചോദ്യം ഇതാ വരികയാണ്.

0: ചോദ്യം ഇതാണ്, ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ആകാശവാണി ടെലിക്രിസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്രിസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? സുഷമയാണ്. എവിടെയായിരുന്നു സ്ഥലം? കാസർഗോഡ് അല്ലേ? ഓക്കെ. അപ്പോ സുഷമ, നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ചോദ്യം കേട്ടു അല്ലേ? അപ്പൊ ഉത്തരം പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. യെസ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരമായി പറഞ്ഞിരിക്കുന്നത്. ഏത് സിനിമയിലേതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ് സിനിമ?
1: തുടക്കം.
0: തുടക്കം. അപ്പോ വിസ്മയ മോഹൻലാൽ തുടക്കം കുറിച്ച ഒരു പടമാണ് അല്ലേ ഇത്? അപ്പോ ആരൊക്കെയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്? ചിത്രയും അവണി മൽഹാർ, അജ്മൽ ഫാത്തിമ ഇവർ ചേർന്ന് പാടിയ ഒരു ഗാനമാണ് അല്ലേ? ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ആരാണ്? ഓക്കെ, അനുബന്ധമായി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജോപോളാണ് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോ സുഷമ പറഞ്ഞിരിക്കുന്ന ആൻസർ 100% ശരിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രോതാക്കൾ കേട്ട് കാണും, തുടക്ക സിനിമയിലെ പാട്ടാണ് പ്ലേ ചെയ്തിരുന്നത്. ആ ഗാനത്തിന്റെ സംഗീതം പകർന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ജെക്സ് ബിജോയി ആണ് ഈ ഗാനത്തിന് സംഗീതം പകർന്നത്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ സുഷമ? ഓക്കെ, അതിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി, തുടക്കം സിനിമ കണ്ടോ? കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സുഷമ എന്താണ് ചെയ്യുന്നത്? പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണോ? വായിക്കാറുണ്ട്. ഓക്കെ, എഴുതിയിരുന്നോ? പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നും അതൊരു പാഷനായി കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ? ഈ ജി കെ ഒക്കെ പഠിച്ചത്? ആ ഓക്കെ ഓക്കെ. അല്ല, അതെന്നും വേണം, നമുക്കൊപ്പം വേണം ആ ഒരു പാഷൻ. അപ്പോ അടുത്ത ചോദ്യം, ഉത്തരം പെട്ടെന്ന് പറയണം കേട്ടോ സുഷമ. അടുത്ത ചോദ്യം, മാലിദ്വീപിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും തീരദേശ സുരക്ഷയ്ക്കും വേണ്ടി ആരംഭിച്ച 5 മില്യൺ ട്രീ, അതൊരു പദ്ധതിയാണ്, 5 മില്യൺ ട്രീ പ്രൊജക്ടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാലിദ്വീപിന് തേക്ക്, മാവ്, തൈകൾ സംഭാവന നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം പെട്ടെന്ന് വേണം.
1: കേരളം.
0: റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് പറഞ്ഞു തന്നത്?
1: ഇല്ല, ഞാൻ പറഞ്ഞത്
0: ഗസ് അടിച്ചതാണ് അല്ലേ? ശരിയാവൂന്ന് സുഷമ പോലും അറിഞ്ഞിരുന്നില്ല.
1: വാർത്ത കേട്ടിട്ടുണ്ട് മാഡം, അല്ലാതെ മരങ്ങൾ നടാൻ വേണ്ടി അങ്ങനെയൊന്നും കേട്ടില്ല.
0: ഓക്കെ, അപ്പൊ ആ കേട്ടത് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്.
1: കേരളാണെന്ന്
0: വിചാരിച്ചു പറഞ്ഞു. ഓക്കെ, ശരിയായി. നല്ല സമയമായതുകൊണ്ട് ശരിയായി അല്ലേ? ഓക്കെ, അങ്ങനെ പറയില്ലേ നമ്മള്.
1: മരങ്ങളല്ലോ.
0: ഓക്കെ, അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മാലിദ്വീപിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും തീരദേശ സുരക്ഷയ്ക്കുമായി ആരംഭിച്ച 5 മില്യൺ ട്രീ പ്രൊജക്ടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാലിദ്വീപിന് തേക്ക്, മാവ്, തൈകൾ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. അത് വേറെ സംസ്ഥാനങ്ങളൊന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളമാണ് മാലിദ്വീപിന് ഇത്രയും മരത്തൈകൾ സംഭാവന ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അത് വനം വകുപ്പായിരിക്കും ഇത്രയും മരത്തൈകൾ സംഭാവന ചെയ്തിട്ടുണ്ടാവുക അല്ലേ സുഷമ? അപ്പൊ അനുബന്ധമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, വനം വകുപ്പ് മന്ത്രി ആരാണ്, നമ്മുടെ വനം വകുപ്പ് മന്ത്രി? യെസ്. അപ്പൊ അവിടെ പ്രോംപ്റ്റ് ചെയ്യാണല്ലേ, ആരോ പറഞ്ഞു തരാനുണ്ട്, സഹായിക്കാൻ ആരോ ഉണ്ട്. ഇത്ര പതിയെ പറഞ്ഞിട്ടും കേട്ടോന്നായിരിക്കും അല്ലേ, ഇത് എന്തൊരു ചെവിയാണിതെന്ന്.
1: ഹസ്ബൻഡ്
0: ഓ എഴുതി വെക്കാറുണ്ടോ? നൈസ് നൈസ്, നല്ല കാര്യം.

0: ഒക്കെയാണ് ആണല്ലോ ആകാശവാണിയിലൂടെ കേൾക്കുന്നത്.
1: ഓക്കെ ഓക്കെ നൈസ്. അപ്പൊ
0: അപ്പൊ അതെല്ലാം എഴുതിയെടുക്കാറുണ്ട്.
1: കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു സുഷമ?
0: മില്ലുണ്ട്, പൊടി മില്ല്.
1: ഓ, ഫ്ലോർ മില്ലിലാണല്ലേ. ഓക്കെ, അപ്പോ അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും വിജയകരമായി പൂർത്തിയാക്കി, ശരിയായ ഉത്തരം പറഞ്ഞു. ഇനിയുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ വിജയത്തിലേക്കുള്ള ദൂരം വളരെ വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ സുഷമ ആരാകും? സുഷമ 177-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വിജയിയാകും അല്ലേ?
0: ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് ആകാശവാണിയിലെ.
1: ഓക്കെ, അന്ന് തുടങ്ങിയ ബന്ധമാണ്.
0: ആ അതെ, എനിക്ക് ഇവിടെ റേഞ്ച് ഇല്ലാത്തോണ്ട് റേഡിയോ അങ്ങനെ കേൾക്കാൻ പറ്റാറില്ല. ഇപ്പം കിട്ടുന്നു.
1: അപ്പൊ സുഷമയുടെ വീട് കാസർഗോഡ് എവിടെയാണ്?
0: വെള്ളരിക്കുണ്ടിന്റെ അടുത്ത് പ്ലാച്ചിക്കര എന്ന് പറഞ്ഞ സ്ഥലം.
1: പ്ലാച്ചിക്കര അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുബന്ധമായി ചോദിക്കട്ടെ. ഞാൻ എല്ലാ എപ്പിസോഡിലും ചോദിക്കുന്നത് പോലെ ഈ പ്ലാച്ചിക്കര എന്ന പേരിന്റെ ഒരു ഹിസ്റ്ററി പറയാൻ പറ്റുമോ?
0: അത് പ്ലാച്ചി മരം എന്ന് പറഞ്ഞൊരു മരം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു. പിന്നെ പുഴയെല്ലാം ഉണ്ട് ചാല ചെറിയ.
1: ആ ഹാ ഹാ, ഓ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് അല്ലേ?
0: കൂടുതലുള്ള സ്ഥലമായിട്ട്.
1: അപ്പൊ സുഷമ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ ചോദ്യം അല്ലേ? ഞാൻ ചോദിക്കും.
0: ഇത് ഇങ്ങനെ വായിക്കാതെ ഇവിടെ ഈ സ്കൂളിലെല്ലാം ഇങ്ങനെ പതിപ്പ് ഇറക്കില്ലേ, അപ്പൊ അതിലെല്ലാം പറയും.
1: ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നല്ലതാണ് കേട്ടോ, പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, അതായത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സുഷമയുടെ വിജയം നിർണയിക്കുന്ന ചോദ്യമാണ്. അപ്പോ സ്വാഭാവികമായും നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാവും അറിയാം. അപ്പോ
0: അങ്ങോട്ട് വരായിരുന്നു ആകാശവാണി.
1: അതാണല്ലേ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് സുഷമ വരണമെന്ന്. അപ്പോ ഈസി ആണെന്ന് ഞങ്ങൾ കരുതുന്ന ഒരു ചോദ്യം ചോദിക്കുന്നു, പെട്ടെന്ന് പറയണം കേട്ടോ ഉത്തരം. അത്ര സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, മൂന്നാമത്തെ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം മാത്രമേ ചോദ്യം പറയുള്ളൂ, 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയണം. അപ്പോ ആ ചോദ്യം ഇതാണ്, രാജ്യത്തെ ആദ്യ വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്?
0: മഹാരാഷ്ട്രയാണോ?
1: അല്ല, ഉത്തരം തെറ്റാണ്. ഇവിടെ ബസറുകാരന്റെ അലാറം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് ഉത്തരം പറഞ്ഞത്. മഹാരാഷ്ട്ര എന്ന ഉത്തരം തെറ്റാണ്. ഇനിയൊരു ഉത്തരം പറയണ്ട, കാരണം ഒരു ഉത്തരമാണ് പറയാവുന്നത്. ഇതിപ്പം സുഷമ ഇനി പറഞ്ഞില്ല എങ്കിൽ ഈ ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് അടുത്ത മത്സരാർത്ഥിക്ക് നൽകാവുന്നതാണ്. ഏതായാലും നല്ലൊരു മത്സരമായിരുന്നു, നല്ലൊരു പോരാട്ടം തന്നെയായിരുന്നു. സാരമില്ല, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിജയിയാകാം. ഓക്കെ സുഷമ, അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു. രാജ്യത്തെ ആദ്യ വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് പ്രവേശന ചോദ്യം. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 177-ാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം. ലക്ഷ്മണൻ അല്ലേ? ഓക്കെ, കുഞ്ഞിമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണോ? അല്ലല്ലോ അല്ലേ, മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ട് ലക്ഷ്മണൻ ചേട്ടൻ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത് അല്ലേ ഇപ്പോ? ഓക്കെ ചേട്ടാ, എന്ത് ചെയ്യുന്നു? കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്? ഓ, 4 വർഷമായി. അപ്പൊ റിട്ടയർമെന്റ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു?
2: ഇങ്ങനെ പോകുന്നു.
1: ഓക്കെ, എന്താണ് ഇപ്പോ കൃഷി അങ്ങനെയൊക്കെയാണോ? ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു, എന്നും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം പറയാം അല്ലേ? യെസ് റൈറ്റ് ആൻസർ ആണ് ലക്ഷ്മണൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രാജ്യത്തെ ആദ്യ വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം കേരളമാണ്. അപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 622 കിലോമീറ്റർ ദൂരത്തിൽ ഇലക്ട്രിക് ട്രക്ക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പദ്ധതി NH 66 കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതി.

0: പദ്ധതി നടപ്പിലാക്കുക. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ ലക്ഷ്മണൻ ചേട്ടാ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അപ്പോ അടുത്ത ചോദ്യം, എന്നും പത്രമൊക്കെ വായിക്കുന്നുണ്ടല്ലോ, പത്രം വായിക്കുന്നവരെ സംബന്ധിച്ച് അത്രയ്ക്ക് ഈസിയാണോ നമ്മുടെ ചോദ്യങ്ങളൊക്കെ? അപ്പോ അടുത്ത ചോദ്യം ഇതാണ്, ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് രണ്ട് സംസ്ഥാനമുണ്ട്, രണ്ടും പറഞ്ഞാൽ മാത്രമേ ചേട്ടാ സ്കോർ ചെയ്യുന്നുള്ളൂ, ഉത്തരം ശരിയായതായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷ്മണൻ ചേട്ടന്റെ കോള് കട്ടായിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. ചോദ്യം ഇതാണ്, ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമസ്കാരം, ഹലോ. ആ കോള് കട്ടായിരിക്കുകയാണ്. ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്, ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്?
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്, പേര് പറയാമോ?
1: എന്റെ പേര് മാവിലായി.
0: ബിന്ദു മാവിലായി അല്ലേ? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത് അല്ലേ?
1: ശ്രമിക്കാറുണ്ട് കൊറേ കാലമായിട്ട്, പക്ഷെ അങ്ങനെ കിട്ടാറില്ല. ഞാനെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യലുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്.
0: ശ്രദ്ധിക്കാറുണ്ട്, ഓക്കെ. എല്ലാം പഠിച്ചു വരികയാണ് അല്ലേ? നോട്ട് ചെയ്ത് പഠിക്കുന്നുണ്ടോ?
1: ഞാൻ കുട്ടികൾക്ക് വേണ്ടിട്ട് പഠിക്കാറുണ്ട്.
0: മക്കളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ജി കെ ഒക്കെ?
1: കിച്ചനൊക്കെ കുറച്ച് താല്പര്യമുള്ളതാണ്.
0: അപ്പോ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോ സ്വാഭാവികമായും നമ്മളും പഠിക്കുമല്ലോ.
1: അതെ, അതാണ് നമുക്കൊരു
0: മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് ജി കെ ആവശ്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു ശീലമാണ് ചേച്ചി നോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നല്ലൊരു ശീലമാണ്, അതെന്നും മുറുകെ പിടിക്കുക.
1: രണ്ടു പ്രാവശ്യം ശരിക്കും പറയണം, എന്നാലും നമുക്ക് ശരിക്കും നോട്ട് ചെയ്യുമ്പോ വലിയ ചോദ്യമൊന്നും അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
0: ഓക്കെ, അല്ല അത് ഞങ്ങൾ ചോദിക്കുന്ന സമയത്തും പിന്നീടും പറയുന്നുണ്ടല്ലോ. ഒരു മത്സരാർത്ഥിയോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നു, വീണ്ടും ആ മത്സരാർത്ഥി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നുണ്ട് ചോദ്യം. അപ്പോ എഴുതി എടുക്കാനുള്ള, ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ഇത് റിപ്പീറ്റ് വരുന്നുണ്ട്, കേൾക്കാറില്ലേ? ഓക്കെ, അപ്പൊ അത് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് വീക്ക് ഡേയ്സിൽ കേൾക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
1: തമിഴ്നാട് കാവേരി.
0: അയ്യോ, തെറ്റിപ്പോയി.
1: കർണാടക.
0: തെറ്റാണ്, പറഞ്ഞതെല്ലാം തെറ്റാണ്. ഞാൻ ചോദിച്ചത് സോൺ നദിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ പറ്റിയാണ്. സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും പങ്കെടുക്കുക. ഓക്കെ, വിജയാവാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ആകാശവാണി ടെലിഗ്രസ് 177-ാമത്തെ അധ്യായമാണ്, സ്വാഗതം. ഹലോ.
2: ഹലോ, സനീഷ് ആണ് മാം.
0: ഓക്കെ സനീഷ്, പേര് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
2: ബീഹാർ, ജാർഖണ്ഡ്.
0: യെസ്, റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നതായിരുന്നു ചോദ്യം. ബീഹാറും ജാർഖണ്ഡുമാണ് ആ സംസ്ഥാനങ്ങൾ. ഈ യോഗം നടന്നത് ന്യൂഡൽഹിയിലായിരുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബീഹാർ ജാർഖണ്ഡ് മുഖ്യമന്ത്രിമാരും ജലശക്തി വകുപ്പ് മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ സനീഷ് മാഷ് എല്ലാം പത്രത്തിൽ വായിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ?
2: പത്രത്തിൽ വായിച്ചതാണ്.
0: അപ്പോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം എത്രയാണ്?
2: 2.
0: തെറ്റിപ്പോയി മാഷേ. സാരമില്ല, ഓക്കെ, നമുക്ക് ഇനിയും ധാരാളം എപ്പിസോഡുകളുണ്ട്. അപ്പോൾ വിളിക്കുക, പങ്കെടുക്കുക.

0: സരീഷ് മാഷെ അമ്മ വിളിക്കില്ലേ എന്ന്?
1: അമ്മ വിളിക്കുമായിരിക്കും.
0: അമ്മ വീട്ടിലില്ലേ?
1: ആ ഉണ്ട് ഉണ്ട്, വീട്ടിലുണ്ട്.
0: ഓക്കെ ഓക്കെ മാഷെ, താങ്ക് യു.
1: ഓക്കെ ശരി ശരി, താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം എത്രയാണ്? തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ രവിയാണ്, പാപ്പിൻശ്ശേരി.
0: ആ രവിയേട്ടാ, ഓക്കെ ഉത്തരം പറഞ്ഞോളൂ. യെസ്, റൈറ്റ് ആൻസർ ആണ്. പ്രിയ ശ്രോതാക്കളെ, ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം എത്രയാണ് എന്നതായിരുന്നു ചോദ്യം. 9 സിം കാർഡുകളാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകൾ. പക്ഷേ ജമ്മുകാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാം എന്നിവിടങ്ങളിലുള്ളവർക്ക് കൈവശം വെക്കാവുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം പറഞ്ഞു. ഓക്കെ, സ്വായത്തമാക്കി വെച്ചിട്ടുണ്ട് അല്ലെ, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര സിം കാർഡുണ്ട് ചേട്ടന്റെ കയ്യില്? രണ്ടേ ഉള്ളൂ. ഇനി ഒരു 7 എണ്ണം കൂടി സ്വന്തമാക്കാനുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. 2026 സെപ്റ്റംബറിൽ, അതായത് ഈ മാസം, ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ആരാണ് ആ പ്രധാനമന്ത്രി? ഹലോ, എന്താണ്? ഓക്കെ, എങ്ങനെ ഗൂഗിൾ ചെയ്താണോ ചേട്ടാ? അതൊക്കെ ഹൃദിസ്ഥമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഞാനൊരു അപരാധം പറഞ്ഞുപോയി, സോറി. ഓക്കെ ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, 2026 സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം പ്രധാനമന്ത്രിയെ ആരായിരുന്നു എന്നതായിരുന്നു ചോദ്യം. അത് ബാർട്ട് ഡി വെവർ ആണ്. ഇദ്ദേഹത്തിനൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു ടീമിൽ?
2: നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് കൈയെടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു.
0: ആ ഒരു ചിത്രം മനസ്സിൽ അങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോ ബാർട്ട് ഡി വെവർക്കൊപ്പം ബെൽജിയം പ്രതിരോധ വിദേശ വ്യാപാര മന്ത്രിയായ ദിയോ ഫ്രാങ്കനും ഉന്നത ഉദ്യോഗസ്ഥനും വ്യവസായികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ 2025 ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത്. നമ്മൾ ഈ അനുബന്ധമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പൊ സ്വാഭാവികമായും ഈയൊരു സന്ദർശന വേളയിൽ പല കരാറുകളിലും അവർ ഒപ്പുവെച്ചിട്ടുണ്ടാകും അല്ലെ. പ്രതിരോധ വ്യാപാര മേഖലകളിലൊക്കെ വളർച്ചയ്ക്ക് അനുകൂലമായ പല കരാറുകളിലും ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട് അല്ലെ.
2: ഓ,
0: ഇപ്പോൾ രവിയേട്ടർ ഏതാ ഒരു ചോദ്യത്തിന് ഉത്തരവല്ലേ പറഞ്ഞത്?
2: അയ്യോ,
0: രണ്ടെണ്ണം പറഞ്ഞു. അപ്പൊ നമ്മള് വിജയത്തിന് അത്രയും അടുത്തില്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഞാൻ രണ്ടും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രവിയേട്ടൻ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു എന്നത്. ഇനി ഒരേ ഒരു ചോദ്യമാണ്, ഒരേ ഒരു ഉത്തരമാണ് പറയാനുള്ളത്. അടുത്ത് ഈസി ആയൊരു ചോദ്യം വേണ്ടേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാനൊരു ഈസി ആയ ചോദ്യം ഇങ്ങനെ തപ്പിപ്പിടിക്കുകയാണ്. ചോദ്യം ഇതാ, 3-ാമത്തെ ചോദ്യം, രവിയേട്ടൻ വിജയിയാകുന്ന ചോദ്യം ഇതാ വരികയാണ്. ചന്ദ്രനും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന ഒരു പദ്ധതി പത്രങ്ങളിലൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഉത്തരം പെട്ടെന്ന് പറയണം ചേട്ടാ. എന്തോ, ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി. ഇന്ന് പക്ഷെ നല്ലൊരു മത്സരമായിരുന്നു രവിയേട്ടാ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ്? ടെൻഷൻ കൊണ്ടാണോ പറയാൻ പറ്റാതെ പോയത്? അറിയാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെ. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു ദേ സമയം ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് പറയണം, ആ അല്ല.

0: മുഴങ്ങും എന്നൊക്കെ പറഞ്ഞത് കൊണ്ടുള്ള ടെൻഷനിൽ ഉത്തരം ആകെ വിഴുങ്ങി പോയതാണെന്ന്.
1: ഞാൻ ഒന്നാമത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതും ഇല്ല, എന്റെ മനസ്സിൽ അങ്ങനെ വന്നതുമില്ല, എന്റെ അറിവിൽ വന്നില്ല.
0: ഓക്കെ,
1: അതുകൊണ്ടാണ്.
0: പക്ഷേ രണ്ട് ചോദ്യം ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ അല്ലേ?
1: അത് കിട്ടി, അത് കിട്ടി, അത് കിട്ടി, അതെ.
0: ഓക്കെ,
1: മനസ്സിലുണ്ടായിരുന്നു.
0: എന്തായാലും നന്നായിട്ട് ചേട്ടൻ നോട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ശ്രമവും നടത്തുന്നുണ്ട്. ഓക്കെ, ഇത് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. ഊഫ്, അവിടെ വന്നിരുന്ന ഈ ചോദ്യം ചോദിക്കുന്നത് ആരറിഞ്ഞു എന്നായിരിക്കും അല്ലേ ഇപ്പൊ മനസ്സിലുണ്ടാവുക? ഇത് ടഫൊന്നും അല്ലല്ലോ, ഈസി അല്ലേ? ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു. നല്ലൊരു മത്സരമായിരുന്നു, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നമസ്കാരം, ഇതാരാണ്? കാർത്തിക, മാലൂർ അല്ലേ? കാർത്തിക ചേച്ചി, ചോദ്യം കേട്ടല്ലോ. ഉത്തരം ഒന്നുകൂടി പറയാമോ?
2: ഉത്തരം കേട്ടില്ല
0: ചേച്ചി, ഒന്ന് ആവർത്തിക്കാമോ ആ ഉത്തരം? ആ ഉത്തരം ഒന്ന് ആവർത്തിക്കാമോ? അല്ലല്ല, തെറ്റാണ്, തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ആ കൊഴപ്പില്ല, കൊഴപ്പില്ല. ഓക്കെ, നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ചേച്ചിക്ക്. പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടിയില്ല. ഓക്കെ, സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും പങ്കെടുക്കാം. നമസ്കാരം.
3: നമസ്കാരം, തമ്പാമാഷാണ്.
0: ആ തമ്പാമാഷ, ഉത്തരം പറഞ്ഞോളൂ.
3: മൂൺ ബേസ് മിഷൻ.
0: എന്താണ്
3: മൂൺ ബേസ് മിഷൻ അല്ലേ മേഡം?
0: അല്ല അല്ല അല്ല അല്ല അല്ല, ഉത്തരം തെറ്റിപ്പോയി. സാരമില്ല, തമ്പാമാഷ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ലല്ലോ അല്ലേ? മാഷ് കട്ടായി തോന്നുന്നു. ഓക്കെ, ഹലോ, നമസ്കാരം. ഹലോ
2: ഹലോ,
0: ആരാണിത്? ആരാണ്?
2: പ്രീതയാണ്, കണ്ണൂരിന്ന്.
0: കണ്ണൂർ. കണ്ണൂർ എവിടെയാണ് പ്രീത ചേച്ചിയുടെ വീട്? കമ്പിലാണ് അല്ലേ? ചേച്ചി എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി?
2: ഇല്ല ഇല്ല, ആദ്യം പോയായിരുന്നു ആയുർവേദം
0: ഓഹോ അത് ശരി. ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? മുമ്പ് എപ്പോഴോ വിളിച്ചിട്ടില്ലേ ഈ പ്രീത ചേച്ചി?
2: എനിക്ക് ആഹാരം പിന്നെയൊന്നും കിട്ടിയില്ല. ഇതിലെന്താ കിട്ടാതെ? കണക്ട് ചെയ്യണ അവർക്ക് പിന്നെ കട്ടായി പോയി.
0: ഓ, അത് എന്തോ ഒരു തകരാറാണ്. സാരമില്ല, വീണ്ടും വിളിച്ചപ്പോ കിട്ടിയല്ലോ ചേച്ചി അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര നാളായി ജോലിക്ക് പോകാതായിട്ട്? ഓ ഓക്കെ, അപ്പൊ ഇനി തിരിച്ചു പോവില്ലേ ആ ജോലിക്കല്ലേ ഇനി പോകുന്നത്? പുതിയ ജോലിക്കാണോ ജോയിൻ ചെയ്യുന്നത്?
2: പുതിയ നോക്കണത്, കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കടത്തിലായി പോയി.
0: ഓഹോ, അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാതായി അല്ലേ? ഓ, അതാ, അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നത്തിലാണ് അച്ഛന്. എന്താ ചെയ്യാണല്ലോ, ഓഹോ. അപ്പൊ ചേച്ചിയാണ് അച്ഛനെയും അമ്മേനെയൊക്കെ നോക്കുന്നത് അല്ലേ? അപ്പോ ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
2: ചോദ്യം എന്താണ്?
0: ചോദ്യം കേൾക്കാതെയാണോ ചേച്ചി വിളിച്ചത്?
2: ഓ,
0: ചോദ്യം കേൾക്കാതെയാണോ ചേച്ചി വിളിച്ചത്? അങ്ങനെ ഉണ്ടോ? നമ്മുടെ നിയമം എന്താണ്? ചോദ്യം കേട്ടതിന് ശേഷം പരിപാടിയിലേക്ക് വിളിക്കുക, അങ്ങനെ ഒരു നിബന്ധനയുണ്ട് നമുക്ക് കേട്ടോ. അപ്പോ ചോദ്യം കേട്ടതിന് ശേഷം വിളിച്ചോളൂ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നമസ്കാരം. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: ഗോപാലകൃഷ്ണൻ.
2: കോട്ടയം അല്ലേ?
3: അതെ.
2: തമ്പലക്കാട്?
3: അതെ.
2: നന്നായിട്ട് ഓർക്കുന്നു, കാരണം അത്രയും വളരെ വ്യക്തമായിട്ടാണ് അന്ന് അതിന്റെ ഒരു ചരിത്രം പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ തമ്പലക്കാട് എന്ന ആ സ്ഥലത്തിന്റെ പേര് ഒരിക്കലും മറക്കില്ല. അപ്പൊ ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
3: ആർട്ടെമിസ് ആണ്.
2: അല്ലല്ലോ, തെറ്റിപ്പോയി.
3: കുഴപ്പമില്ല
2: ചേട്ടാ, ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. നമസ്കാരം, ആകാശവാണി ടെലിക്യൂസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ഇതാരാണ്? ഹലോ
4: ഹലോ
2: ഹലോ, ഇതാരാണ്?
4: ഗൗതം.
2: ഗൗതം എവിടെയാണ് ഗൗതമിന്റെ സ്ഥലം?
4: വടകര.
2: വടകര. വടകര എവിടെയാണ്?
4: വടകര ഓർക്കാട്ടേരി.
2: ഓർക്കാട്ടേരി, ഓക്കെ. ഗൗതം എന്താണ്, പഠിക്കുകയാണോ?
4: അതെ, ഞാൻ പി ജി ചെയ്തിരുന്നു.
2: പി ജി ആണ്. പി ജി ഏതാണ് സബ്ജക്ട്?
4: സൈക്കോളജി. ബി എസ് സി.
2: എവിടെയാണ് പഠിക്കുന്നത്?
4: എസ് എൻ കോളേജ്.
2: ഏത് കോളേജ്?
4: എസ് എൻ കോളേജ്, ശ്രീനാരായണ കോളേജ്.
2: ഓഹോ, ഓക്കെ. സിസ്റ്റർ ആണോ?
4: അതെ അതെ.
2: ഏത് സമ്മാണ്?
4: ഞാനിപ്പോ ഫസ്റ്റ് സെം കഴിഞ്ഞു.
2: ഓക്കെ, ആദ്യമായിട്ടാണ് ഗൗതം വിളിക്കുന്നത് അല്ലേ?
4: അതെ അതെ അതെ.
2: അപ്പൊ എങ്ങനെയാണ്, കോളേജിലൊക്കെ എങ്ങനെ ക്വിസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
4: കോളേജിൽ അങ്ങനെ ക്വിസ് പ്രോഗ്രാംസ് ഉണ്ടാവില്ല.
2: ഓക്കെ, ശരി. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പങ്കെടുക്കാറുണ്ടായിരുന്നോ?
4: ഓ,
2: ആ ഒരു താല്പര്യം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്.
4: അതെ.
2: ഓക്കെ, അപ്പൊ സന്തോഷം. ഗൗതം, ഉത്തരം പറഞ്ഞോളൂ.
4: മൂന്ത് മാസ് ആർക്കിടെക്ചർ.
2: അല്ലല്ലോ, തെറ്റിപ്പോയി ഉത്തരം. അതല്ല. ഓക്കെ, കുഴപ്പമില്ല ഗൗതം, നമുക്ക് ഇനിയും എപ്പിസോഡുകളുണ്ട്, അടുത്ത എപ്പിസോഡിൽ വിളിക്കുക കേട്ടോ. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്വാഗതം, ഇതാരാണ്?
5: ശ്രീലത.
2: ശ്രീലത പയ്യന്നൂർ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ചേച്ചി വിളിക്കുന്നത് അല്ലേ? പാട്ടിലല്ലേ, ക്വിസ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ മുമ്പ് അല്ലേ? ഓ, വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. അതെ, മറ്റേതോ ശ്രീലതയായിരിക്കും അല്ലേ? അത് പയ്യന്നൂരിലെ ശ്രീലതയല്ല, വേറെതോ ശ്രീലതയാണ്. ഓക്കെ, ശ്രീലത ചേച്ചി എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ?
5: കടയുണ്ട്.
2: കട സ്റ്റേഷനറി ആണോ? എന്താണ്, ഫാൻസി? ഓക്കെ, ഇപ്പൊ കടയിൽ നിന്നാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ബ്രേക്ക് ആയിരിക്കും അല്ലെ? ഈ സമയത്ത് ഇങ്ങനെ കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇത് എങ്ങനെയാണ്, ഏതെങ്കിലും കോളേജിന്റെ അടുത്തോ സ്കൂളിന്റെ അടുത്തോ മറ്റോ ആണോ ഷോപ്പ്? നമ്മളിപ്പോ ഓരോ ഷോപ്പൊക്കെ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചിട്ടൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോ ഉത്തരത്തിലേക്ക് പോകാം അല്ലേ? പറഞ്ഞോളൂ.
5: ആസ്ട്രോബയോളജിയാ?
2: അല്ലല്ലോ, അതല്ല.
5: ഓ, വെല്ലുവിളിക്കാം.

ഓക്കെ, ശരി ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വേണ്ടി. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്?

0: തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 177 അധ്യായമാണ്. സ്വാഗതം.
2: ഹലോ
1: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: സുജാത.
1: സുജാത, എവിടെയാണ് സുജാത?
2: മുണ്ടമട്ട.
1: മുണ്ടമട്ട. ഓക്കെ, ഞാൻ സനീഷ് മാഷടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിക്കില്ലേ എന്ന്.
2: ഞാനിവിടെ
1: എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നാം, അല്ലേ? അപ്പൊ ഇപ്പോഴാണ് സമയമായിരിക്കുന്നത് ചേച്ചിക്ക്. എന്നാ ഉത്തരം പറഞ്ഞോളൂ. അല്ലല്ലോ ചേച്ചി, ഉത്തരം തെറ്റിപ്പോയല്ലോ. അല്ല, സാരമില്ല, പോട്ടെ, നമുക്ക് അടുത്ത എപ്പിസോഡിലാകാം അല്ലേ? ഒരു എപ്പിസോഡ് എന്തായാലും നമുക്ക് വേണ്ടി ഉണ്ടാകും കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പേരെന്താണ് എന്നതായിരുന്നു ചോദ്യം. അവിടെ 3-4 മത്സരാർത്ഥികൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പോ ക്യൂസ് മാസ്റ്റർ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ്. ഈ പദ്ധതിയുടെ പേര് ഭീം എന്നതാണ്. BHEEM, അതായത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഭാരതീയ ഹാബിറ്റബിൾ എക്സ്പാൻഡബിൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്നതാണ്. ഒരിക്കൽ കൂടി പറയാം, ഈ പദ്ധതിയുടെ പേര് ഭീം എന്നതാണ്. BHEEM, അതിന്റെ എക്സ്പാൻഡബിൾ ഫോം ഭാരതീയ ഹാബിറ്റബിൾ എക്സ്പാൻഡബിൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്നതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അക്കാദമിക ഗവേഷണ പഠനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പലതും നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ അലോക് ലാബിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത പ്രവേശന ചോദ്യത്തിലേക്ക് പോവുകയാണ്. പ്രവേശന ചോദ്യം ഇതാണ്: ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നതാണ് പ്രവേശന ചോദ്യം. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 177 അധ്യായമാണ്. സ്വാഗതം. ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ്?
3: വത്സലൻ
1: അഞ്ചരക്കണ്ടി. അപ്പൊ നമ്മുടെ പതിവ് ശ്രോതാവാണ്, പതിവ് മത്സരാർത്ഥിയാണ്. ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ.
3: ഡോക്ടർ രാധാകൃഷ്ണൻ.
1: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ?
3: എസ് രാധാകൃഷ്ണൻ.
1: ഓക്കെ. പ്രിയ ശ്രോതാക്കളെ, ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം: ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നു?
3: ആദ്യത്തെ.
1: യെസ്, ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്. എത്രാമത്തെ രാഷ്ട്രപതിയാണ്?
3: രണ്ടാമത്തെ
1: രാഷ്ട്രപതിയുമായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം: സ്പോർട്സ് പേജൊക്കെ വായിക്കാറുണ്ടോ ചേട്ടാ? സ്പോർട്സ് പേജ് ഒക്കെ വായിക്കാറുണ്ടോ പത്രത്തിന്റെ?
3: അല്പം
1: വായിക്കാറുണ്ട് അല്ലേ. എങ്ങനെയാണേലും ചേട്ടന് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന സ്പോർട്സ് പേജിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. കുഴപ്പമില്ലല്ലോ. ഏതായാലും ഒരു കൈ നോക്കാം അല്ലേ. ഏതായാലും ഇപ്പോഴൊന്നൊരു ഒരു എനർജി ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞു. ഏതൊരു ചോദ്യത്തെയും നേരിടാൻ എനിക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസമൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ. അപ്പോ അപ്പൊ ചോദ്യം വരികയാണ്: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്?
3: അറിയില്ല മാഡം.
1: കൈ വിട്ടുപോയി അല്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ ഉത്തരം പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും ചേട്ടനല്ലേ. ഓക്കെ ഓക്കെ ചേട്ടാ, സാരമില്ല, നമുക്ക് ഇനിയും ധാരാളം എപ്പിസോഡുകൾ ഉണ്ട്. അവിടെയൊക്കെ എന്തായാലും നമുക്ക് ഒരു ദിവസം വിജയം കാത്തു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.
3: ഓക്കെ
1: ശരി. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? നമസ്കാരം.
4: ഹലോ മാഡം.
1: ഹലോ ഹലോ, ഇതാരാണ്?
4: ധന്യ.
1: ധന്യ വെള്ളപ്പന്തൽ.
4: അതെ.
1: ധന്യക്ക് ഇതങ്ങ് കേട്ടിരിക്കാൻ കഴിയുന്നില്ല അല്ലേ ധന്യ? അറിയാതെ വിളിച്ചു പോന്നു അല്ലേ നമുക്ക്? എത്ര
4: വിളിച്ചു പോന്നു.
1: പിന്നെ അഥവാ തെറ്റാണെങ്കിലും ധന്യയെ സംബന്ധിച്ച വിഷയം ഇല്ല അല്ലേ?
4: ഇല്ല.
1: ഓക്കെ ഓക്കെ, ധന്യ ഉത്തരം പറഞ്ഞോളൂ.
4: ഗൗതം ഗംഭീർ.
1: അതല്ല, ഗൗതം ഗംഭീറിന്റെ അഭാവത്തിൽ അതാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ് എന്നതാണ്. അതാണ് ആ ഒരു ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ധന്യ, വിളിച്ചതിൽ സന്തോഷം. ധന്യയൊക്കെ നമ്മുടെ ടീമിനൊരു എനർജി ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ് എന്നതാണ്. അതായത് സ്ഥിരം പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ അഭാവത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ്? അത് ഞാൻ ഒന്നുകൂടി വിശദമായി പറഞ്ഞതാണ്.
5: നമസ്കാരം.
1: നമസ്കാരം.
5: പവിത്രൻ മുണ്ടമട്ട.
1: യെസ്, കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് ചേട്ടൻ. പറയാൻ തുടങ്ങുമ്പോ തന്നെ മനസ്സിലായി.
5: വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാന്ന്, എന്നാലും വേഗം പറയാം. ബി ജി എസ് ലക്ഷ്മണൻ.
1: റൈറ്റ് ആൻസർ ആണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ചേട്ടന്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, രസകരമാണ് കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ
5: വണ്ടി ഓടിച്ചുകൊണ്ടേ അരമണി മുക്കാ മണിക്കൂർ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന, ഒരു പ്രാവശ്യം കണക്ട് ആയി അപ്പോഴേക്ക് പിന്നെ വീണ്ടും അത് പോയി. നേരത്തെ അറിയായിരുന്നു. പിന്നെ ഇതിന്റെ എന്താ, നമ്മളെ ചന്ദ്രനും ചൊവ്വയുടെ ഒക്കെ അതപ്പോഴേക്ക് ഇതായി.
1: ഓക്കെ, അറിയാവുന്ന ഉത്തരായിരുന്നു അല്ലേ?
5: ആ, അങ്ങനെ രണ്ടുമൂന്നെണ്ണം അറിയായിരുന്നായിരുന്നു. അതില് രാധാകൃഷ്ണന്റെ കാര്യങ്ങള്
1: അല്ല ഈ ചേട്ടൻ പറഞ്ഞ ചന്ദ്രനിലെയും ചൊവ്വയിലെയും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി, അതല്ലേ പറഞ്ഞത്? അത് നമ്മുടെ ഒരു 3-4 മത്സരാർത്ഥികൾക്ക് പറയാൻ കഴിയാത്തൊരു
5: ചോദ്യം.
1: കണക്ട് ആയില്ല അല്ലേ? ഓക്കെ പോട്ടെ അല്ലേ, ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ.
5: വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാണെങ്കിൽ പറഞ്ഞോളൂ.
1: ഓക്കെ,
5: ആണോ?
1: അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചേട്ടാ?
5: അല്ല, അങ്ങനെയല്ല, എന്നാലും നിങ്ങൾ ചോദിച്ചോ, ഏതായാലും ടൈം ഉണ്ടല്ലോ.
1: ആവശ്യമുള്ളത് മാത്രം പറയുക എന്നല്ലേ ചുരുക്കി പറഞ്ഞാൽ. ചുമ്മ കത്തി വെക്കണ്ടെന്ന് അതല്ലേ പറഞ്ഞത്, പറയാതെ പറഞ്ഞത്. ഓക്കെ,
5: അങ്ങനെയല്ല.
1: ഓക്കെ ഓക്കെ ചേട്ടാ.
5: ഇതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിൽ ആകർഷിതായ, സത്യം പറഞ്ഞാൽ. നിങ്ങളെ ആ അവതരിപ്പിക്കുന്ന ആ ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ, അത് ഒരുപാട് ഒരുപാട് എന്താ പറയണ്ടത്, നമ്മളെ ആകർഷിച്ചു.
1: ഓക്കെ, ഏതായാലും ഇത് ഞങ്ങൾക്കൊരു എനർജി ആണ് തീർച്ചയായിട്ടും, മുന്നോട്ടേക്കുള്ള ഒരു എനർജിയാണ് ചേട്ടാ. താങ്ക് യു.
5: അപ്പോൾ മാഡം സത്യം പറഞ്ഞാണത്.
1: ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരായിരുന്നു അല്ലെങ്കിൽ ആരാണ് എന്നതാണ്. അതായത് സ്ഥിരം പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ അഭാവത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ

0: ഞാൻ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം VVS ലക്ഷ്മൺ ആണ്. അപ്പോ 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണ്ണ മെഡൽ നേടിയിരുന്നത് ഇദ്ദേഹം പരിശീലകനായിരുന്ന സമയത്താണ് അല്ലെ? അതും കൂടിയും ഓർത്ത് വെക്കേണ്ടതാണ്. ആ സമയത്തും ഇദ്ദേഹമായിരുന്നു പരിശീലകൻ എന്നത്. ഓക്കെ, അപ്പോൾ പവിത്രൻ ചേട്ടാ പോയോ?
1: ഇല്ലേ,
0: ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ആ കമ്പിളിപ്പുതുപ്പ് എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ,
1: കാരണം സമയം തീരാറായിരിക്കുന്ന തോന്നുന്നത്.
0: അല്ല, ആ ചേട്ടൻ ഇത് പറയുമ്പോഴേ ഈ കമ്പിളിപ്പുതപ്പ് കമ്പിളിപ്പുതപ്പ് എന്നൊരു ഇതുണ്ടല്ലോ, ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിലെ, ഏതാണ് സിനിമ, അതാണ് ഓർമ്മയിൽ വരുന്നത്.
1: സിനിമ കാണാൻ കുറവാണ് മാഡം, സിനിമയെ പറ്റിയൊന്നും ചോദിച്ചേക്കല്ലേ?
0: ഏ ഇല്ലില്ല. പിന്നെ എങ്ങനെയാണെങ്കിലും ചേട്ടന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവേ. ആ ഏതായാലും ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന സിനിമയിൽ നിന്നുള്ളതല്ല, മറ്റൊരു ഏതായാലും പത്രം വായിക്കുന്ന ചേട്ടനാണല്ലോ, സ്ഥിരമായി പത്രം വായിക്കുന്നുണ്ട്. അപ്പോ ഈ ചോദ്യമാണ്, അതായത് രണ്ടാമത്തെ ചോദ്യം ഇതാ പിടിച്ചോളൂ. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അത്? ആ കോളും കട്ടായിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?

0: പ്രേക്ഷകളെ, പ്രവേശന ചോദ്യം ഇതാണ്. ജീവിതശൈലീ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നമസ്കാരം, ഇതാരാണ്? ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: അവിഷ്ണ.
0: അവിഷ്ണ, അവിഷ്ണ എവിടുന്നാണ് വിളിക്കുന്നത്?
1: വടകര.
0: വടകര, ഓക്കെ. അപ്പോ നമ്മുടെ സമയം കഴിയാറാവുകയാണ്, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ.
1: അമൃതം ആരോഗ്യം.
0: അയ്യോ, അതല്ലല്ലോ, മാറിപ്പോയിട്ടുണ്ട് അവിഷ്ണ.
1: ഓക്കെ,
0: സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ അവിഷ്ണ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. ജീവിതശൈലീ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം എന്താണ്? അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പേര് എന്താണ്? നമസ്കാരം.
2: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: ഹേന.
0: എന്താണ്? ഹേന. ഹേന എവിടുന്നാണ് വിളിക്കുന്നത്?
2: പയ്യന്നൂർ.
0: ഓക്കെ, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ.
2: ആർദ്രം
0: അല്ല മോളൂ, തെറ്റിപ്പോയി. സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. ജീവിതശൈലീ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പേര് എന്താണ്? നമസ്കാരം.
3: സജിയാണ്.
0: ആരാണ്?
3: സജി. സജി, കൊല്ലം.
0: ആ ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
3: അത് ഔഷധി മെഷീനാണോ?
0: അയ്യോ അല്ല, തെറ്റിപ്പോയി ചേട്ടാ. സാരമില്ല, ഓക്കെ, നമ്മുടെ സമയം കഴിയാറാവുകയാണ്. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ജീവിതശൈലീ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അല്ലെങ്കിൽ ആ ഒരു പരിപാടിയുടെ പേര്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പേര് എന്താണ് എന്നതായിരുന്നു ചോദ്യം. ഹൃദയരാഗമാണ് കേട്ടോ, ഹൃദയരാഗം എന്നാണ് ആ ഒരു പദ്ധതിയുടെ, ആ ഒരു പ്രചാരണത്തിന്റെ പേര്. അതായത് 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ട പ്രചാരണം. ആ 3 നിയോജക മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ്, ഇടുക്കി, നിലമ്പൂര് എന്നിങ്ങനെ 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് ആദ്യഘട്ടം ഈ പരിപാടി കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, ആകാശവാണി ടെലികാസ്റ്റ് 177-ാമത്തെ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്കൊപ്പം ക്യൂസ് മാസ്റ്ററായി കെ ദീപ. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും ശ്രോതാക്കൾക്കും നന്ദി.

0: നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഒപ്പം അതുൽ. നിർവഹണ സഹായം ഷേണി രഞ്ജിത്.
1: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം ചിത്രം അമ്മുവിന്റെ ആങ്ങളമാർ. എസ് രമേശൻ നായരുടെ വരികളാണ്. സംഗീത സംവിധാനം ജയപാലൻ.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഭാരത സർക്കാർ ഈ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ചലച്ചിത്രമായ രാജ ഹരിശ്ചന്ദ്ര സംവിധാനം ചെയ്ത ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയോടുള്ള ആദര സൂചകമായാണ് 1969 അദ്ദേഹത്തിന്റെ 100th ജന്മവാർഷികത്തിൽ ഈ പുരസ്കാരം ആരംഭിച്ചത്. ഒരു സ്വർണകമലം, പൊന്നാട, 10,00,000 രൂപ ക്യാഷ് പ്രൈസ് എന്നിവയാണ് സമ്മാനങ്ങൾ. ദേശീയ ചലച്ചിത്ര അവാർഡ് ചടങ്ങിൽ വെച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. 1969 നടി ദേവിക റാണിയാണ് ആദ്യമായി ഈ പുരസ്കാരം നേടിയത്. മലയാള ചലച്ചിത്ര രംഗത്ത് നിന്ന് പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് 2004 ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനെയാണ് 2023 ഈ പരമോന്നത ബഹുമതി നൽകി രാജ്യം ആദരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു,

0: ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന് കണ്ണൂർ ടാക്കസിൽ നിന്നാണ്. മനോജ അല്ലേ പേര്?
2: അതെ അതെ.
1: ഒരു വെറൈറ്റി പേരാണ്, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഈ ഒരു പേര്. എങ്ങനെയാണ് ഈ പേര്?
2: ഈ പേര് എന്റെ അച്ഛൻ നോർത്തിൽ പോയിട്ട് കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ടിട്ട പേരാണ്.
1: ഓ, അത് ശരി.
2: എന്റെ അച്ഛൻ ഇവിടെ ഹാൻഡ്ലൂം കൈത്തറി വ്യവസായമായിരുന്നു. വീട്ടിൽ തന്നെ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5-10 മഗ്ഗമൊക്കെ വെച്ചിട്ട് അവിടെ നെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് മുതല്

0: തുണി പുഴുങ്ങൽ മുതൽ ഡൈ ചെയ്യൽ, അങ്ങനെ അച്ഛനും ഏട്ടനൊക്കെ ഇത് പഠിച്ചതാണ് ടെക്സ്റ്റൈൽ ടെക്നോളജി.
1: ശരി.
0: അപ്പൊ അതങ്ങനെ ആ പ്രോസസിങ് ചെയ്ത് തുണിയായി ഇവിടുന്ന് പോകും. അങ്ങനെയാണ് അച്ഛൻ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അങ്ങനെ നോർത്തിൽ പോയപ്പോഴേ കിട്ടിയ പേരാണ്.
0: അങ്ങനെ അങ്ങനെ കിട്ടിയതാണ് ഈ പേര്.
1: മനോജ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയായിരുന്നോ?
0: ഇവിടെ ഞാൻ കണ്ണൂർ പനങ്കാവ് തന്നെ.
1: ഓ, പനങ്കാവിലാണ് വീട്. സംസാരത്തിലൊരു കണ്ണൂർ ഭാഷയായിട്ട് തോന്നുന്നില്ല.
0: ഇല്ല ഇല്ല, എന്താണെന്നറിയോ, കണ്ണൂർ ഭാഷയായിട്ട് തോന്നില്ല. കാരണം ഞാൻ 3 ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ നഴ്സിംഗിന് പോയി, പിന്നെ അങ്ങനെ അവിടെ എല്ലാം മിംഗിളായിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ അവിടുത്തെ ഭാഷയാണ് എനിക്ക് കിട്ടി. ഇവിടെ എനിക്കത് പറയാൻ കിട്ടില്ല.
1: മലപ്പുറത്ത്.
2: പക്ഷെ അവിടെയും ഈ ഭാഷയല്ലല്ലോ.
0: അവിടെ ഈ ഭാഷയല്ല മാഡം, അത് പക്ക ലോക്കൽ ലാംഗ്വേജ് അല്ലേ, അതാണ് അവിടെ. അവിടെ നീ എന്ന് പറയണേന് ഇജ് എന്നൊക്കെ പറയാ.
1: അങ്ങനെ
0: പൂവിന് പൂവിന് പുഗ് അങ്ങനെയൊക്കെയാണ് അവര് പറയാ. എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഭയങ്കര വിഷമായിരുന്നു സംസാരിക്കാനായിട്ട്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പുറത്തുള്ളവരായിരുന്നു മലപ്പുറം ജില്ലയിലെല്ലാം. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ കണ്ണൂരത്തെ ഭാഷ മാറി. ഇപ്പൊ പറയൂട്ടോ വീട്ടിൽ, ഇപ്പൊ കുറച്ച് നാളായില്ലേ വീട്ടില്, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ചൊക്കെ പറയും.
2: എന്തായാലും നല്ല പേരും നല്ല ഭാഷയും ഒക്കെ.
0: താങ്ക്യൂ മാം.
2: നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ആഴ്ചയില് ആദ്യം തന്നെ വന്ന മെസ്സേജ് മനോജയുടേതാണ്. പാട്ട് ഓർമ്മയില്ലേ?
0: ആ പാട്ട് ഓർമ്മയുണ്ട്, സായം തന്നെ നിഴൽ വീശിയില്ല.
2: പാട്ട് പാടുമോ മനോജ?
0: ഇല്ല ഇല്ല ഇല്ല, എനിക്ക് കേൾക്കാൻ ഭയങ്കര കൂടെ പാടും, പക്ഷെ ഒരുമാതിരിയായിരിക്കും പാടുമ്പോ.
2: അപ്പോ അതിന്റെ സംഗീത സംവിധാനമാണ് ചോദിച്ചത്
0: ജോൺസൺ മാഷ്.
1: അതെ അതെ, ജോൺസൺ മാഷ്. ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയാണ്.
0: ജാനകി അമ്മ. ഒഴിവുകാലം എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലേ?
1: അതെ അതെ, ഒഴിവുകാലം. സിനിമ കണ്ടിരുന്നോ?
0: കണ്ടിരുന്നു. ശ്രീവിദ്യ മാമും പിന്നെ നസീർ സാറ്, പിന്നെ ജനാർദ്ദൻ സാറ്, രോഹിണി.
2: കണ്ടത് ഓർമ്മയുണ്ടോ ആ കാലത്തൊക്കെ?
0: ഇല്ല, ഞാൻ കൊറേ കഴിഞ്ഞിട്ട് അത് കണ്ടത്. അത് ഞാൻ ഇതില് തിയേറ്റർ പോയി കണ്ടിട്ടില്ല,
1: ടിവിയില്.
0: ഇവിടെ ഞാൻ ഇങ്ങനെ ഇതിലെ ഫിലിം ഇതിലെല്ലാം വരുമല്ലോ, ടിവിയിലൊക്കെ വരുമല്ലോ, അങ്ങനെ കണ്ടതാ. പിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം എന്റെ മൊബൈലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു.
2: എന്തായാലും നല്ല ഒരു മെലഡി അല്ലേ പ്രണയം?
0: അതെ, നല്ല രസമുണ്ട് മാഡം അത് കേൾക്കാനായിട്ട്.
1: 1985 പുറത്തിറങ്ങി.
0: അതെ അതെ,
2: മെലഡികളുടെ രാജാവ് എന്ന് തന്നെ പറയാവുന്ന ജോൺസൺ
1: പകർന്നതും.
2: 80s അതുപോലെ 90s ഒരുപാട് നല്ല ഗാനങ്ങൾ, ഗൃഹാതുരമായ ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച ആളാണ് അല്ലെ ജോൺസൺ മാഷ്.
1: ജയകുമാറിന്റെ വരികളാണിത്.
0: ലിറിക്സ് ഒക്കെ ഞാൻ എനിക്കും അറിയാം, ഞാൻ വെറുതെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലിറിക്സ് ഒക്കെ ആരാന്നുള്ളത്.
2: വളരെ കാവ്യാത്മകമായ വരികളും അതിനനുസരിച്ചുള്ള ഒരു ഈണവും ഒക്കെ.
1: ഇപ്പോഴെങ്ങനെ മലയാള സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ? ടാക്കീസിൽ?
0: ഇല്ല മാം, ഞാൻ കുറെ തിയേറ്ററിൽ ദൃശ്യം കണ്ടതാ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രകാശൻ പറക്കട്ടെ, അങ്ങനെ എന്തോ ഒരു ഫിലിമില്ലേ, അങ്ങനെ എന്തോ ഒരു ഫിലിമുണ്ട് ഫഹദ് ഫാസിലിന്റെ, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇതിലൊക്കെ വരുന്നത് കാണുന്നതേ ഉള്ളൂ.
1: മനോജ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
0: ഞാൻ നേഴ്സാണ്.
1: ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ?
0: ഇല്ല മാം, ഇപ്പൊ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്.
1: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാ ഉള്ളത്. രണ്ട് സിസ്റ്റേഴ്സാണ്, ചേച്ചിമാരെ എൽഡേഴ്സ് അവർ രണ്ടുപേരും. ഒരാള് ഒരു പ്രൈവറ്റ് ഫേമിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം വീട്ടിൽ തന്നെയുണ്ട്. മറ്റേ ആള് ജോലിക്കൊന്നും പോകുന്നില്ല.
1: അത് ശരി. അപ്പൊ നിങ്ങൾ മൂന്നുപേരെ ഉള്ള വീട്ടില്?
0: നമ്മള് മൂന്നാളേ ഉള്ളൂ.
2: എന്ത് പറ്റി ഇപ്പോ ജോലിക്ക് പോകാൻ പറ്റാത്തെ?
0: അല്ല, എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
2: അപ്പൊ ഇപ്പോ റേഡിയോ കേൾക്കാൻ ഒരുപാട് സമയമുണ്ട്.
0: ഉണ്ട്. ഞാൻ എല്ലാം കേൾക്കുന്നത് രാവിലെ 5:50 ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കും, ഓൺ ആക്കി വെക്കും. ഓൺ ചെയ്തിട്ട് ആ വന്ദേ മാതരം മുതൽ അങ്ങോട്ട് നമ്മള് 5 മണിക്ക് മുന്നേ എഴുന്നേക്കും. ഇവിടെ ഇവിടെ രാവിലെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഗുരുവും മറ്റേ നാഗമൊക്കെ ഉള്ളതാണ് ഇവിടെ ഈ പറമ്പിൽ. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരി തുടച്ച് വിളക്കെല്ലാം കത്തിക്കണ്ടേ. പഴയൊരു വീടാണിത്, പഴയ ഓടിട്ട വീടാ. പിന്നെ ഇവിടെ രാവിലത്തെ പരിപാടിക്ക് അപ്പൊ ഈ വന്ദേ മാതരം അതിന്റെ ഉള്ളിൽ കൂടി പിന്നെ കാവ്യാഞ്ജലി അർച്ചന അങ്ങനെ അങ്ങനെ എല്ലാം കേൾക്കും. കേൾക്കാത്തതൊന്നുമില്ല.
1: ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്?
0: ഇഷ്ടപ്പെട്ടതെല്ലാം ഇഷ്ടമാണ്. എനിക്ക് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം കേൾക്കും, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ
2: കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
0: അയ്യോ, നല്ല അഭിപ്രായമാണ്. വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് അത്.
2: എല്ലാ ആഴ്ചയും കേൾക്കാൻ പറ്റിയിട്ടുണ്ട്.
0: എല്ലാ ആഴ്ചയും ഈ കഴിഞ്ഞ മുന്നത്തെ ഈ കഴിഞ്ഞത് കേട്ടു, അതിന്റെ മുന്നത്തെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ എങ്ങനെയെങ്കിലും

0: അവരെ ഒക്കെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്തിട്ട് ഞാനിത് കേൾക്കും
1: കേൾക്കും.
0: ഇഷ്ടമാണ്, നല്ല പരിപാടിയാണ്.
2: പണ്ട് മുതലേ റേഡിയോ കേൾക്കാൻ?
0: പണ്ട് മുതലേ. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയുടെ, എന്റെ അമ്മയ്ക്ക് 6 ബ്രദേഴ്സ് ആണ്. അമ്മയൊരു പെണ്ണും. അപ്പൊ 6-ാമത്തെ മാമൻ എഞ്ചിനീയറാണ്. അപ്പൊ ആ മാമൻ ഇവിടെ നമുക്ക് റേഡിയോ, മാമൻ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് കൊണ്ടുതന്ന റേഡിയോ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ. അങ്ങനെ ഇവിടെ റേഡിയോ വെച്ചിട്ട് ഞങ്ങൾ, അങ്ങനെയാണ് റേഡിയോന്റെ ഇഷ്ടമായത്. പിന്നെ ഞാൻ മലപ്പുറത്തേക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക്, എനിക്കൊരു റൂം, സിംഗിൾ റൂം അലൗഡ് ആണ്. അത് അതിനകത്ത് ഞാൻ മാത്രമല്ല ഉണ്ടാവും. അപ്പൊ ഈ റേഡിയോ കൂടിയാവുമ്പോ എന്റെ കൂടെ ഒരാൾ കൂടി ഉള്ളത് പോലെ എനിക്ക് തോന്നും. നല്ലൊരു ഫീലിംഗ് ആണ് അത്.
2: ഒരു കൂട്ടുകാരിയായിട്ട് കൂടെ ഉണ്ട്.
0: ആണാണ്, കൂട്ടുകാരിയും കൂട്ടുകാരനും അങ്ങനെയൊക്കെ പറയാം. നല്ല രസമല്ലേ, നമ്മളിതിങ്ങ് അറിയാതെ അങ്ങനെ അലിഞ്ഞിരുന്നു പോവും ഓരോ നല്ല പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴും. ഇതിന്റെ എന്താ പറയാ, പ്രോഗ്രാം ഓർഗനൈസറിന് ഭയങ്കരമായിട്ട് എന്താ പറയാ,
1: എന്തെങ്കിലും
0: പറയേണ്ട വേർഡ് എനിക്ക് കിട്ടണില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രോഗ്രാം ആരായാലും.
1: ജോലി ചെയ്യുന്നത് നേഴ്സാണെന്ന് പറഞ്ഞല്ലോ, ഈ നേഴ്സിംഗ് ജോലിയിലൊക്കെ പിന്നൊരു മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്?
0: മറക്കാനാവാത്ത എന്റെ മാം, ചിലപ്പോ നമ്മൾ തന്നെ ഡെലിവറി ഒക്കെ എടുക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അങ്ങനെ എനിക്കധികം ലേബർ ഹോം പോസ്റ്റിംഗ് ആണ് ഞാൻ എടുക്കാറ്. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞുകുട്ടികളെ, ജനിച്ചു വിടുന്ന ന്യൂ ബോൺ ബേബീസിനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലെ ചിലപ്പോ നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഒന്നും പറ്റരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഡോക്ടേഴ്സിന് വണ്ടി പോയി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ എത്തുള്ളൂ. ആ സമയത്തേക്ക് ചിലപ്പോ ഇവർ പുഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ ചില മറക്കാൻ അനുഭവങ്ങൾ. പിന്നെ ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ ഇത് കോളേജിലായിരുന്നു. അപ്പൊ അവിടെ ഇതാണ് ഏറ്റവും വലിയ മറക്കാനാവാത്ത ഒരു ഓർമ്മ. അവിടെ എന്ന് വെച്ചാല് ഒരു ജെറിയാട്രിക് വാർഡ് ഉണ്ട്. ഈ പ്രായമായ ആരും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നോക്കും. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കൂല, ഞാൻ ഈ എന്താ പറയാ, ഈ ജെറിയാട്രിക് വാർഡിലുള്ള അവർക്ക് കൊടുക്കും. എന്നിട്ട് ആ അമ്മമാരെ അച്ഛന്മാരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. എന്തോ ഒരു ഇതാന്ന് പറയാ, അവരുടെ ആ സങ്കടം പോയിട്ട് സന്തോഷം വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് നിർവചിക്കാൻ പറ്റില്ല. അത്രയും ഇതാണ്, അത്ര നമ്മുടെ അങ്ങ് ക്ലോസ് ആയിപ്പോ അവരുമായിട്ട്. ഇതില്ലെങ്കിലും ഞാൻ പോയിട്ട് അവരൊന്ന് വിസിറ്റ് ചെയ്യും, അതൊക്കെ ഒരു വലിയൊരു ഇതാണ്.
2: അത് തന്നെയാണല്ലോ നമ്മള് നേഴ്സുമാരെ പ്രത്യേകിച്ച്
1: പറയുന്നത്.
0: ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ വന്നിച്ചാ. ആരോരും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ഞാൻ നന്നായിട്ട് കെയർ ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: ഏതായാലും മനോജയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ സെഷനൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയാ, വീണ്ടും റേഡിയോ പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
0: ഓക്കെ ഓക്കെ മാം.
2: ഓക്കെ മനോജ, എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. അതുപോലെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആകാശവാണിയുടെ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു മാം.
1: ഓക്കെ, താങ്ക് യു.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, നമസ്കാരം.
4: പേര്?
5: പേര് നികേഷ്.
4: നികേഷ്, എന്താ നികേഷ ചെയ്യുന്നേ?
5: ഞാനൊരു ഹോട്ടൽ നടത്തിയിരുന്നു.
4: ഹോട്ടലാ? അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെയാ വർക്ക്?
5: എങ്ങനെയാ?
4: അത് ശരി, രാവിലെ തുടങ്ങും.
5: രാവിലെ അല്ല, ഒരു 11 മണിക്ക് തുടങ്ങും.
4: ഇപ്പം നല്ല തിരക്കുള്ള സമയല്ലേ, ഫാസ്റ്റ് ഫുഡിന്റെ ആൾക്കാരല്ലേ ഇപ്പൊ കൂടുതലല്ലേ?
5: അതെ അതെ.
4: ഓക്കെ, എങ്ങനെ പോകുന്നു കച്ചവടം? എങ്ങനെ
5: പോകുന്നു?
4: ഇന്നില്ലേ വർക്കില്ലേ?
5: ഇന്നിന്റെ വർക്കുണ്ട്.
4: വഴിയിൽ ഞാൻ തടഞ്ഞു വെച്ചതാ. ഓക്കെ ശരി, ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിന്നാണേ.
5: ഓ ശരി ശരി.
4: റേഡിയോ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളാണോ നികേഷ്?
5: അങ്ങനെ അത്യാവശ്യം കേൾക്കും, നമ്മളെ വർക്കെല്ലാം വെച്ച് നോക്കാൻ പറ്റുമല്ലോ, ടൈം കിട്ടുമല്ലോ. അത്യാവശ്യം കേൾക്കലുണ്ട്.
4: അതെ അല്ലേ,
5: ഒരു 7 കൊല്ലം 8 കൊല്ലമായിട്ട് ഹോട്ടലില്. അതിന് മുന്നേ ഡ്രൈവറായിരുന്നു.
4: ഓ അത് ശരി. എന്നിട്ട് ഇവിടെ നാട്ടിലേക്ക് വന്നു. ഇപ്പൊ ഹോട്ടൽ 8 വർഷമായിട്ട്
5: ഹോട്ടലിൽ.
4: തനിച്ചാണോ ചെയ്യുന്നത്?
5: അല്ല,
4: ഈ കണ്ടൂട്ടാക്കി സ്വന്ന ഒരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. ഇപ്പൊ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ, പിന്നെ ഒഴിവ് കിട്ടൂലെന്ന് പറഞ്ഞല്ലോ. ഞായറാഴ്ചകള് ഫ്രീ ഉണ്ടോ? എങ്ങനെയാ?
5: ഞായറാഴ്ച കുറച്ച് കച്ചവടം കൂടുതലുണ്ടാവുക.
4: അതെ അല്ലേ. വർക്ക് ഇല്ലാത്ത സമയത്ത് എന്താ വേറെന്താ ചെയ്യുക? എന്റർടൈൻമെന്റ് എന്താ ചെയ്യുന്നത്?
5: എന്റർടൈൻമെന്റ് പറഞ്ഞാല്
4: പാട്ട് കേക്കോ, അല്ല സിനിമ കാണാൻ പോവോ? അല്ല,
5: സിനിമ
4: കാണലിപ്പം കളിക്കോ?
5: സിനിമ കാണലുണ്ട്.
4: അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്?
5: ലാസ്റ്റ് കണ്ടത് തുടക്കം.
4: ഇപ്പം തിരക്കായതുകൊണ്ട് കുറച്ച് മുമ്പെല്ലാം സിനിമ കാണുന്നുണ്ടാവില്ലേ? പഴയ കുറച്ചു കാലം മുമ്പെല്ലാം എപ്പോഴും സിനിമ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവില്ലേ? ശരി, ഞാൻ എന്നാ ചോദ്യത്തിലേക്ക് പോട്ടെ.
6: അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്.
7: നിങ്ങൾ ആരാണ്?
6: ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരം.

0: ശശി സാറല്ലേ?
1: എന്താ വിശേഷം?
0: അതും സിനിമയിൽ അഭിനയിക്കാൻ.
1: മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ?
0: അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
1: സിനിമയിലോ?
0: സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തില്. നാടകത്തില്
2: ശ്രീനിവാസനും സിനിമയിലെ ചെറിയൊരു റോള് മാത്രമാണ്. ശ്രീനിവാസനും മോഹൻലാലും ആണ്.
3: മോഹൻലാലുള്ള പടം, അതെ. സിനിമയിൽ കണ്ടിട്ട് പറയുന്നത് ശശിയേട്ടൻ ഭരണിയിലുണ്ട് എന്ന് പറഞ്ഞ സീനായി.
2: അതെ. സിനിമ
3: നാടോടിക്കാറ്റ്.
2: കറക്റ്റ്. സത്യനന്ദിക്കാടിന്റെ നാടോടിക്കാറ്റിനുള്ള സിനിമയാണ്. ഒരു ഫേമസ് സിനിമയായിരുന്നു
3: അതല്ലേ? അത് ശരിക്കും ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും
2: അല്ലെ? ഒരുപാട് കണ്ടതും കണ്ടിരിക്കാൻ പറ്റുന്നതുമായ ഒരുപാടാണ്. ഇപ്പോഴും ഒരു പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് അതല്ലേ? തൊഴിലില്ലായ്മയും അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമ. ഏതായാലും നികേഷ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
3: സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
2: ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
2: പേര്?
5: പേര് ദയാനന്ദ്.
2: എന്താ ദയാനന്ദ ചെയ്യുന്നത്?
5: ഞാൻ ഗൾഫിലാണ്.
2: ഇപ്പൊ നാട്ടിൽ വന്നതാ?
5: ഇപ്പൊ ലീവിന് വന്നു.
2: ലീവിന് വന്നതാണ്. ഓക്കെ. കുറെ നാള് ലീവ് ഉണ്ടോ എന്ന് പ്രവാസിയോട് ചോദിക്കാൻ പാടില്ല.
5: ഒരു മാസം ഉണ്ട് ലീവ്.
2: കുറെ വർഷമായോ അവിടെ?
5: ഞാനൊരു 20 വർഷമായി.
2: എന്താ ചെയ്യണേ? ജോലി എന്താ ചെയ്യണേ?
5: അവിടെ ഇലക്ട്രിക്കൽ വർക്ക്.
2: നാട്ടില് അതിനു മുമ്പ് ഇലക്ട്രിക്കൽ വർക്കാണോ ചെയ്തത്?
5: നാട്ടിൽ ഇലക്ട്രിക്കലാണ്. ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കലായിരുന്നു, പിന്നെ ഇലക്ട്രിക്കലാണ് ചെയ്തോണ്ടിരുന്നത്.
2: ആ ശരി. ഓക്കെ. ജോലി എങ്ങനെ പോകുന്നു?
5: ജോലി നന്നായിട്ട് പോകുന്നു.
2: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ ഒരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി റേഡിയോ ഈ പരിപാടിയെല്ലാം ഒരുപക്ഷെ പ്രവാസി ആവുന്നതിന് മുമ്പെല്ലാം കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ്?
5: ചില സമയത്തൊക്കെ കേൾക്കും.
2: ഈ കണ്ണൂർ ടാക്കീസ് എന്നൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ, സാഹിത്യം, കല, ഇതിലേതെങ്കിലും താല്പര്യം ഉണ്ടാകും?
5: സിനിമ കാണാറുണ്ട് വല്ലപ്പോഴും.
2: അവിടെ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഏതാ? ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ?
5: ജോലി കഴിഞ്ഞാല് പാട്ട് പാടും.
2: എന്നാ ഒരു പാട്ട് പാടും.

0: അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രവാസ ജീവിതത്തില് നാട് നാട്ടുകാര് അതൊക്കെ മിസ് ചെയ്യലുണ്ടോ? അല്ല അവിടുത്തെ ലൈഫാണോ ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ളത്?
1: അല്ല, പ്രവാസ ജീവിതത്തിൽ നാട് നാട്ടുകാരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ലൈഫാണ് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് മാത്രമേ ഉള്ളൂ.
0: ജോലി കഴിഞ്ഞു തിരിച്ചു വരുന്നു.
1: ജോലി കമ്പനി വിട്ട വീട്, വീട് വിട്ട കമ്പനി എന്ന് പറഞ്ഞ മാതിരി ജോലിക്ക് പോകും, തിരിച്ചു വരും, അത്രേ ഉള്ളൂ.
0: അവിടെ മറ്റു സൗഹൃദ കൂട്ടായ്മകൾ അങ്ങനെയൊന്നും ഇല്ല?
1: ഇല്ല, ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന ഡെസേർട്ട് ഏരിയയിലാണ്.
0: അതുകൊണ്ട്
1: മസ്കറ്റിലാണ്. ഇപ്പൊ ഡെസേർട്ട് ഏരിയയിൽ ആയതുകൊണ്ട് ടൗണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല, റിമോട്ട് ഏരിയ ആണ്. അതുകൊണ്ട് വേറെ ഗെറ്റ് ടുഗദർ കാര്യങ്ങളൊന്നും ഇല്ല. ഓഫീസിൽ വല്ല കാര്യങ്ങള് ഈ പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലാതെ ഉണ്ട്. ഇവരൊന്നുമില്ല.
0: ശരിക്കും ഒരു ഏകാന്തതയാണല്ലേ?
1: ഏകാന്തതയുടെ അപാര തീരം.
0: അതാണ്. അപ്പോ സിനിമ കാണോ? എങ്ങനെയാ അവിടെ
1: സിനിമ കാണുമോന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ഒട്ടിട്ടിലൊക്കെ വരുന്ന സിനിമ കാണും. പിന്നെ നാട്ടിൽ വന്നാലും വല്ലപ്പോഴും തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് കാണും. വളരെ കുറവാണ് കാണുന്നത്.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് പെൺകുട്ടികളാണ്.
0: അപ്പോ ഇതൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാം ആണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് പറയണ്ട, അല്ലെങ്കിൽ സിനിമയിലെ ഒരു പാട്ട്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു BGM, അതിലേതെങ്കിലും ഒന്നാണ് കേൾപ്പിക്കാം. അപ്പൊ ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം അല്ലെ? അത് ഏതാ സിനിമ എന്ന് പറയാൻ പറ്റുമോ നോക്കാം.
1: ശരി,
2: നിനക്ക് എവിടെ അറിയാവോ? ഇവിടെ അറിയോ? എനിക്ക് അറിയില്ല. ആരാ? എന്താ കാര്യം? നിങ്ങളൊന്ന് സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവിടെ ഉണ്ടായാൽ ഈ കുട്ടി എന്നുമാണ് ഇവിടെ പറയുന്നത്. എന്റെ കുട്ടിയാ?
3: അല്ല, സത്യമാണ്.
2: നീ വെറുതെ? അപ്പൊ നിനക്ക് അവിടെ പേരറിയാം. പണ്ടും ഞാൻ ലോക്കളെ പഠിച്ചോണ്ടിരുന്നപ്പം ഇവിടെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു ആരും. അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽക്കുള്ള യാതൊരു ബന്ധമല്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം.
3: ഒരു നിമിഷം.
0: മനസ്സിലായ സിനിമ?
1: മനസ്സിലായി.
0: അത് ഞാൻ പ്ലേ ചെയ്യുമ്പോ തന്നെ ഒരു ചിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉത്തരം ഓക്കെ ആണെന്ന് തോന്നുന്നു. പറയും ഏതാ സിനിമ? കറക്റ്റ്. ഈ സിനിമ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ? പിന്നെ ആ സിനിമയും നല്ലൊരു സിനിമയാണ് അല്ലേ? ഞാനത് നാട്ടിൽ വന്നിട്ട് ആകാശവാണിയുടെ പരിപാടി പങ്കെടുത്തു. ആദ്യമാണോ ആകാശവാണിയുടെ പരിപാടി?
1: ആദ്യമായിട്ടാണ്. ഇങ്ങനെ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ്.
0: ആകാശവാണി മുന്നേ എന്തെങ്കിലും പരിപാടി പങ്കെടുത്തിട്ടുണ്ട്?
1: ഒന്ന് രണ്ട് പ്രോഗ്രാംസ് പങ്കെടുത്തിട്ടുണ്ട്.
0: ഏതായിരുന്നു?

0: അത് നമ്മുടെ ഇവിടെ തന്നെ ഒരു കലാസമിതിയുടെ ഒരു പ്രോഗ്രാമായിരുന്നു, യുവമണിന്റെ പ്രോഗ്രാമായിരുന്നു. അത് കുറെ വർഷമായി, 2002 മറ്റാണ്. പിന്നെ നാട്ടിലില്ലാത്തോണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും കിട്ടുന്നില്ല.
1: ഏതായാലും ഭാഗ്യമുണ്ട്, പരിചയപ്പെടാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷം. സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: പേരെന്താ?
3: എന്റെ പേര് സുരേഷ് ബാബു.
1: സുരേഷ് ബാബു, സുരേഷ് ചേട്ടൻ എന്താ ചെയ്യണേ?
3: ഞാൻ പിന്നെ മൊറാഡ ഉൾക്കൊള്ളുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഗ്ലാസിന്റെ ഷോപ്പ് നടത്തിയാണ്. ഗ്ലാസ് ഡിസൈൻ ചെയ്യല്, ഗ്ലാസ് വർക്കെല്ലാം ചെയ്യുന്നതാണ്.
1: ഡിസൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രിന്റിംഗ്?
3: ഗ്ലാസ് പ്രിന്റിംഗ് പ്രിന്റ് ചെയ്യല്, പിന്നെ പെയിന്റ് ചെയ്യല് എല്ലാം ചെയ്യലുണ്ട് ഗ്ലാസ്സിൽ.
1: എല്ലാ വർക്കും ചെയ്യലുണ്ട്. വീട്ടിലേക്കുള്ള ജനലിന്റെ ഗ്ലാസുകൾ?
3: അതെ അതെ, അതെല്ലാം ഒരു വീടിനുണ്ട് ആവശ്യമായ എല്ലാ ഗ്ലാസുകളും സപ്ലൈ ചെയ്യും.
1: ഡിസൈൻ കൈയോണ്ട് വരക്കുന്നതാണല്ലോ മെഷീൻ, എങ്ങനെയാണ്?
3: വർക്കുന്നതെല്ലാം മാനുവലാണ്. പിന്നെ ചെയ്യാൻ വേണ്ടി കംപ്രസർ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാം ചെയ്യുന്ന വർക്കുന്ന കാര്യം പെയിന്റ് ചെയ്യുന്നതെല്ലാം കൈയോണ്ട് തന്നെ ഉള്ളവരുടെ തന്നെ.
1: ഇപ്പോഴെങ്ങനെയാണ് അതിന്റെ ഒരു മാർക്കറ്റ് വരുന്നത്?
3: ഇപ്പം കുറച്ച് ഡൗൺ ആണ് എന്ന് വെച്ചാൽ, പുതിയ കുറച്ച് മുന്നേ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ആൾക്കാർ ആ ഒരു ഓരോ കാലത്തിനനുസരിച്ചുള്ള ഒരിതാണല്ലോ. അപ്പൊ ആ ഒരു സീസൺ അനുസരിച്ച് ഇപ്പം കുറച്ച് ഔട്ടാണ്, എന്നാലും ഉണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നു.
1: ഇപ്പൊ പ്രിന്റിംഗ് ചിത്രങ്ങളല്ലാതെ കണ്ട് ചെറിയൊരു എച്ചിങ് എന്ന് പറഞ്ഞ ടൈപ്പിലല്ലേ?
3: അതെ അതെ, അത് ഗ്ലാസിന്റെ സൈഡ് ഇങ്ങനെ ബോർഡർ ആയിട്ട് വേണ്ടവർക്ക് ബോർഡർ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഫുള്ള് വേണ്ടവർക്ക് ഫുൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ പല ടൈപ്പ് ഡിസൈൻസും കാര്യങ്ങളും ചെയ്തു തുടങ്ങും. അവർക്ക് ക്ലയന്റിന്റെ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാ നമ്മളെല്ലാം പാർട്ടി ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ.
1: അത് ശരി. എത്ര വർഷമായി ഇതിനകത്ത്?
3: ഞാനിവിടെ ഒരു ഏതാണ്ട് 14 വർഷം.
1: അതിന്
3: മുന്നേ ഗൾഫിലായിരുന്നു, അവിടെയും ഇതന്നെയായിരുന്നു അവർക്ക്. അവിടെ പിന്നെ ഇത് ഡിസൈൻ വരച്ചു കൊടുക്കേ വേണ്ടു. ഞാൻ ആർട്ടിസ്റ്റാണ്.
1: ഗ്ലാസ് ഡിസൈൻ അല്ലാതെ കണ്ട് മറ്റെന്തെങ്കിലും?
3: മറ്റു പിന്നെ പണ്ട് ബോർഡുകളൊക്കെ കമേഴ്സ്യൽ വീട്ടിൽ ഇറങ്ങിയിട്ട് ബോർഡിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നത് പിന്നെ വീടിനാവശ്യമായിട്ട് നമ്മൾ ഷോ വാൾ വെക്കാൻ വേണ്ടിട്ട് പെയിന്റിംഗ് ചെയ്ത് കൊടുക്കും. മ്യൂറൽ പെയിന്റിംഗ്, അല്ലെങ്കിൽ ഗ്ലാസ് പെയിന്റിംഗ്, അങ്ങനെ പല ടൈപ്പ് പെയിന്റിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്.
1: ഇപ്പൊ പിന്നെ സാധാരണ ചുമരെഴുത്ത് ഇപ്പം ഇല്ലല്ലോ, ഫ്ലക്സുകൾ കീഴടക്കിയിരിക്കുന്നല്ലോ അല്ലേ?
3: എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഇപ്പം കഴിഞ്ഞ നേമസ ഭക്ഷണി കുറെ ചുമരെഴുതാൻ
1: പോയിട്ടുണ്ടായിരുന്നു.
3: മ്യൂറൽ പെയിന്റ്
1: അതുപോലെ
3: പഠിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നെ ടോങ് ടീച്ചർ കോഴ്സെല്ലാം കഴിഞ്ഞതാണ്. കുറെ വർഷം സ്കൂളിൽ വർക്ക് ചെയ്താണ് ടോങ്
1: ടീച്ചറായിട്ട്.
3: ഇപ്പൊ അടുത്ത് തന്നെ പിന്നെ നമ്മളെ ഇവിടെ അഴീക്കൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ സ്കീം പ്രകാരം ഒരു 3 മാസം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം
1: 3 മാസം
3: സ്കൂളിൽ ടോങ് ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ ടേമിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതുവരെ വിളിച്ചിട്ടാണെന്നില്ല. എന്താണെന്നറിയില്ല, പഞ്ചായത്ത് ഫണ്ട് വരാൻ ഇപ്പം കുറച്ച് താമസമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്.
1: അപ്പോൾ ഈ ഷോപ്പ് എങ്ങനെയാ ചെയ്യുക സമയത്ത്?
3: അതെ, അവിടെ പിന്നെ അത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്, ഒരു ദിവസം 2 പീരീഡ് മാത്രമേ അങ്ങ് കവറിയുണ്ട് നമ്മള്. 1 മണിക്കൂറിനാണ് നമുക്ക് ഇത്രയൊക്കെ പൈസ തരുന്നത്.
1: എന്തായാലും സ്വന്തമായിട്ട് തുടങ്ങിയതായോണ്ട് ഏത് സമയത്തും വന്ന്
3: ചെയ്യാം.
1: പിന്നെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓർഡർ എടുക്കുക മാത്രമല്ലേ
3: വീട്. നെയിം ബോർഡ് നമ്പർ ഉണ്ട്, വന്നാൽ അവിടെ ആരും ഉണ്ടാവില്ലെങ്കിൽ വിളിക്കും. പണിയാവിടെ വീടുന്ന വീട്ടിലെ പുറത്താണെങ്കിൽ പെട്ടെന്ന് അവിടെ കുറച്ച് ഡെലി ആണെന്ന് അവര് പറയും, പിന്നെ വരാൻ വേണ്ടി വരും. ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്തും വീട്ടിലാണെങ്കിൽ.
1: ഞാൻ വരുന്നത് പ്രോഗ്രാമാണ്. അപ്പോ സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ കാണാറുണ്ടോ? ആദ്യം റേഡിയോ കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കട്ടെ?
3: റേഡിയോ കേൾക്കാറുണ്ട്. റേഡിയോ ഞായറാഴ്ച ദിവസം നമ്മളിപ്പം രാവിലെ ഒരു 8 മണിക്ക് റേഡിയോ ഉണങ്ങി തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മിക്ക അവർ പറഞ്ഞ 12 മണി വരെ റേഡിയോയിൽ തന്നെ വെക്കുക. കൂടുതലും പരസ്യങ്ങളും ഉണ്ടാവും, പാട്ടുകൾ കുറവായിരിക്കും, എന്നാലും നമ്മളത് ഒഴിവാക്കാറില്ല. മിക്കവാറെല്ലാം ഞായറാഴ്ച വെക്കാറുണ്ട്
1: വീട്ടില്. ഞായറാഴ്ച മാത്രമാണോ ലീവ് കിട്ടുന്നത്?
3: ഞായറാഴ്ചയാണ് വീട്ടിൽ ഉണ്ടാവും നമ്മള്. ഞായറാഴ്ചയാണ് നമ്മള് കടക്കും ലീവ് ഞായറാഴ്ചയാണ്. പിന്നെ കുട്ടികളുണ്ടാവും ഞായറാഴ്ചയാണ് വീട്ടിലെല്ലാവരും ഉണ്ടാവുക. അതുകൊണ്ട് ഞായറാഴ്ചയാണ് കൂടുതലും നമ്മള് ഈ റേഡിയോ പരിപാടി. പിന്നെ ഈവനിങ്ങിലും പിന്നെ അങ്ങനെ വെക്കാറില്ല, അല്ലെങ്കിൽ ടിവിയാണ് പിന്നെ ആശ്രയിക്കാൻ.
1: വീട്ടിലാരൊക്കെയുള്ളത്?
3: വീട്ടില് വൈഫ്, 2 മക്കള്, പിന്നെ മൂത്തത് മകളാണ്, 2ാമത്തത് മോനാണ്.
1: രണ്ടുപേരും പഠിക്കുന്നത്?
3: മൂത്ത മോള് BSc നഴ്സിംഗിൽ പഠിക്കുന്നു, അഭിഷിക്ത എന്ന പേര്. പിന്നെ മോൻ പിന്നെ ആഗ്നേയ് 7ാം ക്ലാസ് പഠിക്കുന്നത്.
1: വൈഫിന്റെ പേരെന്താ?
3: വൈഫിന്റെ ജേഷ്മ.
1: അവരെന്തേലും? ഇത് പിന്നെ സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണെന്ന് പറഞ്ഞല്ലോ. നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ഫാമിലിനെ കൂട്ടി പോവാറുണ്ടോ സുരക്ഷ?
3: തീർച്ചയായും പോകാറുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ വിൻബോളിന്റെ പാടം ഇങ്ങനെ ടിക്കറ്റ് കിട്ടാറാണ്. ഇപ്പം പോകാണ്ട് കാത്തിരിക്കാന്ന്. അത് 2 മാസം ട്രൈ ചെയ്യുന്നു, കിട്ടിയില്ല. അപ്പൊ ഈ ആഴ്ച മുതൽ കുറച്ചും കൂടി തിരക്ക് കുറയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച മുതൽ കാണും.
1: പുതിയ പുതിയ സിനിമകൾ, ഫാമിലി മൂവീസ് എല്ലാം കാണാം.
3: കുഴപ്പമില്ല, ദൃശ്യം 3 അതെല്ലാം കണ്ടതാണ്.
1: നമുക്ക് അപ്പൊ ചോദ്യത്തിലേക്ക് പോവാല്ലേ?
3: ഓക്കെ.
4: ചിരിപ്പിക്കല്ലേ, ആളുകൾ എന്തിനാച്ചാ ചിരിക്കുന്നത്?
5: പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കോ?
4: എന്റെ ഉള്ളിലെ നിർവൃതി ആളുകൾ അറിയുന്നില്ലല്ലോ. ഈ ലൗകിക ജീവിതം ആകെ കുലുമാലാണച്ചാ. പണത്തിന്റെ പുറകെ കുറെ ഓടിയവനാ ഞാൻ. മനസ്സംഘർഷമായിരുന്നു ഫലം. കോടിക്കണക്കിന് പണമുണ്ടാക്കിയ ആളുകൾ അതെല്ലാം പാടയെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നു.
5: അതാരേ?
4: ഒരാളല്ല, പലരും. ഞാനിതാ പണമുണ്ടാക്കാതെ തന്നെ നേരിട്ട് ദൈവത്തിങ്കൽ എത്തിയിരിക്കുന്നു.
6: അയ്യോ, ദൈവഭക്തി നല്ല കാര്യമല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇതുപോലെ 24 മണിക്കൂറും ഭക്തിയും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ?
4: ഞാനൊരു പാർട്ട് ടൈം ഭക്തനായ മതി എന്നാണോ?
3: ഈ പടഞ്ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം, ഇപ്പൊ ടി വിയിൽ വെച്ച് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്.

0: ശ്രീനിവാസന്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശബരിമലക്കലം പോയിട്ട് അങ്ങനെ ഭക്തനായിട്ടുള്ള ഒരു ആപടാണ്. പിന്നെ സംഗീത ആയിരുന്നു അതിലെ പിന്നെ ശ്രീനിവാസന്റെ നായികയായിട്ട് ഭാര്യയായിട്ട് അഭിനയിച്ചത്. പിന്നെ നമ്മളെ തിലകൻ ഉണ്ട് അതിനകത്ത്, അതുകൂടാണ്ട് ഇന്നസെന്റ് ഉണ്ട്. പിന്നെ മറ്റേ കുഞ്ചാക്കോന്റെ ഒരു കുഞ്ചാക്കോൻ ചങ്ങായിട്ട് അഭിനയിക്കുന്നു. സുധീഷ് ഉണ്ട്, നല്ല കറക്റ്ററായിരുന്നു അതിനകത്തെല്ലാം. അപ്പൊ പടത്തിനെല്ലാം പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടായിരുന്നത്
1: ഒന്ന് ചിന്തിച്ചാ കിട്ടും എത്രയൊരു ക്ലൂ തരാൻ
0: പറ്റുള്ളൂ. കാണുന്നോണ്ട് എല്ലാത്തിനും പേരിങ്ങനെ ഓട്ടം നമ്പർ നിൽക്കുന്നില്ല അത്ര, അതേ ഉള്ളു.
1: സിനിമയുടെ സീനുകളൊന്നും ഒരിക്കലും
0: ശ്രീനിവാസന്റെ അത്രയും ഭയങ്കര.
1: ഏതായാലും സുരേഷേട്ട് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലൂ തരുമ്പോ തന്നെ ഉത്തരം പിടിച്ചെടുത്തു. വലിയ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതില്. സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ.

സംഗീതം ഒരു തപസ്യയാണ്. ആ ശുദ്ധ സംഗീതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് മലയാളി മനസ്സുകളിൽ ഭാവസാന്ദ്രമായ ഒരു വസന്തം തീർത്ത പ്രതിഭ. കളിയാട്ടം എന്ന ചിത്രത്തിലെ ഈ ഒറ്റ ഗാനം മതി മലയാളിക്ക് അവരെ ഓർക്കാൻ. ആ സുന്ദര ആലാപനത്തിലൂടെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയ പ്രിയ ഗായിക, 300-ലധികം വേദികളിലെ കർണാടക സംഗീത കച്ചേരികളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച സംഗീതജ്ഞ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ. സംഗീതത്തെ ഉപാസനയായും അധ്യാപനമായും നെഞ്ചിലേറ്റിയ ആ പ്രിയ ഗായിക അവരുടെ സംഗീത വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. കാതോർക്കാം.

0: സംഗീതയാത്രയുടെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചാൽ ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായ ഒരു അംഗീകാരം തന്നെയാണിത്. കളിയാട്ടം എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് എത്തപ്പെട്ടതും പാട്ട് റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റുഡിയോ അനുഭവങ്ങൾ, ഒപ്പം ഈ സംസ്ഥാന പുരസ്കാരം ലഭിച്ച നിമിഷത്തെ ആ ഒരു സന്തോഷം, അതൊക്കെ ഒന്ന് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാമോ?
1: കളിയാട്ടം എന്ന സിനിമയിലെ എന്നോടെന്തിനെ പിണക്കം എന്ന പാട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറി. വളരെ വലിയൊരു പബ്ലിസിറ്റിയാണ് ഫിലിം ഫീൽഡ് നമുക്ക് തരുന്നത്. അതുവരെ റേഡിയോ, ദൂരദർശൻ എന്നിവയിലും സംഗീത ആൽബങ്ങളിലും ഭക്തിഗാനങ്ങളായും അതുപോലെ കുറച്ച് മ്യൂസിക് പ്രോഗ്രാംസ്, കച്ചേരികൾ എന്നിവയിൽ കൂടെയൊക്കെ ഞാൻ എൻ്റെ സംഗീത ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിലും സിനിമയിലേക്കുള്ള ചുവടുവെപ്പ് എനിക്ക് വളരെ വലിയൊരു പ്രശസ്തി നേടിത്തന്നു. കോഴിക്കോട് ആകാശവാണിയിൽ AIR കോമ്പറ്റീഷനിൽ ഫസ്റ്റ് നേടിക്കൊണ്ടായിരുന്നു ആദ്യം ലളിതഗാനങ്ങളിലേക്ക് ഞാൻ തുടക്കം കുറിച്ചത്. അവിടെ ഡയറക്റ്റ് ഓഡിഷൻ ലഭിച്ചു. പിന്നീട് നിരവധി ലളിതഗാനങ്ങൾ പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കീഴിൽ പാടാൻ സാധിച്ചു. KPN പിള്ള സാർ, ശ്രീ ദക്ഷിണമൂർത്തിസ്വാമി, രാഘവ മാസ്റ്റർ എന്നിവർ നേരിട്ട് പഠിപ്പിച്ച് പാടാനുള്ളൊരു ഭാഗ്യം, അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ചിറ്റൂർ കോളേജിൽ BA കഴിഞ്ഞ് MA മ്യൂസിക്കിന് ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ വന്നു ചേർന്നു. അപ്പോഴാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. സാറിൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് കുറേ കാലം പഠിക്കാൻ പറ്റി. അതിനുശേഷം അധ്യാപന രംഗത്തേക്ക് പ്രവേശിച്ചു. കൊല്ലം SN കോളേജിൽ ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാരേജ് ആയിരുന്നു. കുടുംബജീവിതത്തിൻ്റെ താളുകളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളുണ്ടായി. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ മനസ്സിൽ എന്നാലും ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു, സിനിമയിൽ പാടുക എന്നത്. പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാകും അല്ലെങ്കിൽ എങ്ങനെ സാധ്യമാകുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം എന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിളിക്കുന്നത്. അദ്ദേഹം എൻ്റെ ബന്ധുവാണ്, എൻ്റെ അമ്മാവൻ്റെ മകളുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ശ്രീ ജയരാജ് ഒരു പുതിയ പടത്തിലേക്ക് ഒരു പുതിയ ശബ്ദത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാവന വന്നൊന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് പാടുകയും

അത് അവർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ പെട്ടെന്നാണ് എൻ്റെ ആ ഒരു ഭാഗ്യം സിനിമ പിന്നണി ഗായിക എന്നുള്ള ഒരു ലെവലിലേക്ക് ഞാൻ വരുന്നത്. പാടിയെങ്കിലും സാധാരണ പോലെ ഞാൻ എൻ്റെ ബന്ധു തന്നെ ആയതുകൊണ്ട് ഞാൻ

എന്നാൽ ശരിക്കും മെയിൽ വോയിസിൻ്റെ ശ്രീ യേശുദാസ് തന്നെ പാടിയ വേർഷനും ആ സിനിമയിലുണ്ട്. പക്ഷേ ആ സിനിമയുടെ ഒരു പ്രത്യേകത, അത് ഫീമെയിൽ വോയിസിന് പ്രാധാന്യമുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ളതുകൊണ്ട് എൻ്റെ പാട്ടാണ് സിനിമയിൽ വന്നത്. അതെല്ലാം ആ പാട്ടിൻ്റെ വിജയത്തിന് ഒരു ഘടകമായി എന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് ഹിറ്റായെങ്കിലും എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്തുവെങ്കിലും അതിന് അവാർഡ് ലഭിക്കുമെന്നൊന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. അങ്ങനെ അതിന് അവാർഡ് ലഭിച്ചു. അതാണ് ആദ്യത്തെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് പറഞ്ഞത്. ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ വളരെ സൗഹൃദപൂർവമായിട്ടുള്ള ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ. എനിക്ക് പാടാൻ വളരെ എല്ലാവരുടെയും പ്രോത്സാഹനമുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ സിനിമയുടെ പൂജയോ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലല്ല പാട്ട് ആദ്യം എടുക്കുമായിരുന്നു. എന്നിട്ട് ആ പാട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ സിനിമയിൽ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക്, ഞാൻ ഒരു സാധാരണ പോലെയാണ്, വലിയ ടെൻഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ ആ പാട്ട് പാടിയത്. പാട്ട് സിനിമയിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അവാർഡ് കിട്ടിയ പോലെയാണ്. അതിനിടയ്ക്കാണ് അതിന് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ അതിൻ്റെ സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അത് ഉൾക്കൊള്ളാൻ കുറച്ച് ദിവസം എടുത്തു എന്ന് പറയാം. പക്ഷേ ആദ്യമായ സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാരുടെ കഥാപാത്രം പാടുന്ന ആ ഒരു കണ്ടപ്പോൾ വളരെയധികം ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമായിരുന്നു അന്ന് നടന്നത്.

0: കളിയാട്ടത്തിന് മുൻപ് തന്നെ ഒട്ടേറെ സിനിമകളിൽ പാടിയിട്ടുണ്ട്. പലപ്പോഴും ഹംസരമ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും നല്ല പാട്ടുകൾ അത്തരം സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: കളിയാട്ടത്തിന് മുമ്പ് തങ്കവിളക്കാണമ്മ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വളരെ നല്ല ഒരു യുഗ്മഗാനമാണത്. അത് എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഒരു നല്ല പാട്ടാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തന്നെയാണ് അതിൻ്റെ ലിറിക്സും സംഗീതവും. പക്ഷേ ആ പാട്ട് സിനിമ ഇടയ്ക്ക് വെച്ച് നിന്നു പോയത് കാരണം പുറത്തു വന്നില്ല. പിന്നെ കളിയാട്ടത്തിന് ശേഷം ചിത്രശലഭം എന്ന സിനിമയിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ സംഗീതത്തിൽ ഒരു പാട്ട് പാടാൻ അവസരം ലഭിച്ചു. നന്ദകുമാരന് നൈവേദ്യമായൊരു എന്ന ഒരു നല്ല പാട്ടാണത്. പിന്നീട് കാറ്റത്തൊരു പെൺപൂവ് എന്ന സിനിമയിലെ മനസ്സിലെന്റെ മയിൽപ്പീലി കാവടിയാട്ടം എന്നൊരു പാട്ട്, അതും വളരെ ഹിറ്റായൊരു പാട്ടാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് സിനിമകളിൽ കൂടെ പാടിയെങ്കിലും ആ പാട്ടുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല. ചില സിനിമകൾ മുടങ്ങിപ്പോവുകയും ചെയ്തു, പുറത്തു വന്നില്ല.

0: പാട്ടിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ, ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോട് താല്പര്യമുള്ള ആളായിരുന്നു. താല്പര്യമുണ്ടായിരുന്നാൽ പോലും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണല്ലോ. എങ്ങനെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്?
1: വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പാട്ടിനോട് ഉള്ള ആഭിമുഖ്യം കണ്ട് അച്ഛനും അമ്മയും പാട്ട് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ പല ഗുരുക്കന്മാരുടെ അടുത്തും കുട്ടിക്കാലം മുതലേ പാട്ട് പഠിച്ചു തുടങ്ങുകയും ചെയ്തു. ക്ലാസിക്കൽ മ്യൂസിക് സംഗീതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബ സാഹചര്യമായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛനും അമ്മയും സംഗീതത്തിനോട് വളരെ ഇഷ്ടമുള്ളവരായിരുന്നു. അമ്മ ഹസ്സലായിട്ട് പാടുമായിരുന്നു, പക്ഷെ അന്ന് അമ്മയ്ക്ക് അങ്ങനെ കൂടുതൽ പഠിക്കാനൊന്നുമുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മയുടെ കുടുംബത്തിലെല്ലാവരും തന്നെ പാട്ടിന് വാസനയുള്ളവരാണ്. ഞങ്ങളൊരു 3 പേരോ 4 പേരൊക്കെയാണ് ഈ സംഗീതത്തിലേക്ക്, സംഗീതം മാത്രമായി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചത്.

അച്ഛൻ കുട്ടിക്കാലത്തൊക്കെ വലിയ വലിയ സംഗീതജ്ഞരുടെ കച്ചേരികൾ വെച്ച് റേഡിയോയിൽ വെച്ച് അത് കേൾപ്പിച്ചു തരും. അത് വളരെ നിർബന്ധമായി അത് കേൾക്കണമെന്ന് പറയുമായിരുന്നു അച്ഛൻ. അതുപോലെ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് കൂടുതലും അങ്ങനെ പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ലൈറ്റ് മ്യൂസിക്കും സിനിമ പാട്ടുകളും എല്ലാം ഞാൻ പാടുമായിരുന്നു, വളരെ ചെറുപ്പത്തിൽ തന്നെ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തമായി വളർത്തിയെടുത്ത ഒരു ഇതാണ്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കും ലൈറ്റ് മ്യൂസിക് ഒരുപോലെ അന്ന് മുതലേ പാടി തുടങ്ങി. ഞാൻ 10th ആയപ്പോൾ ആദ്യമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒരു അരങ്ങേറ്റം കുറിച്ചു. എൻ്റെ അന്നത്തെ ഗുരുക്കന്മാർ കേശവൻ നമ്പൂതിരിയാണ് ആദ്യത്തെ ഗുരു. രണ്ടാമത് കുഞ്ഞിരാമൻ ഭാഗവതർ എന്ന് പറഞ്ഞ ചെമ്പയുടെ ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലം എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം BA മ്യൂസിക്കിന് ചേർന്ന് പാലക്കാട് ചിറ്റൂർ അവിടെ പഠിച്ചു. ആ കാലത്തും പല ഗുരുക്കന്മാരുടെ അടുത്തും പഠിക്കാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് MA വിമൻസ് കോളേജ് ചേർന്ന ശേഷം വീണ്ടും ഗുരുക്കന്മാർ ഓമനക്കുട്ടി ടീച്ചർ സഹിതമുള്ള മോഹനചന്ദ്രൻ സാറും തുടങ്ങിയുള്ള എല്ലാ ഗുരുക്കന്മാരടുത്തും പഠിക്കുന്നതിന് പുറമെയാണ് പെരുമ്പാവജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പഠിച്ചത്. സാറിൻ്റെ ഒരു പ്രത്യേകത, സാർ അന്ന് ആകാശവാണിയിൽ സ്റ്റാഫ് കമ്പോസറാണ്. അപ്പോൾ സാറ് ക്ലാസിക്കൽ മ്യൂസിക്കും അതുപോലെ ലളിത സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ സാറ് കമ്പോസ് ചെയ്യുന്ന സോങ്സ് നമുക്ക് ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്ന വേളയിലൊക്കെ നമുക്ക് ഇടയ്ക്ക് അത് കേൾക്കാനും സാറ് ട്യൂൺ ചെയ്യുന്നതിൻ്റെ അത് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു സ്വാധീനം എൻ്റെ ജീവിതത്തിലുണ്ടായി. എനിക്കും കമ്പോസ് ചെയ്യുന്നതിൽ വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ സാറിൻ്റെ രീതികളും പിന്നെ പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ലൈറ്റ് മ്യൂസിക് പാടാൻ പാടില്ല, ലൈറ്റ് മ്യൂസിക് പാടിയാൽ അത് കുഴപ്പം പറ്റും ക്ലാസിക്കൽ മ്യൂസിക്കിന് എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ പെരുമ്പാവൂർ സാറിന് അങ്ങനെയൊന്നും ഇല്ല. സാറിന് ലൈറ്റ് മ്യൂസിക്കിനോടും അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിനോടും എല്ലാം ഒരേപോലത്തെ ആ ഒരു ബഹുമാനവും ഇഷ്ടവുമായിരുന്നു. സാറ് രണ്ടും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കും അത് വളരെ ഉപയോഗപ്രദമായി. എനിക്കും അങ്ങനത്തെ ഒരു മനസ്ഥിതിയായിരുന്നു, എനിക്ക് ലൈറ്റ് മ്യൂസിക്കും പാടണം ക്ലാസിക്കൽ മ്യൂസിക്കലും പാടണം എന്ന്. അങ്ങനെ രണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷനിൽ പാടുമായിരുന്നു, ക്ലാസിക്കൽ മ്യൂസിക്കും ഇപ്പോഴും പാടുന്നുണ്ട്. ലൈറ്റ് മ്യൂസിക്കും രണ്ടും ഫീച്ചർ പ്രോഗ്രാംസും ഒക്കെ ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ MG രാധാകൃഷ്ണൻ സാറ്, അതുപോലെ ഉദയഭാനു സാറ്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ് ഇങ്ങനെയുള്ള പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കീഴിൽ പാടാൻ പറ്റി. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി കിട്ടിയത്.

0: സംഗീതത്തിലെ ഗുരുതുല്യരായ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന പ്രതിഭയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം ഈ സംഗീത ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്?
1: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത സംവിധാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കാസറ്റിൽ പാടുന്നത്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മേ മഹാമായ എന്നുള്ള ദേവി സ്തുതികളാണ്, ദേവി ഭക്തിഗാനങ്ങളാണ്. അതിൽ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല എന്നുള്ള ഒരു മനോഹരമായ ഗാനം, അത് വളരെ പ്രശസ്തി നേടി. ഇപ്പോഴും അത് വളരെ പ്രചാരമുള്ളൊരു പാട്ടാണ്. പിന്നെ അത് കൂടാതെ നിരവധി ഭക്തിഗാന ആൽബങ്ങളിൽ പാടാൻ സാധിച്ചു. അതുപോലെ തന്നെ റേഡിയോ സ്റ്റേഷനിലുള്ള ഈ ഫീച്ചർ പ്രോഗ്രാംസ്, അതുപോലെ മഹാകവികളുടെ കവിതകൾ, അത് സംഗീതം ചെയ്ത് ബി ശശികുമാർ തുടങ്ങിയുള്ള വലിയ പ്രതിഭകളുടെ ശിക്ഷണത്തിൽ പാടാനുള്ള ഒരവസരം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രചോദനങ്ങളായും മാർഗങ്ങളായും മാറി.

0: ഗായിക എന്നതിലുപരി ഒരു സംഗീത സംവിധായികയും അധ്യാപികയുമാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയെ നോക്കിക്കാണുന്നത്?
1: എനിക്ക് പണ്ട് മുതലേ സംഗീത സംവിധാനത്തിലൊരു താല്പര്യമുണ്ട്. പെരുമ്പാവൂർ തിരുവനന്തപുരം സാറിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ തന്നെ സാറ് ഇതുപോലൊരു കമ്പോസർ ആയതുകൊണ്ട് സാറിൻ്റെ രീതികളും ഒക്കെ ഞാൻ കണ്ടു പഠിക്കുമായിരുന്നു. അപ്പോൾ ഒരു പാട്ട് കിട്ടിയാൽ അതിൻ്റെ ഫീലിംഗ് എന്താണ്, ആ വേർഡ്സിൻ്റെ സാഹിത്യം അനുസരിച്ചുള്ള ഫീലിംഗ് എന്താണ്, ഏത് രാഗം അതിന് യോജിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് സാറിൻ്റെ നിന്ന് കിട്ടിയതാണ്. എങ്കിലും നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംഗീതമുണ്ട്, അതായിരിക്കും ആ പാട്ടിന് ഏറ്റവും യോജിക്കുന്നത്. നമ്മളിനി ഏത് രാഗം എടുത്ത് ആ രാഗത്തിൻ്റെ ചട്ടക്കൂടിൽ വെച്ച് ചിട്ടപ്പെടുത്തിയാലും ആ നമ്മൾ ആദ്യം പാടുന്ന ഭാവം കിട്ടില്ല. അങ്ങനെ എനിക്ക് കമ്പോസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു അങ്ങനെ ഒരുപാട് ചെയ്തു. കുറേ ഭക്തിഗാനങ്ങൾ ചെയ്തു. കോളേജിൽ തന്നെ ഗുരുരാഗമാലിക എന്നുള്ള ഒരു സി ഡി ചെയ്തു ശ്രീനാരായണ ഗുരുവിൻ്റെ. അതിലൊരു 10 കീർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ 10 കൃതികളെടുത്ത് അത് വേർഡ് ബൈ വേർഡായിട്ട് പഠിച്ച് അതെങ്ങനെയൊക്കെ അതിൻ്റെ അക്ഷരങ്ങളും സാഹിത്യവും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് നോക്കി അതിന് യോജിക്കുന്ന രാഗം കണ്ടെത്തി അത് ഒരു സംഗീതത്തിലാക്കുക എന്ന് പറയുന്നത് നല്ലൊരു ചുമതലയായിരുന്നു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. നമ്മുടെ കുട്ടികളും ഞങ്ങളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് പാടി ആ സി ഡി. അതിൻ്റെ കൂടെ ശ്രീ സുരേഷ് ഗോപി 2 പാട്ട് ഞങ്ങൾക്ക് പാടിത്തരികയും ചെയ്തു. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വന്ന് പാടി. അത് യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ വന്ന് പാടി. അത് വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ സംഗീത സംവിധാനം പിന്നീടും പല പല കാര്യത്തിന് വേണ്ടിയും ഞാൻ ചെയ്യാറുണ്ട്. കോളേജിൽ കുട്ടികൾക്ക് വേണ്ടി ഗ്രൂപ്പ് സോങ് ചിട്ടപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദേശഭക്തി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുക, പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ എക്സ്ട്രാ ജോലികളാണ്. അതൊക്കെ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ ചെയ്യുമായിരുന്നു. ഭക്തിഗാന സീഡികൾ ചെയ്തു. പിന്നെ കുമാരനാശാൻ്റെ കവിതകൾ സംഗീതം ചെയ്ത് വീണപൂവ് നല്ലൊരു സീഡി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഷാർജയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ ഏകത എല്ലാ വർഷവും നവരാത്രി സംഗീതോത്സവം നടത്തി വരാറുണ്ട്. അതിനോടനുബന്ധിച്ച് കർണാടക സംഗീത രംഗത്തുള്ള ഒരു പ്രമുഖ വ്യക്തിക്ക് ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം എന്ന അവാർഡ് നൽകി വരാറുമുണ്ട്. ഇപ്രാവശ്യത്തെ ഈ അവാർഡ് എനിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത അവരെ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന നവരാത്രി ഫെസ്റ്റിവലിൽ ആ അവാർഡ് വാങ്ങുന്നതിനായി അങ്ങോട്ട് പോവുകയും അവിടെ ഒരു സംഗീത കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
0: ഇനിയും ഒത്തിരി അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കളിയാട്ടത്തിലെ എന്നോടെന്തിരി പിടക്കം എന്ന പാട്ടിന്റെ 2 വരി ശ്രോതാക്കൾക്ക് വേണ്ടി.

0: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പിടിക്കണം.
1: അതെന്തായാലും നടത്തില്ല.
0: എന്റെ അമ്മേ, അമ്മ ജീവിച്ച ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ലോകം മൊത്തം കറങ്ങിയാണ്.
2: മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളായ ഉർവശിയും ജോജു ജോർജും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ആശ സെപ്റ്റംബർ 11 വേൾഡ് വൈഡ് റിലീസായത്. ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ, ശാരി, ജോയ് മാത്യു, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട്. അഞ്ച് ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു അപകടവും തുടർന്ന് നടക്കുന്ന ആകാംക്ഷയുളവാക്കുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. തികച്ചും ദുരൂഹവും ആകാംക്ഷ നിറയ്ക്കുന്നതുമായ ട്രെയിലറും ഇതിനകം പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളം ഉയർത്തിയിരിക്കുകയാണ്. കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായ പ്രകടനങ്ങളും അസാധാരണമായ അഭിനയ മുഹൂർത്തങ്ങളുമായിരിക്കും പ്രേക്ഷകർക്ക് ആശയിലൂടെ സാക്ഷ്യം വഹിക്കാനാകുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അങ്ങേയറ്റം സങ്കീർണവും പ്രവചനാതീതവുമായ കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ ഉർവശിയും ജോജുവും എത്തുന്നത്. പണി, ഫെയിം, രമേഷ് ഗിരിജയും ചിത്രത്തിലുണ്ട്. അജിത് വിനായക ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം വിനായക അജിത്താണ് നിർമ്മിക്കുന്നത്. പൊന്മാൻ, ഗഗനചാരി, ബാന്ദ്ര, മദനോത്സവം, സർക്കിട്ട് തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ശേഷം അജിത് വിനായക ഫിലിംസിന്റേതായി എത്തുന്ന ചിത്രമാണ് ആശ. സിനിമയുടെ ടൈറ്റിൽ ലുക്ക്, പോസ്റ്ററും ഫസ്റ്റ് ലുക്കും ഏറെ ചർച്ചയായിരുന്നു.
3: ഭയങ്കര
0: ദേഷ്യമാണ്. മനസ്സിൽ വാശിയും വൈരാഗ്യവും ഒക്കെ വച്ചിട്ടുള്ള ഒരു പെരുമാറ്റം.
2: ഉർവശിയുടെ വേറിട്ട വേഷപകർച്ചയാണ് ആശയുടെ ഹൈലൈറ്റ്. ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്യുന്നത് നവാഗതനായ സഫർ സനലാണ്. ജോജു ജോർജും രമേഷ് ഗിരിജയും സഫർ സനലും ചേർന്നാണ് തിരക്കഥ സംഭാഷണം ഒരുക്കുന്നത്. ഛായാഗ്രഹണം മധു നീലകണ്ഠൻ, എഡിറ്റർ ഷാൻ മുഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്ത, സൗണ്ട് ഡിസൈൻ ആൻഡ് സിംഗ് സൗണ്ട് അജയൻ അടാട്ട്, പ്രൊഡക്ഷൻ ഡിസൈനർ വിവേക് കളത്തിൽ, മേക്കപ്പ് ഷമീർ ഷാം, കോസ്റ്റ്യൂം സുജിത് സി എസ്, സ്റ്റണ്ട് ദിനേഷ് സുബ്ബരായർ, പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർ മലവട്ടത്ത്.
4: അതിന് സന്തോഷം ഓർത്തെടുത്താ മതി, ഞാൻ കൊറേ വട്ടം പറഞ്ഞതാ.
5: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം.
0: അമ്മേ, ജീവിതം നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെയാണ്.
6: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
7: എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊളച്ചെറ്റകളുണ്ട് ഈ നാട്ടിൽ.
2: ജോജു ജോർജ് നായകനായി എത്തിയ പ്രതികാര ആക്ഷൻ ത്രില്ലർ ചിത്രം വരവ് സെപ്റ്റംബർ 11 മുതൽ OTTയിൽ പ്രദർശനം.

0: വികസനം ആരംഭിച്ചു. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രം നൈസി റിജിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എ കെ സാജനാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പോളച്ചൻ എന്ന പോളി എന്ന് വിളിക്കുന്ന കഥാപാത്രത്തിലൂടെയാണ് വരവിന്റെ കഥ വികസിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ തന്റെ അനുജൻ വില്ലിയെ തിരഞ്ഞിറങ്ങുന്ന പോളി ചെന്നെത്തുന്നത് നാട്ടിലെ പ്രമാണിമാരും സ്വാധീനമുള്ളവരുമായ വ്യക്തികളുടെ കറുത്ത രഹസ്യങ്ങളിലേക്കാണ്. തുടർന്ന് തന്റെ കുടുംബത്തെ തകർത്തവർക്കെതിരെ പോളി നടത്തുന്ന നീതിക്കായുള്ള പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. ജോജു ജോർജിനെ കൂടാതെ അർജുന അശോകൻ, മുരളി ഗോപി, വാണി വിശ്വനാഥ്, സാനിയ അയ്യപ്പൻ, ദീപക് പറമ്പോൽ, ബൈജു സന്തോഷ്, ബാബുരാജ്, സുകന്യ, വിൻസി അലോഷ്യസ്, ബോബി കുര്യൻ, അസീസ് നെടുമങ്ങാട് തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. മലയാള സിനിമയിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച സംവിധായകൻ ഷാജി കൈലാസും നടൻ ജോജു ജോർജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് വരവ്.
1: ഹീറോകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരെ നിയമത്തിന് ഇഷ്ടമല്ല.
2: ഇതിന്റെ പേരിൽ തെമ്മാടിക്കുഴി പോയി കിടക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ.
3: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
0: പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ആര്യ നായകനായി എത്തിയ ചിത്രമാണ് അനന്തൻകാട്. തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആര്യ നായകനായി എത്തിയ ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരുന്നത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണ് ആര്യ ചിത്രത്തിലെത്തിയത്.
4: വെട്ടുകഴിഞ്ഞു വാളൊരുക്കി ഇതുപോലെ മോതിരമാക്കിയിടാൻ
5: കഴിയും. இந்த கூட்டத்துல தான் இவனும் இவனோட ஃபேமிலி இருக்குன்னு எங்களுக்கு தெரியும். இவங்களுக்கு தெரியுமா? தெரியுமா?
0: சங்கிடி பேட்டுன திருஷ்யங்களும் தீப்பொறி டயலோகுகளுமாய் எத்திய அச்சித்திரத்தின் மிகச்ச பிரேட்சக பிரதிகரணமான லபிச்சது. வன் விஜயமாய் மாறிய மார்க்காண்டனிக்கு சேஷம் மினி ஸ்டுடியோட பானரில் எஸ் வினோத்குமார் நிர்மிக்கிற 14-ஆமத்தை சித்திரவான இது. ஸ்ரீ கோகுலம் மூவிஸின் பானரில் கோகுலம் கோபாலனான சித்திரம் அவதரிப்பிக்கிறது. കാന്താരയുടെ രണ്ട് ഭാഗങ്ങളുടെയും സംഗീത സംവിധായകനായ ബി അജനീഷ് ലോക്നാഥ് ആദ്യമായി മലയാളത്തിലെത്തുന്ന സിനിമ കൂടിയാണ് ഇത് എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും തിയേറ്റർ കാഴ്ച അർഹിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് സിനിമയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന. ഇന്ദ്രൻസ്, മുരളി ഗോപി, പുഷ്പ സിനിമയിലൂടെ ശ്രദ്ധേയനായ സുനിൽ, അപ്പാനി ശരത്, നിഖില വിമൽ, ദേവ് മോഹൻ, സാഗർ സൂര്യ, റജീന കസാൻഡ്ര, ശാന്തി ബാലചന്ദ്രൻ, അജയ്, കന്നഡ താരം അച്യുത് കുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളത്തിലും തമിഴിലുമായി ഇറങ്ങിയ ബിഗ് ബജറ്റ് ചിത്രം അനന്തൻകാടിൽ ഒട്ടേറെ അന്യഭാഷാ താരങ്ങളും ഒരുമിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറിയ ചിത്രത്തിന്റെ ടീസർ അന്യായ മേക്കിംഗുമായി മികച്ചൊരു ദൃശ്യവിരുന്നായിരിക്കും ചിത്രമെന്ന് അടിവരയിടുന്നതായിരുന്നു.
4: അവിടുത്തെ വെള്ളക്കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കുന്നവൻ ആരാണോ അവന്റെ തലയാണ് ആ കാട്, അനന്തൻകാട്.

0: സോങ് ഓഫ് ദ വീക്ക്.
1: ഈ ഗാനം ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന ചിത്രത്തിന് വേണ്ടി സഞ്ജിത് ഹെഗ്ഡെ പാടിയത്. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് മുജീബ് മജീദ്.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? ചോദ്യമിത ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരമറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂട്ടാക്കിസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം അശോകൻ, നിർവഹണ സഹായം ബേബി സ്മിത, ഷെണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം മനതിൽ ഉരുതി വേണ്ടു.

0: കെ വി നാരായണമാരാരും സംഘം അവതരിപ്പിച്ച കേളിക്കൊട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ഈ കിച്ചൺ ഒന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
5: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
10: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
11: അതിനായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
10: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
14: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
13: ഇപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
14: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
15: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
16: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. അധികാനം സുജാത പാടിയത് ആവണിപ്പൂ മുടിയിൽ തിരുകിയെന്നാരംഭിക്കുന്നു.

0: ഫോൺ സ്മാർട്ട് ആയ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
1: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
0: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
5: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. ഇട്ടി ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
4: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
5: അപ്പൊ ശരിയായ നമ്പർ
4: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
5: ചേച്ചി എന്നെ രക്ഷിച്ചു,
4: പണിയിൽ നിന്നല്ല.
5: ചെയ്തോളാം. RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: ജാലകവാതിൽ തുറന്നു സമീരൻ, ജയചന്ദ്രൻ പാടിയ ഗാനം.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത ഉച്ചകോടിക്ക് ചൈന ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് എന്നത് രാജ്യങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ലെന്നും ആഗോള വെല്ലുവിളികൾക്കുള്ള പരിഹാര സംവിധാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഖസാക്സ്ഥാൻ, ഈജിപ്റ്റ്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. ഇക്കൊല്ലം ഓഗസ്റ്റിൽ ചരക്ക് കയറ്റുമതിയിൽ 5.4% വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി ഇന്ത്യൻ റെയിൽവേ. ഇന്തോനേഷ്യയിൽ 240-ലധികം പേരുമായി സഞ്ചരിച്ച ഫെറി മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. സ്വീഡനിലെ 349-അംഗ പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണും മുൻ പ്രധാനമന്ത്രി മെഗ്ദലിന ആൻഡേഴ്സണും തമ്മിലാണ് മത്സരം. CPIM തൃശൂർ ജില്ലാ മുൻ സെക്രട്ടറി ബേബി ജോൺ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ദുബായിൽ നടക്കുന്ന വനിതാ T20 ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കും. ന്യൂഡൽഹിയിൽ രാത്രി 7:30 ആദ്യ മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്?

0: സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ആനന്ദഭൈരവി, അർജുൻ ബി കൃഷ്ണ പാടിയത്.

0: 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 25,000 ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കാനായിരുന്നു വകുപ്പിന്റെ തീരുമാനമെന്നാൽ ഇതിനകം തന്നെ 30,000-ത്തിലധികം എണ്ണത്തിൽ നടപടി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇത് 50,000-ആയി ഉയർത്താനാണ് ആ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പട്ടയമേള ഉദ്ഘാടനം ചെയ്ത ശേഷം വേദിയിൽ വെച്ച് വിവിധ വിഭാഗത്തിലുള്ള 15 പട്ടയങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ 1,175 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. പരിപാടിയിൽ രാജൻ ജെ പലൻ MLA അധ്യക്ഷത വഹിച്ചു. MLA മാരായ KRAJAN, AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, KK വത്സരാജ്, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അറിവാണ് ലഹരി ജില്ലാതല വിമുക്തി ക്വിസ് മത്സരത്തിൽ അരിമ്പൂർ സെന്റ് അൽഫോൺസാസ് ഹൈസ്കൂൾ 1-ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ആകാശ്, VL, സൌരവ് ആർ നായർ എന്നിവർ അടങ്ങിയ ടീമിനാണ് 1-ാം സ്ഥാനം. ചാലക്കുടി SHCG ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ മഞ്ജിമ ഷാജു PS, മിൻഹ ഫാത്തിമ കെ എന്നിവർ അടങ്ങിയ ടീം 2-ാം സ്ഥാനവും അന്തിക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ശ്രീഹരി PN, നീള V എന്നിവർ അടങ്ങിയ ടീം 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് വിലയിരുത്തി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഇടപെടലുകൾക്കായി വിദ്യാഭ്യാസ വകുപ്പിന് ജില്ലാ കളക്ടർ കത്ത് നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലാതല അധ്യാപക ദിനാഘോഷം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. MLA രാജൻ ജെ പല്ലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു അധ്യാപകന്റെ സ്വാധീനം ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചാണ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. തന്റെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ അധ്യാപകരെ ഓർത്തുകൊണ്ടാണ് MLA അധ്യാപകരുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചത്. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മണത്തല പ്രദേശത്തുകൂടി കടന്നുപോകുന്ന നാഷണൽ ഹൈവേ സർവീസ് റോഡിൽ ഫുട്പാത്തിന്റെ അഭാവം പരാതിയായി ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലും മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് പോലും അതുവഴി നടക്കാനേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനാലും വിഷയം ജില്ലാ വികസന സമിതിയിലും ചർച്ചയായതിന്റെ പശ്ചാത്തലത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മണത്തലയിൽ ഫുട്പാത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായും ജില്ലാ കളക്ടർ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സ്ഥലം ജില്ലാ കളക്ടർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ വകുപ്പുതല പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയും കൊടുങ്ങല്ലൂർ MLA യുമായ അഡ്വക്കേറ്റ് OJ ജനേഷിന്റെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൌസിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം, റോഡ്സ് വിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, മുസലീസ് പദ്ധതി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മണ്ഡലത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വികസന പ്രവൃത്തികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശയുടെ നേതൃത്വത്തിലുള്ള ജില്ലാതല സ്ക്വാഡ് സിനിമാ തിയേറ്ററുകളിലെ പരിശോധന നടത്തി. തൃശൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് കോർട്ടിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ T മണികുമാർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ C കൃഷ്ണദാസ്, V ജിതിൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ GST അടക്കമുള്ള വില വിവര പട്ടിക പ്രദർശിപ്പിക്കുന്നതിന് സ്ഥാപന ഉടമകൾക്ക് നിർദ്ദേശം നൽകി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 8:40 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷര സൗരഭം, 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ, സുമിത് സിംഗ് പാടാമിന്റെ സിതാർ വാദനം, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ.

മണിക്ക് എഫ്എം പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ്എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 എഫ്എം ഡയറി തുടർന്ന് കേൾക്കാം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി. 8:58, 9:58, 10:58 എഫ്എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കന്നഡ ഗാനങ്ങൾ. 12:40 ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ TP സജിത് ബാബുമായുള്ള അഭിമുഖം 1:00. 1:00 സ്വീറ്റ് 70s. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മി. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ചരട് കുത്തിക്കളിപ്പാട്ട്, ഡോക്ടർ AK വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ചത്. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. 1 സെപ്റ്റംബർ ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ R.രശ്മി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ, കൃഷിജാലകം എന്നിവ കേൾക്കാം. 7:20 കമ്പോള വിലനിലവാരം. 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്. ജീവിതശൈലി രോഗങ്ങൾക്കും മാനസികാരോഗ്യത്തിനും ആയുർവേദ പരിഹാരം, ഡോക്ടർ N.രാജേഷ് സംസാരിക്കുന്നു. 8:00 കിളിക്കൂട്ടം. മച്ചൂർമല പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2:00. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

ഇന്ന് 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്ന് 7:35 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷര സൗരഭം.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. ബ്രിക്സ് സംഘഃ ന താവത് കേവലം രാഷ്ട്രാണാം പരിഗണിത സമുദായ മാത്രഃ അപിതു വൈശ്വിക വിഷമതാനാം പരിഹാരായ ഏകാ അനന്യഥാ സിദ്ധാ സമാധാന പാരിസ്ഥിതികീ പ്രണാലി വർത്തതേ ഇതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവദില്ലി ഘോഷണാപത്രം ബ്രിക്സ് ദേശാനാം

0: ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
3: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ കൃഷി നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധവൽക്കരിക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി.ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പറവൂർ നിയോജകമണ്ഡലത്തിലെ ചേന്നമംഗലം, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തുകളിൽ MLA ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി സതീശൻ നിർവഹിച്ചു. വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളും 19.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി നമ്പർ 69 കെട്ടിടവുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നല്ലൊരു പങ്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നും മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് ഈ മാസം 15 ലഭ്യമാക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി PK ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശബരിമലയ്ക്കായി പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ തുക അനുവദിച്ചത്. തീർത്ഥാടന സീസണിന് മുൻപ് തന്നെ പാതകളുടെ മൊത്തം വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കൃഷിവകുപ്പും ഫ്യൂസ്ലേജ് ഫ്ളയിംഗ് ക്ലബും സഹകരിച്ച് കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പവർകട്ട് മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ തുടർച്ചയായ 3rd തവണയും കിരീടം നേടി. ചൈനയിലെ മോഖിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു

0: ഗോളിനാണ് ഇന്ത്യ ചൈനയെ കീഴടക്കിയത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ സനിക ചന്ദ്രകാന്ത് മാനെയാണ് ഇന്ത്യയ്ക്കായി വിജയഗോൾ നേടിയത്. കണ്ണൂരിൽ നടക്കുന്ന 68-ാമത് സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ജിംനാസ്റ്റിക്സിൽ തിരുവനന്തപുരത്തിന് കിരീടം. 185 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തലശ്ശേരി സായി സെന്ററിൽ 19 സ്വർണവും 19 വെള്ളിയും 32 വെങ്കലവും നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത്. 13 സ്വർണവും 16 വെള്ളിയും 7 വെങ്കലവും നേടി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനവും 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവും നേടി കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജിംനാസ്റ്റിക്സിന് പുറമെ റെസ്ലിംഗ്, തൈക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും വേദികളിലായി നടക്കുന്നത്. സംസ്ഥാനത്തെ 2,300 കായിക താരങ്ങളാണ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം ഡൽഹിയിൽ തുടക്കമാകും. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇത്തവണ ഓണക്കാലത്ത് പൂക്കളുടെ വില നിയന്ത്രിക്കുന്നതിൽ നാടൻ പൂക്കർഷകർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും പൂക്കാലം തുടരുകയാണ്. പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: 50,000 വരെ പൂച്ചെടികൾ നട്ടുവളർത്തിയ കർഷകർക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതാണ് ഗുണം ചെയ്തത്. ഓണക്കാലത്ത് ബന്ദിപ്പൂക്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപയ്ക്കാണ് വിറ്റത്. മിതമായ വിലയ്ക്ക് നാടൻ പൂക്കൾ ലഭിച്ചപ്പോൾ വരവ് പൂവിന് അമിതമായ വില ഈടാക്കാൻ പൂക്കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞും പൂക്കാലം തുടരുകയാണ്. വിളവെടുക്കുന്ന ബന്ദിപ്പൂക്കൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത്. കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ കർഷകർ തയ്യാറുമാണ്. പൂക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചു. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് രാത്രി പൊതുചർച്ചയും നടക്കും. പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം എങ്ങനെ എന്നതിൽ ചർച്ച നടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയത്തിന് കീഴിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ. പത്തനംതിട്ട സെൻട്രൽ മസ്ജിദ് റോഡിലെ അസനയത് ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി N. ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അധികാനം യേശുദാസ് പാടിയത് ചിത്രം കല്യാണ സൗഗന്ധികം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

മേരിഷീല പാടിയഗാനം ചിത്രം കാറ്റ് വിതച്ചവൻ. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് പീറ്റർ റുബാൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളിനി 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണത്തിൽ കേൾക്കാം.
1: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
2: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
3: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
4: എന്താ സംശയം? അത് മൈ ജിയിലല്ലേ?
3: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: സ്വയനും വേണം.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഏത് സാധനാക്രമമാണ് നമുക്ക് വേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നത് ഗുരുവാണ്. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന റാണിഖേത്ത് വാക്സിൻ എത്ര വരെ താപനിലയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെയും മൃഗ

0: സംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള പച്ചപ്പുല്ല് ലഭ്യമാക്കുക വഴി പാലുൽപാദന ചെലവ് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതാ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കൂ. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
1: നമുക്കറിയാം സാർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീര കർഷകർ പ്രത്യേകിച്ചും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിത്തീറ്റയിലുണ്ടാകുന്ന വില വർധനവാണ്. അത് ദിനം പ്രതി ഇങ്ങനെ തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഈ മേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീറ്റപ്പുൽ കൃഷി അതൊരു പ്രധാന ഘടകമായിട്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ തീറ്റപ്പുൽ കൃഷിക്ക് ഇന്ന് സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത. എല്ലാ കർഷകനും 10 സെന്റോ 15 സെന്റോ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും 2 പശുവിനെ വളർത്തുന്നത്. അവർക്ക് വ്യാപകമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ നല്ല ഇനം തീറ്റപ്പുൽ കൃഷി വളർത്തി അതിന് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് ഈ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഏതെല്ലാം രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഒരു ഏകദേശം 70% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ സർക്കാർ രേഖകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. മറ്റേതൊരു കാർഷിക ഉൽപ്പന്നത്തെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാലും അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. അതായത് ഇപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും പച്ചക്കറിയുടെ ഉൽപ്പാദനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദനമുള്ളൂ, എന്നാൽ നമ്മുടെ ഉപഭോഗം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓണക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമുക്ക് ആവശ്യമായ പൂക്കൾ വരെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും. എന്നാൽ പാലിൻ്റെ കാര്യത്തിൽ 70% നമുക്ക് ഉൽപ്പാദനമുണ്ട്. സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അതായത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം കൂടി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% നമ്മുടെ ആവശ്യത്തിനനുസൃതമായ പാലുൽപാദനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം കേരളം പൊതുവിലെ സ്ഥലപരിമിതി വളരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പൊതുവെ കാർഷിക വൃത്തിയോട് താല്പര്യക്കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പം ഇതൊക്കെയാണെങ്കിലും ഈ 70% പാലുൽപാദനത്തെ നിലനിർത്തുകയും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു 100% ആക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതിന് സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം 65 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 35 ലക്ഷം ലിറ്റർ പാൽ കൂടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരണം. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. പശു നമുക്കറിയാം പശു അയവെട്ടുന്ന ഒരു മൃഗമാണ്. അയവെട്ടുന്ന ഒരു മൃഗത്തിന് കൂടുതൽ ആവശ്യമുള്ളത് നാര് കലർന്ന വസ്തുക്കളാണ്. അപ്പോൾ നാര് കലർന്ന വസ്തുക്കളെ അത് നന്നായിട്ട് ദഹിപ്പിച്ച് അതിൽ നിന്നാണ് അമൂല്യമായ പാലുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ സങ്കരയിനം പശുക്കളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് നാടൻ കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്. ആ നാടൻ കന്നുകാലികളിൽ നിന്ന് നമുക്ക് കുറച്ച് പാലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ അവയ്ക്ക് കൊടുത്തിരുന്ന തീറ്റയെല്ലാം ഈ നാര് കലർന്ന വസ്തുക്കളായിരുന്നു. അപ്പം നാര് എന്ന് പറയുന്നത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലുൽപാദനത്തിനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ സാധ്യമുള്ളത് നമുക്ക് തീറ്റപ്പുല്ലിലൂടെയാണ്.
1: നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോളർ വെയിറ്റ് ചെയ്യുകയാണ്.
2: ശരി,
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് രാജേഷ് എന്നാണ്, ഇരിട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
1: ഇരിട്ടി നിന്ന്? ഓക്കെ.
3: അതെ, ഇരിട്ടി നമ്മുടെ ആർലം ഫാം അറിയാമോ?
1: ആർലം ഫാം അറിയാം,
2: കേട്ടിട്ടുണ്ട്.
1: പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ.
3: അതായത് എനിക്ക് ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം ഞാൻ ലീസിനെടുത്തിട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കുരുമുളകായിട്ടും മറ്റേ അടക്ക എല്ലാം ആയിട്ട് സ്ഥലങ്ങൾ തെളിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 40 ഏക്കറോളം ക്ലീൻ ആയി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഏരിയ, ഒരു 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കറോളം ഈ തീറ്റപ്പുല്ലും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
2: ഓക്കെ.
3: അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോ ലീസിനെടുത്ത്

0: പത്ത് വർഷത്തേക്ക് ലീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ, അത് ഞാൻ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാനാണ് വിളിച്ചത്.
1: ഓക്കെ, അപ്പൊ രാജേഷ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തതിൽ ആദ്യം രാജേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പൊതുവേ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതായാലും എല്ലാ മംഗളാശംസകളും ആദ്യം നേരെയാണ്. ഈ ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഏതായാലും 50 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം ഈ 50 ഏക്കറിൽ കുറച്ച് സ്ഥലത്ത് തീറ്റ പുല്ലിനങ്ങൾ വളർത്താം. തീറ്റ പുല്ലിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി പുല്ല്, ഈ വിഭാഗത്തിലുള്ള പുല്ലുകൾ കുറച്ച് പ്രദേശത്ത് വളർത്താം. അതുകൂടാതെ കുറച്ച് പ്രദേശത്ത് വേണമെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള കുറച്ച് ക്രോപ്സ്, അതായത് ഒരു ഒരു പ്രത്യേക ഒരു സമയ പരിധിയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും 2 തവണയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോളമോ അല്ലെങ്കിൽ വൻപയർ, ഈ ഇനത്തിൽപ്പെട്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതുകൂടാതെ ഈ അതിരിന് വേണമെങ്കിൽ ഈ ഫോഡർ ട്രീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റപ്പുല്ലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പീലിവാഗ, കലിയാണ്ട്ര, മുരിങ്ങ, മൾബറി, ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അതിരുകളിൽ വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 എണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പശുവിനെ വളർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ?
0: ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പൊ ഞാന് ഈ വൻ കാടായിരുന്നു,
1: അതെ,
0: അത് 2 ഹിറ്റാക്കി ഇപ്പോ ഒരു 1.5 മാസത്തോളമായിട്ട് മൊത്തം പറിച്ച് ക്ലിയർ ആയി. സാധാരണ പുല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു 20 പോത്തുകുഞ്ഞുങ്ങളെ മേടിച്ച് ഒരു ഏക്കർ കൃത്യമായിട്ട് വളച്ച് ഇതാക്കിയിട്ട് ഫെൻസ് ചെയ്തിട്ട് അതിനകത്തിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാലികളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മൾ വളർത്തി വലുതാക്കി ചെന പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ?
1: അതും വളരെ നല്ലതാണ്.
0: അല്ല, എനിക്ക് പാല് കറന്ന് നമുക്കൊരു ചെയ്യാനുള്ള ഒരു അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
1: അതിനെയും ഞാൻ എന്ത് ചെയ്യണം, അതിനെയും ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് നല്ല ഇനം പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പശുക്കുട്ടികളെ വാങ്ങിച്ചിട്ട് അവയെ വളർത്തി അതിനെ ചെന പിടിപ്പിച്ച് ഇനി പ്രസവിച്ച ശേഷമോ അല്ലാതെ ഒരു 6-7 മാസം ചെനയായതിനു ശേഷമോ വിൽപ്പന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് ഹീഫർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹീഫർ എന്ന് പറഞ്ഞാൽ കിടാരി. അപ്പോൾ കിടാരികളുടെ പാർക്ക്, അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ക്ഷീരവികസന വകുപ്പ് മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കും, ഒന്നാമത്തെ കാര്യം. 2, ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രദേശത്ത്, അതായത് ഒരു 2.5 ഏക്കറിന് മേലെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ഇപ്പം കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 1 ലക്ഷം രൂപയാണ്. അതായത് ബാരൻ ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അതായത് തരിശായി കിടക്കുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുക്കുന്നൊരു സഹായമാണ് 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ആ ഫാം ഇരിക്കുന്നത് ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന വകുപ്പിന്റെ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്, ക്ഷീരവികസന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ പോയി ക്ഷീരവികസന ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. കാരണം കൂടുതൽ വിശദ വിവരങ്ങൾ നേരിട്ട് കിട്ടിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പിന് ഒരു പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ക്ഷീരശ്രീ പോർട്ടലിലൂടെയാണ് നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അധികം വൈകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ച് അവർ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ.
2: അപ്പോൾ 2 രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹത ഉണ്ടെന്നാണോ പറയുന്നത്?
1: അതെ അതെ,
2: ഈ കിടാരി വളർത്തുന്നതിനും അതുപോലെ തന്നെ ഈ
1: തീറ്റപ്പുൽ കൃഷി
2: ചെയ്യുന്നതിനും രണ്ട് രീതിയിലുണ്ട്.
1: ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യാം. KLD ബോർഡ് ഈ തീറ്റപ്പുല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസ്കരണ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സൈലേജ് ഉണ്ടാക്കുന്ന യൂണിറ്റ്, അല്ലെങ്കിൽ പുല്ല് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള യൂണിറ്റ്, അതിനുള്ള സഹായം KLD ബോർഡ് മുഖേന നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് KLD ബോർഡിന്റെ യൂണിറ്റുകളിലേക്കും ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇത് സമയം താമസിക്കരുത്, കാരണം നമ്മൾ മൺസൂണിന്റെ സമയത്താണ് ഈ പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധികം താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാനും ഈ ആൾക്കാരെ കാണാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ
2: ഓക്കെ, രാജേഷ് വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടും

0: തീറ്റപ്പുൽ കൃഷിയുടെ വ്യാപനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്.
1: അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പശുവിന്റെ ആമാശയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ പുല്ലിനെ ദഹിപ്പിക്കാനാണ്. അപ്പൊ പുല്ല് ദഹിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ആമാശയത്തിലെ ആ നാലറകളാണ് പശുവിന്റെ ആമാശയത്തിന് ഉള്ളത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും വലിയ അറയായ റൂമൻ എന്ന് പറയുന്ന അറയ്ക്ക് 120 ലിറ്റർ വരെ സാധനത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അതിനകത്തേക്കാണ് പശു ഈ നാര് കലർന്ന പുല്ല് ശേഖരിച്ചു വെക്കുന്നത്. ശേഖരിച്ചു വെച്ചതിന് ശേഷം പിന്നീട് അത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അയവെട്ടി അതിൽ നിന്ന് ആണ് പോഷകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പോഷകങ്ങളിലൂടെയാണ് പശുവിൻ്റെ പാലുൽപാദനവും അതിൻ്റെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളും അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു അയവെട്ടുന്ന മൃഗമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഒരു 30-35 കിലോ പുല്ല് ദിവസേന ലഭിക്കേണ്ടതാണ്.
0: ഈ പച്ചപ്പുല്ല് തന്നെ വേണമെന്നുണ്ട്?
1: ആ വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്ത് കൊടുത്താലും അതിനകത്ത് ഇത്രയും നാര് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പുല്ലിൻ്റെ ലഭ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 കിലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എങ്കിലും എന്ത് ചെയ്യുക, പുല്ല് കൊടുക്കുക. ബാക്കി നമുക്ക് വൈക്കോല് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റോ അതല്ലെങ്കിൽ ഈ പൈനാപ്പിൾ വേസ്റ്റ് അല്ലെങ്കിൽ വാഴ വെട്ടിക്കഴിയുമ്പോൾ വാഴയുടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ചക്ക വെട്ടുമ്പോൾ ചക്കയുടെ പൂഞ്ചും അതിൻ്റെ ഈ എന്താണ് അരം പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് വേണമെങ്കിൽ കൊടുക്കാം. അതെല്ലാം കൊടുക്കാം. പക്ഷെ അതൊക്കെ കൊടുക്കുമ്പോഴും പശുവിന് ഒരു 15 കിലോയെങ്കിലും ഒരു ദിവസം പുല്ല് അത്യാവശ്യം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കാലിവളം അല്ലെങ്കിൽ പച്ചില വളം ഇടണമെന്ന് പറയുന്ന പോലെ പശുവിൻ്റെ തീറ്റയിലെ അടിസ്ഥാനപരമായ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ്. പുല്ല് കൊടുക്കുന്നതിലൂടെ പശുവിൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുകയും ആ നന്നായി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള തീറ്റ എന്താണോ ആ തീറ്റയെ ഫലപ്രദമായിട്ട് പശുവിന് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീറ്റ പശുവിന് അത്യാവശ്യമാണ്, നാര് കലർന്ന വസ്തുക്കൾ. രണ്ടാമത്തെ കാര്യം, പശുവിനെ മിക്കവാറും എല്ലാവരും വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാലിൽ നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ കൊഴുപ്പെന്ന് പറയുന്ന ഘടകം പാലിൽ ഉണ്ടാക്കുന്നത് തീറ്റപ്പുല്ലാണ്. അതായത് നാര് കലർന്ന വസ്തുക്കൾ പശു കൂടുതൽ കഴിച്ചാൽ മാത്രമേ പാലിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊഴുപ്പിനെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഘടകമാണ് പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ല് വളരെയധികം അത്യാവശ്യമാണ്.
0: കൊഴുപ്പ് കൂടുതലുള്ള പാല് കൊടുത്താൽ അവർക്ക് കൂടുതൽ വില കിട്ടും.
1: വിലയുടെ കാര്യം മാത്രമല്ല, പലർക്കും ഈ വീട്ടിന് അവർക്ക് കിട്ടുന്ന പാലിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് കുറച്ചൊന്ന് തൈരാക്കിയതിന് ശേഷം അതിൽ നിന്ന് കടഞ്ഞ് കുറച്ച് വെണ്ണ എടുത്ത് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പൊതുവിൽ ആൾക്കാരുടെ ഒരു ശീലം കൂടെ ഉണ്ട്, പാല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കട്ടിയുണ്ടോ അതില് നോക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നോർമലായിട്ട് നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ പ്രധാനമാണ്.
0: ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാറേ, ഞാൻ ഉദയകുമാർ ആലപ്പുഴ കൃഷ്ണവർക്കാണ് വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഹലോ സാറേ, നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ കിട്ടുമോ?
1: ആ, തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം.
2: അതൊരു ഭിന്നശേഷി കുടുംബത്തിൽപ്പെട്ട ആൾ, അതുകൊണ്ട് പശുവിനെ വളർത്താനൊന്നും മേടിക്കാനോ നോക്കത്തില്ല. അതുകൊണ്ടാണ്.
1: സ്ഥലമുണ്ടോ സ്വന്തമായിട്ട് ഉദയകുമാറിന്?
2: 10 സെന്റ് സ്ഥലമുണ്ട്.
1: 10 സെന്റ് സ്ഥലമുണ്ട്. ആ, അപ്പൊ 10 സെന്റ് സ്ഥലത്ത് തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: തെങ്ങുണ്ട്.
1: ഓക്കെ, ബാക്കി സ്ഥലം ഏതായാലും 10 സെന്റ് സ്ഥലത്തിലാണെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ഒരു സെന്റിന് ഒരു 100 ചുവട് എന്നുള്ള കണക്കില് നമുക്കൊരു 1000 ചുവട് പുല്ലെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 10 സെന്റിൽ നമുക്ക് കൃഷി ചെയ്യാം. ആ, അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയൊരു ചെലവൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ലോണൊന്നും ആവശ്യമില്ല. ഇതില് ആ ചെലവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ആ സ്ഥലം ഒന്ന് നന്നായിട്ട് ഉഴുത് മറിച്ച് അതിനകത്തെ നമ്മുടെ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഉഴുത് മറിക്കാനുള്ള ചെലവ് നമുക്ക് ഏതായാലും വരും, ഒന്നാമത്തത്. പിന്നെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 സെന്റ് വരെ ഉള്ളവർക്ക് സബ്സിഡി ഒന്നും ലഭ്യമല്ല. എങ്കിൽ പോലും 10 സെന്റ് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 20 സെന്റ് വരെ ഉള്ളവർക്ക് സൗജന്യമായിട്ട് അവർ പുൽക്കട കൊടുക്കുന്നുണ്ട്. അതായത് നടാൻ വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുവായിട്ടുള്ള തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് കിട്ടും. അത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഈ ചെലവെന്ന് പറയുന്ന ഉഴുതു മറിക്കുന്ന ചെലവും പിന്നെ ഈ പറയുന്നത് പോലെ പുൽക്കട നമുക്ക് ഫ്രീ ആയിട്ട്

0: ആയിട്ട് കിട്ടുകയും ചെയ്യും. ജലസേചന സൗകര്യം ഉണ്ടോ? ഉണ്ട്, ജലസേചന സൗകര്യം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് കാലിവളം വേണം. കുറച്ച് കാലിവളം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് അതെങ്കിലും പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാലിവളം വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പൊ ചെറിയ തോതിലുള്ള ഒരു ചെലവ് കൊണ്ട് ഈ 10 സെന്റ് സ്ഥലത്ത് എന്തായാലും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, നമ്മൾ ആ 10 സെന്റിൽ 1000 ചുവട് വെച്ചാൽ നല്ല ഈ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ ഒരു ചുവടിൽ നിന്ന് നമുക്ക് 30 മുതൽ 50 കിലോ വരെ പുല്ല് കിട്ടും. ആ ഒരു ചുവടിൽ നിന്ന്, അതായത് ഒരു ചുവടിൽ നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരും. ആ ചെനപ്പുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ തന്നെ ഏകദേശം 30 മുതൽ 50 കിലോ കിട്ടും. 3 രൂപയാണ് ഇപ്പം മാർക്കറ്റിലുള്ള വില പുല്ലിന്. ആ അപ്പം നമുക്കത് 3 രൂപ മുതൽ 5 രൂപ വരെ വില ഉണ്ട്. അപ്പൊ കിലോയ്ക്ക് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും.
1: ആവശ്യമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10 സെന്റിനകത്ത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് വലുതായിട്ട് ചെലവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോണിന്റെ ആവശ്യമില്ല.
2: തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.

0: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന് പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 mL ക്ലോർ പൈർഫോസ് 1 L വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്.

നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുലവെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് അരയടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് രണ്ടാഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിനു ശേഷം നടാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവീനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴത്തടത്തിൽ കുമ്മായമിടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന റാണിഖേത്ത് വാക്സിൻ എത്ര വരെ താപനിലയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം? ഉത്തരം, 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ റാണിഖേത്ത് വാക്സിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം.

0: ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
2: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
3: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ

0: സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 ആണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9961 4915 40. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 18-40. കണ്ണൂർ പറശ്ശിനിക്കടവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ 1 വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497-278-4044. സംസ്ഥാനത്ത് +1 മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻസ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലെപ്സൺ ഗ്രാന്റ്, സ്റ്റൈപ്പൻഡ്, മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. ഫോൺ നമ്പർ 0471-230-4594. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോട് അനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 9400-00-6496. ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഈ മാസം 15, 16, 17, 18, 22, 23 തീയതികളിലും കണ്ണൂർ ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും 24, 25, 28 തീയതികളിലും കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സിൽ രാവിലെ 5:30 മുതൽ നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. വട്ടവട, കോവിൽക്കടവ് 1 സെന്റിമീറ്റർ വീതം മഴ രേഖപ്പെടുത്തി. അടുത്ത 7 ദിവസങ്ങളിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തുപകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാബോട്ട് മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ

0: ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് കൂട്ടായ്മ 3-ാം ദശകത്തിലേക്ക് കടക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിനായുള്ള കർമ്മപദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മഹാമാരികൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ, വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവ ഇന്നത്തെ ലോകത്ത് ഒരു പ്രദേശത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനാൽ വെല്ലുവിളികൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ഏകോപിത മുൻകൂർ അറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സിൽ ധാരണയായി.
2: പിച്ചിലെ ദോ ദിനോ കി ഹമാരി ചർച്ചാഓ നേ ഹമാരാ വിശ്വാസ് ഓർ മജ്ബൂത് കിയാ ഹൈ കി ബ്രിക്സ് കേവൽ ദേശോ കാ സമൂഹ നഹീ സൊല്യൂഷൻസ് കാ ഏക് ഇക്കോസിസ്റ്റം ഹൈ.
1: സാങ്കേതിക വിദ്യകളെയും സുപ്രധാന ധാതുക്കളെയും ആയുധമാക്കുന്നത് ആഗോള പുരോഗതിക്ക് തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ ബ്രിക്സ് ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക്, ബ്രിക്സ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട് എന്നിവയും ഇന്ത്യ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു റിപ്പോർട്ട്.
1: ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. നഗരങ്ങൾ തമ്മിൽ മികച്ച രീതികൾ പങ്കുവയ്ക്കുന്നതിനായി ബ്രിക്സ് അർബൻ മൊബിലിറ്റി ഹബ്ബും ഇന്ത്യ സ്ഥാപിച്ചു. വിതരണ ശൃംഖലകൾ ശക്തമാക്കുന്നതിന് പ്രത്യേക ചട്ടക്കൂട് വഴിയൊരുക്കും. കർഷകരുടെ ആവശ്യങ്ങൾക്കായി ബ്രിക്സ് നെറ്റ്വർക്ക് ഓൺ ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഊർജ്ജ സംരക്ഷണത്തിനായി ബ്രിക്സ് ഡിജിറ്റൽ മികവിന്റെ കേന്ദ്രം എന്നിവ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാട്ട് ടോക്കയേവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാണിജ്യ, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്തു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വികസനം ചർച്ചയായി. ആസിയാൻ അധ്യക്ഷ രാജ്യമായ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആൻ മാർക്കോസ് ജൂനിയറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായും ശ്രീ മോദി ചർച്ച നടത്തി. ഉച്ചകോടിക്കിടെ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ജംഷിദ് കുച്ച്കറോവുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വിയറ്റ്നാം പ്രതിരോധ ഉപമന്ത്രി ഗുയൻ താങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തൽ, പ്രാദേശിക സുരക്ഷ മെച്ചപ്പെടുത്തൽ, സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്നിവയിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ഈ മേഖലയിലെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിനുവേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അദ്ദേഹം കത്തയച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി

മന്ത്രി പി കെ ബഷീർ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. ഇന്തോനേഷ്യയിൽ 240-ലധികം പേരുമായി സഞ്ചരിച്ച യാത്രാ ബോട്ട് മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 130-ലധികം പേരെ കാണാതായി. ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചു. ജാവ കടലിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ്

0: ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ മൂന്നാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തി എലീന റൈബാക്കിന് കിരീടം നേടി. കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച ബത്രാവതി മേഖലയിലെ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കുന്നതിനായി 70 മീറ്റർ നീളമുള്ള ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങളുടെ ആദ്യ ബാച്ച് നേപ്പാളിലെത്തിച്ച് ഇന്ത്യ. നേപ്പാൾ റോഡ് വിഭാഗത്തിന് സാമഗ്രികൾ കൈമാറിയതായി നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ അറിയിച്ചു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. താമസം, പോഷകാഹാരം, ആരോഗ്യ പരിപാലന സേവനങ്ങൾ, വിനോദം, മറ്റ് അവശ്യ സഹായ സൌകര്യങ്ങൾ എന്നിവയിലൂടെ 288,000-ലധികം മുതിർന്ന പൌരന്മാർക്ക് പ്രയോജനം ലഭിച്ചതായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാംശ് പന്ത് അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്ക് പരിചരണവും അവശ്യ സഹായവും ലഭ്യമാക്കുന്നത് ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 142 പുതിയ സീനിയർ സിറ്റിസൺ ഹോമുകൾക്ക് അനുമതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ സൌദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സൌദിയിലെ ഷറൂറ പ്രവിശ്യയിലുള്ള സൈനിക താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെട്ടു. അതേസമയം ഹൂതി വിമതരുടെ മുന്നേറ്റം ആശങ്കാജനകമാണെന്ന് യമനിലെ സൌദി പിന്തുണയുള്ള സർക്കാർ വ്യക്തമാക്കി. ഇത് യമനിൽ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തുപകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് ജാവാ കടലിൽ മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഓർമ്മയിലൊരു ഗാനം.
0: ഹലോ.
2: ആ ഹലോ.
0: പേര് പറയൂ.
2: പേര് അശ്വിൻ.
0: അശ്വിൻ എവിടുന്നാ?
2: ഞാൻ കൊടോളിപ്പുറത്തുനിന്നാ വിളിക്കുന്നേ.
0: കൊടോളിപ്പുറം?
2: ആ അതെ.
0: വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ആ ഞാൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യാ.
0: ജോലി കിട്ടിട്ട് കൊറേയായോ?
2: ആ ഞാനൊരു 7 വർഷത്തിൽ അടുത്തായി.
0: രാജ്യസേവനം എന്നുള്ളത് പണ്ടേ മനസ്സിലുണ്ട്?
2: അതെ അതെ, പണ്ടേ മനസ്സിലുണ്ട്. ഞാൻ എയർഫോഴ്സ് തന്നെയാണ് ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചത്. ആ ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു.
0: അപ്പൊ ഒരുപാട് ആത്മാർത്ഥതയോടെ അത് ചെയ്യാനും കഴിയും അല്ലേ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലൊരു ഗാനം. അപ്പോ ഇതില് ഓർമ്മയിലൊരു ഗാനം, അതെന്തുകൊണ്ടാണ് എപ്പോഴും ഓർമ്മിക്കുന്നത്?

0: ഓർമ്മയിലേത് പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെക്കേഷൻ ടൈം, ഞാൻ കുന്നത്ത് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ വെക്കേഷന്റെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെല്ലാരും ഒരുമിച്ച് കൂടി ഒരു ചെറിയൊരു എയർ മോഡൽ സെറ്റപ്പ് പോലെ എല്ലാം മരത്തിന്റെ മുകളിൽ സെറ്റപ്പ് എല്ലാം ആക്കി ഒരു ചെറിയൊരു റേഡിയോ ഉണ്ട്, അത് ബാറ്ററിയിൽ ഇട്ടിട്ട് പാടാൻ പറ്റുന്ന ഒരു റേഡിയോ ആണ്, ചെറിയൊരു റേഡിയോ. അതൊക്കെ എടുത്ത് ഒരു മണിയാകുമ്പോൾ ആകാശവാണിയിലെ പാട്ടിനെ വെച്ച്, പിന്നെ ആ സമയം എന്ന് പറയുമ്പോൾ അടുത്തൊരു ചെറിയൊരു നാട്ടു മാങ്ങയെല്ലാം ഉണ്ടായിരുന്നു, ചെറിയ കാറ്റടിക്കാൻ കാത്തു നിൽക്കുക ഒരു മാങ്ങ താഴെ വീഴാൻ വേണ്ടിട്ട്. അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഈ ആകാശവാണിയിലെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അതാണ് ഓർമ്മ വരിക.
1: കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണോ?
0: ചെറിയ മാങ്ങ, ഭയങ്കര സ്വീറ്റ്സ് ആയിട്ടുള്ള നല്ല അടിപൊളി മാങ്ങയാണ്.
1: പുളി ഉണ്ടാവും, മധുരം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒരുപക്ഷെ കഴുകും കൂടെ ചെയ്യാതെ അപ്പൊ തന്നെ എടുത്ത് വായിലിടുകയും ചെയ്യും. പണ്ടത്തെ
0: കാര്യമൊക്കെ
1: ഒന്നും ആലോചിക്കില്ല. പിന്നെ അന്ന് ഇത്രക്കാരം എന്താ പറഞ്ഞ ഈ പറഞ്ഞ പോലെ കീട്ടാണുക്കളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു.
0: ഇല്ല ഇല്ല ഇല്ല, ഇപ്പോഴൊക്കെ അല്ലേ ഈ വൈറസും കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. നമ്മൾ ഈ ചെറുപ്പകാലത്ത് ഇത്രയും കാര്യങ്ങൾ കഴിച്ചിട്ടും നമുക്കൊന്നും
1: ആയില്ലല്ലോ.
0: അതെ അതെ. പിന്നെ മെയിനായിട്ട് എനിക്ക് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ അമ്മമ്മക്ക് വേണ്ടിയിട്ടായിരുന്നു.
1: അമ്മമ്മ ഇപ്പോഴും ഉണ്ടോ?
0: ആ ഉണ്ട് ഉണ്ട്
1: ഉണ്ട്. എപ്പോഴും റേഡിയോയും കേട്ടോണ്ടിരിക്കും അമ്മമ്മ.
0: എല്ലാ ദിവസവും ഒരു മണിയാവും റേഡിയോ ഒക്കെ, രാവിലെ റേഡിയോ ഒക്കെ. മെയിനായിട്ടുള്ള ഒരു ആകാശവാണിന്റെ കസ്റ്റമർ ആണ് അമ്മമ്മ.
1: അശ്വിന്റെ അച്ഛനും അമ്മയൊക്കെ?
0: അച്ഛൻ റിട്ടയർഡ് ഓവർസീയർ ആയിരുന്നു.
1: അമ്മൂമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാവൂ അല്ലേ?
0: അതെ അതെ, അമ്മൂമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: ഇത്രയും സ്നേഹിക്കുന്ന പേരക്കുട്ടികളെല്ലാം ആ അമ്മൂമ്മ ഒരു ഭാഗ്യവതി തന്നെയാണ്.
0: അമ്മൂമ്മനെ കിട്ടിയത് തന്നെ എന്റെ ഒരു ഭാഗ്യമാണ്.
1: അങ്ങോട്ടും ഭാഗ്യമായിക്കോട്ടെ.
0: അതെ അതെ.
1: ഓക്കെ
0: ഓക്കെ,
1: ശരി.

0: ആരാണിത്?
1: എന്റെ പേര് രഞ്ജിത് കുമാർ.
0: എവിടെ?
1: കണ്ണൂർ അഴീക്കോടാണ്.
0: കണ്ണൂർ അഴീക്കോട്. എന്ത് ജോലിയിലാണ്?
1: ഞാൻ ബിസിനസ് ആയിരുന്നു, മതിയാക്കി വെറുതെ ഇരിക്കാൻ.
0: ഒക്കെ മതിയായി?
1: മതിയായി,
0: ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കി, അത്ര മതി അല്ലേ? അമിതമായി അങ്ങനെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല.
1: ആഗ്രഹമില്ല, ആഗ്രഹങ്ങളേ ഇല്ല.
0: സ്വസ്ഥ ജീവിതം ആഗ്രഹിക്കുന്നു. അപ്പോ ഏതാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ പാട്ട്?
1: 1986-87 കാലഘട്ടത്തിൽ പഞ്ചാഗ്നി നഗക്ഷതങ്ങൾ കാതോട് കാതാറ്, അത് കൂടെ മൂന്നും കൂടെ ചേർന്നൊരു കാസറ്റ് ഇറങ്ങിയിരുന്നു, പഴയ ടൈപ്പ് കാസറ്റ്. അന്ന് ഏറ്റവും വലിയ കൂടുതൽ സെല്ലിംഗ് ആയ ഒരു കാസറ്റ് ആണ്. പ്രത്യേകിച്ച് അത് വളരെ എല്ലാ പാട്ടുകളൊക്കെ ഹിറ്റാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്താണ് എന്റെ മാരേജ് ഇറങ്ങുന്നത്. ആ മാരേജ് സമയത്ത് എന്റെ സുഹൃത്തുക്കളും സ്വന്തക്കാരായിട്ടുള്ള ഒരു 6 പേരോളം ചൈനായിട്ട് ഒരു 4 ദിവസം 5 ദിവസം ഗ്യാപ്പില് തുടർച്ചയായിട്ട് കല്യാണം നടന്നിരുന്നു. കല്യാണം കഴിഞ്ഞവർ അവരെ വീട്ടിൽ പോരും, കല്യാണം കഴിഞ്ഞ് വരുമ്പോ അവര് ഈ കല്യാണം എന്റെ കല്യാണത്തിന് വരുന്നൊക്കെ ആയിട്ട് April-May ഭയങ്കര ബിസിയായിരുന്നു. April 28 വളരെ ഫേമസ് ആണ്. 18 എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ 28 ആയിരുന്നു. അപ്പം ഏതായാലും മുമ്പേ എന്റെ അമ്മാവന്റെ എന്റെ പ്രായം തന്നെയാണ്, പക്ഷെ എന്റെ അമ്മാണ് അമ്മാവന്റെ കല്യാണമായിരുന്നു April 23.
0: കല്യാണമേള,
1: ആ കല്യാണമേളായിരുന്നു. ഫ്രണ്ട്സും ആണ്, സ്വന്തക്കാരും ഉണ്ട്, എല്ലാരും ലൈനായിട്ട് 5 പേരെ ഉണ്ടായിരുന്നു കല്യാണങ്ങൾ. അത് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയും ഓരോ കല്യാണത്തിന് പോകുന്നവരൊക്കെ ആയിരുന്നു. അപ്പം അത്രയും ബിസി ഷെഡ്യൂളിൽ നടക്കുന്ന സമയത്ത് ഈ കല്യാണ ഫസ്റ്റ് നൈറ്റ് മുടക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാരെ കുറച്ച് പേര് ടച്ച കെട്ടി ഇറങ്ങിയിരുന്നു. അപ്പൊ 23 എന്റെ അമ്മാവന്റെ കല്യാണം കഴിഞ്ഞാന്ന് ഫസ്റ്റ് നൈറ്റ് അവര് ബെഡ്റൂമൊക്കെ കയറി ഭയങ്കര ഉപദ്രവമൊക്കെ ഉണ്ടാക്കി, അത് കിടക്കനടിയിൽ കല്ലുകൊണ്ടൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് നമുക്കിത് എന്തെങ്കിലും നടക്കുമെന്ന് പേടിച്ചിട്ട് ഞാനത് കുറച്ചുകൂടെ ഉഷാറായി ഈ കാസറ്റ് ടേബിൾ കാർഡ് എടുത്ത് ബെഡ്റൂം പോയി ഈ കാസറ്റ് ഒറ്റത്തിലിട്ടിട്ട് ആരെയും ഭാവ ഗായകനാണെന്ന് വെച്ചാൽ ഒറ്റക്ക് ഉറക്കെ രണ്ട് വീട് കേൾക്കുന്നവരെ ഉറക്കെ വെച്ചിരുന്ന് ആസ്വദിച്ചിരുന്നു. ഇപ്പോഴും ആ പാട്ട് ആരെയും ഭാവ ഗായകനാക്കുന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ സാമ്പടിയും ഇതൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും. ഫസ്റ്റ് നൈറ്റ് ആയത് തന്നെയായതുകൊണ്ട് പറയാ പാട്ടോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര
0: ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ. പറയുന്നതിനൊന്നും പ്രശ്നമില്ല. പിന്നെ എനിക്ക് നിങ്ങൾ പറയുമ്പോ എനിക്കത് ഓർമ്മ വരുന്നുണ്ട്, ആ ഒരു കാസറ്റ്, ആ ഒരു പാട്ട് നീയൻ സർഗ സൗന്ദര്യമേ. അത് നമ്മള് ആ ഫസ്റ്റ് ടൈമിൽ അത് അതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും ഒരു എനിക്ക് തോന്നുന്ന അന്ന് എല്ലാ കല്യാണ വീടുകളിലും ഈ തലേ ദിവസം ഒക്കെ ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, ഇത് തിരിച്ചും മറിച്ചും ഈ കാസറ്റ് ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കാസറ്റുകൾ. ഇല്ല ഇല്ല, എല്ലാം ഏറ്റവും നല്ല പാട്ടുകളുടെ കൂട്ടത്തിൽ വരുന്ന പാട്ടുകളാണ് ഇതെല്ലാം.
1: അപ്പൊ
0: ആ ഒരു കാലം ശരിക്കും ആ 86 ഒരുപാട് നല്ല സിനിമകളും പാട്ടുകളും ഒക്കെ ധാരാളം
1: ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ,
0: പ്രത്യേകിച്ച് ഒരു ട്രെൻഡേ മാറി വന്ന പാട്ടുകളുടെ ആ ഒരു
1: സമയത്താണ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു നാളെ ഞങ്ങളുടെ വിവാഹം.
0: അതെ അതെ, നിങ്ങൾക്ക് നാളെ ഞങ്ങളുടെ വിവാഹം അല്ലല്ലോ, നിങ്ങളെ കേസില് കല്യാണമായേ കല്യാണമായി. ഇപ്പൊ അവരൊക്കെ സുഖമായിരിക്കും.
1: നമ്മള് 5-6 പേരും എല്ലാരും ബുദ്ധിമുട്ടിച്ചെങ്കിലും അതിന്റെ കൂടെ നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. നമുക്ക് ഓർത്തോർത്ത്
0: നിങ്ങൾക്ക് ഒന്നും പണി കിട്ടിയില്ല അല്ലെ? കല്യാണ രാത്രിയിൽ പണിയൊന്നും കിട്ടിയില്ല.
1: ഞാൻ അടച്ചു കൂട്ടി 2 ലിറ്ററൊക്കെ 3 അവര് 1 ലിറ്റർ കൂടെ കുറെ എത്തി നോക്ക് വലിയൊക്കെ പ്ലാനം കിട്ടതാ.
0: നിങ്ങൾ കൊറേ ഇങ്ങനത്തെ ഇതിന് അലമ്പാക്കാൻ പോയിട്ടുണ്ടാവും, അതാണ് ഇതൊക്കെ അറിഞ്ഞത്.
1: അല്ല,
0: ചെറിയ ചെറിയ തമാശകളിൽ തുടങ്ങി വലിയ വലിയ വിഷയങ്ങളാവുന്ന സംഭവങ്ങള്
1: നമ്മുടെ നാട്ടിലെ
0: അത് ഒരിക്കലും പാടില്ല. ഭയങ്കര ഒരു സാഡിസം പോലെ ചെയ്യാൻ അത് പാടില്ല. ചെറിയ ഒരു കുട്ടിക്കളിയാണെങ്കിൽ സാറില്ല, പക്ഷെ അത്
1: ഭയങ്കര
0: വലിയ ഒരു ഇതിലേക്ക് പോകുന്ന ഒരു പ്രശ്നവും ഇതിനിടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം

നമസ്കാരം. ഞാൻ എം പി പൗലോസ് മാസ്റ്ററാണ്. എറണാകുളം പെരുമ്പാവൂരിനടുത്ത് പട്ടിമറ്റം എന്ന സ്ഥലത്തു നിന്നാണ്. 1983 കാലഘട്ടം, അന്ന് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. പ്രീ ഡിഗ്രി കാലം അന്ന് അന്നത്തെ ഒരു ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ഒത്തിരി ക്ലാസ്സുകൾ നഷ്ടപ്പെടും. അപ്പോഴൊക്കെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആലുവയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ പോയിട്ട് സിനിമ കാണും. അങ്ങനെ ഒരിക്കൽ കണ്ട സിനിമയാണ് ഡിസ്കോ ഡാൻസ്. ഒരു പുതിയ താരോദയത്തിന് മിഥുൻ ചക്രവർത്തി സൂപ്പർ സ്റ്റാർ ആകുന്ന ഒരു സിനിമയാണത്. മാത്രമല്ല ഒരു ഡിസ്കോ സംസ്കാരം ഇന്ത്യ മുഴുവൻ അലയടിച്ച അതിന് കാരണമായ ഒരു സിനിമ കൂടിയാണ് ഡിസ്കോ ഡാൻസ്. അതുവരെ എനിക്ക് ഹിന്ദി സിനിമ കണ്ടു

ഹിന്ദി നമുക്ക് വഴങ്ങില്ലാത്ത ഒരു ഭാഷ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ഭാഷ എന്നുള്ളതിൽ കവിഞ്ഞ് ഹിന്ദി നമുക്ക് വശത്താകും, വഴങ്ങും, വളരെ എളുപ്പമുള്ള സുന്ദരമായ ഭാഷയാണെന്ന് എന്തുകൊണ്ടോ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതിൻ്റെ ഗാനങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിശക്തമായിട്ടുള്ള തിരക്കഥയും അതിന് കാരണമായിരിക്കാം. അതിൽ പല ഗാനങ്ങളുമുണ്ട്, പക്ഷേ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു ഗാനമുണ്ട്. ഏതാണ്ട് 2 മിനിറ്റ് മാത്രമുള്ളൊരു ഗാനം. അത് ഈ ഗാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഗാനം ചൈനയിൽ വെച്ച് നടന്ന ഒരു ഒരു ഇൻ്റർനാഷണൽ കോണ്ടസ്റ്റിൽ ആ വർഷം ഇറങ്ങിയ 82-ൽ ഇറങ്ങിയ ഏറ്റവും നല്ല ഗാനമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സിനിമയുടെ കഥാസന്ദർഭത്തിൽ ഡിസ്കോ ഡാൻസർ ഏറ്റവും താഴെക്കിടയിൽ നിന്ന് വളർന്ന് ബോംബെയിൽ അറിയപ്പെടുന്ന ഡിസ്കോ ഡാൻസറായിട്ട് മാറുന്ന കഥാനായകൻ മിഥുൻ ചക്രവർത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർചേരിയായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിനെ ഡിസ്കോ ഡാൻസർ എന്നുള്ള രംഗത്ത് നിന്ന് തറപറ്റിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗിറ്റാറിൽ ഇലക്ട്രിക് പ്രവാഹം നടത്തും. ആ ഗിറ്റാർ ആദ്യമായിട്ട് ഇദ്ദേഹം എടുക്കുന്നതിന് മുമ്പ് അമ്മ തൊടുകയും അമ്മ മരിച്ചു പോകും. അപ്പോൾ ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കഥാനായകൻ പിന്നീട് അദ്ദേഹത്തിന് വേദിയെ അഭിമുഖീകരിക്കാൻ വല്ലാത്തൊരു ഭയമാണ്, അമ്മയുടെ ഓർമ്മ വരും. അങ്ങനെ ഈ കഥയിലെ നായിക കൽപ്പന അയ്യരാണെന്നാണ് എൻ്റെ ഓർമ്മ. കഥാനായിക ഇദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദുഃഖത്തോടെ ജിമ്മി എന്ന കഥാപാത്രത്തെ വിളിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ജിമി ജിമി ജിമി ആജ ആജ ആജ ജിമി ജിമി ജിമി ആജ ആജ ആജ ആജാരേ മേരെ സാത്ത് യേ ജാഗി ജാഗി രാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പാട്ട്. അവസാനം ഈ കഥാനായിക കരയുന്നുമുണ്ട്. ഈ പാട്ടിൻ്റെ മറ്റു പ്രത്യേകത, കൽപ്പന അയ്യരാണ് ഈ രംഗത്ത് അഭിനയിക്കുന്നതെങ്കിലും ശബ്ദം പാട്ട് പാടുന്നത് പാർവതി ഖാനാണ്. അന്നുവരെ പാർവതി ഖാനെ കുറിച്ച് ഞങ്ങൾ ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ പാർവതി ഖാൻ സിനിമയ്ക്ക് വേണ്ടി പാടിയ ഏറ്റവും നല്ല പാട്ടാണ് ഇത്. അപ്പോൾ ഈ പാട്ടും ഈ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ, പിന്നീട് 27 വർഷം ഹിന്ദി അധ്യാപകനായിട്ട്, ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപകനായിട്ട് വിരമിച്ച ഞാൻ, ഒരുപക്ഷെ ഹിന്ദിയോട് താല്പര്യം എനിക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമ കൂടിയാണ് 1983-ൽ ആലുവ പങ്കജം തിയേറ്ററിൽ ഞാൻ കണ്ട ഈ ഡിസ്കോ ഡാൻസർ എന്ന് പറയുന്ന സിനിമയും, അതിൽ അധികം പേര് ശ്രദ്ധിക്കാത്ത ഈ ഗാനവും എന്നുള്ളതാണ് എനിക്ക് ഓർമ്മയിൽ ഒരു ഗാനം എന്നുള്ള പരിപാടിയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: ഒരു ഗാനം
2: ഹൃദയരാഗം.
3: ഹലോ.
4: ഹലോ,
3: ആരാണ്?
4: ഞാൻ രവീന്ദ്രൻ, പിണറായി എന്ന് വിളിക്കുന്ന.
3: പിണറായി എന്ന് വിളിക്കുന്നു രവീന്ദ്രൻ. എന്ത് ചെയ്യുന്നു?
4: ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. കണ്ണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്താണ്.
3: ടെക്നിക്കൽ ഹൈസ്കൂള് കണ്ണൂര്
4: തോട്ടട.
3: തോട്ടട. ഇപ്പൊ റിട്ടയർ ചെയ്ത് തിരക്കുകളിൽ നിന്ന് കൊഴിഞ്ഞ് കുട്ടികളെ വഴക്കു പറയലും അല്ലേ? ഒരു കൊറേ നമ്മള് ആത്മാർത്ഥത കൂടുതലുള്ള അധ്യാപകർക്കാണെങ്കിൽ ഒരുപാട് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവും. കുട്ടികളുമായിട്ടൊക്കെ നല്ല നല്ല സ്നേഹത്തിലും പിന്നെ അതുപോലെ അവർക്ക് നല്ലൊരു മാർഗദർശിയായിട്ടൊക്കെ കഴിയാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടെ ഇപ്പം ഇങ്ങനെ ഒരു വിശ്രമ ജീവിതത്തിലേക്കായിരിക്കാണ്. അപ്പൊ ഓർമ്മകൾ ഇങ്ങനെ ഓരോന്നായി വരുന്നുണ്ടാവും. അപ്പൊ ഏത് പാട്ടാണ് പറയുന്നത് ഓർമ്മയിലൊരു ഗാനമായി? അത് ഒരു ഒരുപാട് പേരുടെ ഒരു ഇഷ്ടഗാനങ്ങള് ആയിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്നൊരു പാട്ടാണ്. എന്നിരുന്നാലും മാഷിന്റെ ഒരു ഓർമ്മയില് ഒരു ഗാനമാവാൻ അതിനുള്ള കാരണം എന്താണ്?
4: അത് മാഡം, ഞാൻ സർവീസ് ഇരിക്കുമ്പോ തന്നെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവുമല്ലോ. യൂത്ത് ഫെസ്റ്റിന്റെ മത്സരത്തിന്റെ ഇടവേളകളില് പലരും പിന്നെ പാട്ട് പാടും, പലരും അവതരിപ്പിക്കും. പിന്നെ കുട്ടികളെ നിർവഹിച്ചപ്പോ ഞാൻ ഒരു പാട്ട് പാടി. അപ്പോ അതൊക്കെ കഴിഞ്ഞവരെ എല്ലാരും അഭിനയിച്ച് കുട്ടികളെ കൈയടിച്ചു. ആ കാലം അങ്ങനെ കഴിഞ്ഞു. പിന്നെ 5 വർഷത്തിന് ശേഷവും ഞാൻ ഈ പിന്നെ സെൻസസ് ബന്ധപ്പെട്ടിട്ട് വെള്ളച്ചാൽ ഭാഗത്ത് പോയി.
3: സെൻസസ് എടുക്കാനായിട്ട്
4: വെള്ളച്ചാൽ ഭാഗത്ത് പോയിരുന്നു. അപ്പൊ അവിടെ എല്ലാവരും ഒരു വീട്ടിലെത്തപ്പോ നിങ്ങൾ ഇവിടുന്ന് വർക്ക് ചെയ്യുന്ന ഒക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂരാണ് ഹൈസ്കൂളാണെന്ന് പറഞ്ഞപ്പോ ആ അമ്മച്ചി പറഞ്ഞു അടുത്തൊരു മാസപ്പറ്റി ചെപ്പ് എന്നെ മോൻ പറയാറുണ്ട്. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ മാസ് അന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നീർമണി ഈ പാട്ട് പാടി അമ്മ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു പാടിയ മാട്ടിന്ന ഞാന്ന് പറഞ്ഞു. അപ്പൊ അമ്മത്തിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ മകനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അവൻ ബാംഗ്ലൂരിനായിട്ട് വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു മകൻ പിടിച്ച പറഞ്ഞോ ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല.
3: എത്ര നല്ല പാട്ടാണെങ്കിലും ഇപ്പൊ അതൊരു യേശുദാസ് പാടിയത് കൊണ്ടോ ഇന്നൊരു സിനിമയിലായത് കൊണ്ടോ അങ്ങനെയൊന്നും ആവണമെന്നില്ല ഓരോരാളുടെ മനസ്സിൽ ആ പാട്ട് ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗാനം മാഷിന്റെ മുഖവും അല്ലെ അന്നത്തെ യൂത്ത് ഫെസ്റ്റിവലിലെ അനുഭവങ്ങളും ഒക്കെ മനസ്സിലുണർത്തുന്ന ഒരു പാട്ടാണ്. ആ കുട്ടിയുടെ ഓർമ്മകളിൽ മാഷായിരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ വരുന്നത്.
4: അപ്പൊ
3: മാഷിന്റെ കുടുംബം
4: ഭാര്യ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, അവർ റിട്ടയർ ചെയ്തു, 2 മക്കൾ.

0: ഹലോ,
1: ആ ഹലോ,
0: പേര് പറഞ്ഞേ.
1: രജിത
0: രജിത. ആ, എവിടുന്നാ വിളിക്കുന്നേ?
1: പെരിയങ്ങാനം, കാസർഗോഡ് ജില്ല.
0: ശരി, അപ്പൊ ഏതാണ് ഓർമ്മയിലൊരു ഗാനമായിട്ട് പറയുന്നേ?
1: അത് സിനിമ ഓർമ്മയില്ലേ, പിന്നെ
0: ആ,
1: പാട്ട് കേട്ടതേ ഉള്ളൂ. ഇനി എന്തു നൽകണം ഞാനിനിയുമെന്തു നൽകണം, ആ പാട്ടാണ് കേട്ടതാ. ഞങ്ങളൊരു പ്രണയം അതിങ്ങനെ തുടങ്ങിയ സമയത്തായിരുന്നു,
0: ഓഹോ,
1: പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്.
0: അതെയോ?
1: ആ, അപ്പൊ ആ സമയത്ത് കേട്ടത്.
0: ആ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്?
1: ഇപ്പോ എനിക്ക് 34 വയസ്സായി. ആ, രണ്ട് കുട്ടികളുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 9-ൽ പഠിക്കുന്നു.
0: എത്ര വർഷം പ്രണയിച്ചു?
1: ഞങ്ങളൊരു 3 വർഷം പ്രണയിച്ചിട്ടുണ്ടാവും തോന്നുന്നു.
0: ഹസ്ബൻഡ് എന്താ
1: ആ, ഇല്ല,
0: ചെയ്യുന്നേ?
1: സാധാ കൂലിപ്പണിയാണ്.
0: എവിടെ ഇഷ്ടം നിങ്ങളെ കാണാറ്?
1: ഞങ്ങൾ ഈ പണി സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കാണും, പിന്നെ ടൗണിലൊക്കെ വെച്ച് കാണും. ആ, അങ്ങനെ ഈ പണി സെറ്റ് വെച്ച് കണ്ടിട്ട് നമ്മള് നമ്പറൊക്കെ വാങ്ങി അങ്ങനെ.
0: ശരി, അപ്പോ ഇപ്പോഴും ആ പ്രണയം അതുപോലെ തന്നെ ഉണ്ടാവും?
1: ആ, ഉണ്ട് ഉണ്ട്,
0: ഉണ്ട്.
1: ഒന്നിനൊരു കുഴപ്പമില്ല.
0: ഇപ്പൊ ജോലിക്ക് പോകണ്ടോ?
1: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല,
0: ഒന്നും ചെയ്യാറില്ല.
1: ആ, രണ്ട് മക്കളുമായി വീട്ടില്, വീട്ടു ജോലി.

0: ചെയ്ത്
1: അങ്ങനെ.
0: ആ പിന്നെ ചെറിയ തോതിൽ ഇങ്ങനെ ഒരു തയ്യലുണ്ട്.
1: ആ വീട്ടിൽ തന്നെ.
0: ആ വീട്ടിൽ.
1: ഓക്കെ, എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് പോട്ടെ അല്ലേ.

0: ഹലോ
1: ഹലോ,
0: പേര് പറഞ്ഞേ.
1: ഞാൻ ഇന്ദു,
0: ഇന്ദു.
1: മാവേലിക്കരയിൽ
0: നിന്ന്. നമുക്കൊക്കെ എന്താണ് ഇത്ര ദൂരെന്ന് വിളിക്കുകയാണെങ്കിലും കണ്ണൂക്കാരെ പോലെ തന്നെ നമുക്കൊക്കെ കണ്ണൂർ ആകാശവാണിയിൽ എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള ഒരുപാട് പരിചയമുള്ള ഒരാളായി മാറി ഇന്ദു അല്ലെ. കിളിക്വസിലും പല്ലവിയാണ്
1: ആകാശവാണി എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഈ ഫോണിൽ കൂടെ കേൾക്കാവുന്നതുകൊണ്ട് ഇപ്പൊ എല്ലാ നിലയങ്ങളും ഇങ്ങനെ കേൾക്കാൻ പറ്റും.

0: ഓക്കെ, അപ്പൊ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഓർമ്മയിലൊരു ഗാനം പരിപാടിയിലാണ്. അപ്പൊ ഇതില് ജീവിതത്തില് മറക്കാൻ പറ്റാത്ത ഒരു പാട്ട് അല്ലെ? പാട്ട് ഇഷ്ടമുള്ളവർ ഒരുപാട് പാട്ടുകൾ കേൾക്കും, മറന്നുപോകും. മറക്കുന്നതല്ല, ഓർക്കാറില്ല, എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടും. ആ ഒരു പാട്ട് എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കാരണമാണ് പറയേണ്ടത്. അപ്പൊ ഏതാണ് പാട്ട്?
1: വളരെ പഴയ ഒരു പാട്ടാണ്, പീലീല പാടിയത്. നീല വിരിയിട്ട നീരാളം നീലുറങ്ങുന്ന നിലാവേ. ഓർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാല് പിന്നെ പാട്ട് പാടാൻ അറിയാത്ത ഞാന് ആദ്യമായിട്ട് നാലുപേര് പാടിയത് ഈ പാട്ടാണ്.
0: എപ്പോഴായിരുന്നു ആ പാട്ട് പാടാനുള്ള ഒരു സന്ദർഭം ഉണ്ടായത്?
1: കുടുംബസംഗമം നടക്കും എല്ലാ വർഷവും. അപ്പൊ ഈ കോവിഡ് സമയത്ത് എല്ലാവരും ഒത്തുകൂടാൻ പറ്റത്തില്ല. അപ്പൊ ഓൺലൈൻ ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇതുപോലെ മീറ്റിംഗ് കൂടും. അപ്പൊ എല്ലാവരും എന്തെങ്കിലും പരിപാടി നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ഓരോ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അങ്ങനെ എല്ലാ ആഴ്ചയിലും പാട്ട് പാടിപ്പിക്കും. എന്നിട്ട് അത് നല്ലതാണ്, വളരെ നന്നായി നന്നായി മോശമായിട്ട് പാടിയതാണെങ്കിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും.
0: അങ്ങനെ
1: പാടിയ പാട്ടാണ്.
0: കോവിഡ് കാലം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അടുത്താണല്ലോ, അപ്പൊ ഇത്രയായിട്ട് ഒരു വേദിയിലൊന്നും പാടിയിട്ടില്ല.
1: മടിയാണ്, പാട്ട് ഇഷ്ടമാണ്. നമ്മള്
0: കൊറേ ആൾക്കാരുടെ മുന്നിലെ പാടാൻ ഇച്ചിരി മടിയാണ് അല്ലെ?
1: അപ്പൊ ഇങ്ങനെ പാടി പാടിപ്പോ പേടിയൊന്നും മാറി.
0: അങ്ങനെ അതിനുശേഷം പിന്നെ എല്ലാ ആഴ്ചയിലും കുടുംബസംഗമത്തിൽ ഓരോ പാട്ട് വീതം പാടും.
1: പാട്ട് പാടും എല്ലാ വർഷവും ഇങ്ങനെ കൂടും, എല്ലാരും ഒത്തുകൂടി പാട്ട് ഡാൻസ്.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പം ഹിന്ദുവിനൊക്കെ എനിക്കറിയാം, പല്ലവി അനുപല്ലവിലൊക്കെ വിളിക്കുമ്പോ ഒരുവിധ പാട്ടൊക്കെ അറിയാം. അപ്പൊ എത്രയേറെ പാട്ടുകൾ നാവുംതുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു പാട്ട് എന്തുകൊണ്ട് പാടാനായിട്ട് തെരഞ്ഞെടുത്തു?
1: എനിക്ക് പഴയ പാട്ടുകളാണ്.
0: അല്ല, പഴയ ഒത്തിരി പാട്ടുണ്ടല്ലോ എന്നിരുന്നാലും.
1: എന്നാലും ഇതിലെ വരികളൊക്കെ എന്തോ ഇഷ്ടം തോന്നും.
0: നല്ലൊരു കവിത പോലത്തെ ഒരു പാട്ടാണല്ലോ അല്ലെ? നല്ല നല്ല വരികള്.
1: നല്ല വരികള്.
0: അല്ല, അധിക പേര് ഒരു പാടാൻ തെരഞ്ഞെടുക്കുന്ന ഒരു പാട്ടല്ല ഇത്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ചോദിച്ചത്.
1: പീലയുടെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. അതാണ് നീ എന്നെ ഗായകനാക്കി എന്ന് പറഞ്ഞ പോലെ ഹിന്ദുവിന് ഒരു ഗായികയാക്കിയ ഒരു പാട്ടാണ്. ഓക്കെ, അപ്പോ
1: ഒരുപാട് സന്തോഷമുണ്ട് പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതില്.
0: അപ്പോ ഇനി അടുത്ത കുടുംബസംഗമം കൂടുമ്പം പറയാ ഇങ്ങനെ ഒരു പാട്ടാണ്. ഇനി ഇപ്പം കോവിഡ് ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നിർത്തിയോ?
1: കഴിഞ്ഞ മാസം ഞങ്ങൾ എല്ലാരും കൂടി.
0: അത് ശരി, അപ്പൊ അവരോടെല്ലാം പറഞ്ഞേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഓക്കേ, ശരി.

0: ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: വി കെ നാണു മൊകേരി.
0: വി കെ നാണു മൊകേരി. ആ, ഏതാണ് ഓർമ്മയിലൊരു ഗാനം?
1: ഓർമ്മയിലെ ഗാനം ഉയരുന്ന നാടക എന്നുള്ള പടത്തിൽ ഒ എം ബി കുറിപ്പ് എഴുതി, അരിപ്പാട് കെ പി അൻപിള്ള സംഗീതം നൽകി, വി ടി മുരളി പാടിയ പാട്ട്. മാതളത്തേനുണ്ണാൻ എന്റെ ഭാര്യക്ക് വേണ്ടിയാണ്. എന്റെ ഭാര്യ 2013 മരിച്ച്. ഓള് ഈ പാട്ട് ഞാൻ പാടിയപ്പോ, ഏത് കല്യാണ വീട്ടിൽ നിന്ന് പാടുമ്പോഴും നിങ്ങൾ ആദ്യം മാതളത്തേനുണ്ണാന്ന് പാടിക്കോളി എന്ന് പറയും. അത് പിന്നെ ഇവള് പാട്ട് എവിടെ കേട്ടാലും അന്നേരം എന്ത് തിരക്കുള്ള ജോലിയാണെങ്കിലും ആ പാട്ട് കേട്ട് അവിടെ നിൽക്കുക തീരുന്നവരെ. ആ 1988 നവംബർ 10 നമ്മൾ കല്യാണം കഴിഞ്ഞത്. 2013 അവൾ എന്നെ വിട്ടുപോയി. ഞാൻ 5 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ മോളെ വീട്ടിലാള്. മോളെ വീട് പെരുവണ്ണാമുളിക്കായിട്ട് പന്നിക്കോട്ട. അവരാണ് അവിടെയാ ഞാൻ ഇല്ല. മൊകേരി എന്ന് പറഞ്ഞാലാ എന്റെ ബന്ധുക്കൾക്കെല്ലാം മനസ്സിലാണെങ്കിൽ എന്റെ പേര് മൊകേരി എന്ന് പറയണം.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ശിൽപ പുഷ്പരാജ്.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഒരറിയിപ്പ്: നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497 2956 60.

07 എന്ന നമ്പറിൽ നാളെ 2:30 മുതൽ 3:30 വരെ. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0497 295 6007. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം കാണാമറയത്ത്. ബിജു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ
1: കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴിതെളിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ബ്രിക്സ് കൂട്ടായ്മ 3-ാം ദശകത്തിലേക്ക് കടക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിനായുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായാണ് ശ്രീ മോദി ചർച്ച നടത്തിയത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോട്ടെത്തി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പേയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ്തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കാനാണ് ലക്ഷ്യം. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അദ്ദേഹം കത്തയച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി PK ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നാളെ ആരംഭിക്കുന്ന 2-ദിവസത്തെ G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ്

നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുത്തു. പരമ്പരയിലെ മൂന്ന് കളികളും നടക്കുന്നത് ഡൽഹിയിലാണ്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ദുബായിലാണ് മത്സരം. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ മൂന്നാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. സ്വീഡനിലെ 349 അംഗ പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്താനായി ശ്രമിക്കുന്ന പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേൻസിനെ എതിരിടുന്നത് മുൻ പ്രധാനമന്ത്രി മഗ്ദലീന ആൻഡേഴ്സന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടതുപക്ഷ പ്രതിപക്ഷ സഖ്യമാണ്. ഇക്കൊല്ലം ഓഗസ്റ്റിൽ ഇന്ത്യൻ റെയിൽവേ ചരക്ക് കയറ്റുമതിയിൽ 5.4% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. ചരക്ക് ഗതാഗതത്തിൽ നിന്നുള്ള വരുമാനത്തിലും 6.27% വർധന രേഖപ്പെടുത്തി. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ഈ മാസം 29 ഫലപ്രഖ്യാപനം. ഇടുക്കി തൊടുപുഴ കോലാനിയിൽ മെത്ത നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. തൊടുപുഴ, കൂത്താട്ടുകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നേപ്പാളിലെ പ്രളയ ദുരിതത്തിൽ മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരിതബാധിതരെ തിരിച്ചറിയാൻ നേപ്പാൾ പോലീസിന് ഫോറൻസിക് സഹായത്തിനായി അമേരിക്ക $100,000 കൂടി അനുവദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പേടെടുക്ക ഗ്രാമപഞ്ചായത്തും വിമുക്തി മിഷൻ ബന്ധടുക്ക റേഞ്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റിലാക്സ് പദ്ധതിക്ക് തുടക്കമായി. കെ നീലകണ്ഠൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സിഡിറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രാഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 9961 4915 40. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 11 പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു DMLT. പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 18-40. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കഴിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497 2784 44. സംസ്ഥാനത്തെ പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻസ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലപ്സം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0471 2304 5594. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോട് അനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 9400006496. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാനതലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം ഈ മാസം 26 രാവിലെ 11 മുതൽ 12 വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും.

0: കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499 4256 189. പരവനടുക്കം പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചിത്രകലയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 17 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ നടക്കും. മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ്, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഫോൺ നമ്പർ 0499 4239 969. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499 4255 483. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LIED & EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499 4270 034. സേവന വാർത്തകൾ കഴിഞ്ഞു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: junior women's hockey team on retaining the Asia Cup title with an unbeaten campaign. In a social media post, Mr. Modi said the team's success reflects the talent and determination of players and extended his best wishes to the entire team. Congratulating the junior men's hockey team, the Prime Minister described the achievement as remarkable and reflects the immense talent of the young players. In women's cricket, India were 145 for 2 in 15.3 overs against defending champion Sri Lanka in the final of the Women's T20 Asia Cup in Dubai when reports last came in. Earlier, Indian skipper Harmanpreet Kaur won the toss and elected to bat. In men's cricket, Afghanistan were 148 for 8 in 19.4 overs against India in the first T20 international of the three-match series in Delhi a short while ago. In para badminton, Tokyo Paralympic gold medalist Pramod Bhagat secured gold medal in the men's singles SL3 category and teamed up with Sukant Kadam to win the silver in the men's doubles SL3 SU5 at the Japan International today. The six-time world champion Bhagat produced a dominant performance in the singles final, defeating fellow Indian Umesh Kumar 21-16, 21-8 to clinch the top honour. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says BRICS is an ecosystem of solutions, stresses need to translate all outcomes of New Delhi Declaration into time-bound actions as 18th BRICS Summit concludes. Prime Minister holds 15 bilateral meetings with world leaders besides engagement with heads of international institutions on the sidelines of the summit. Home Minister Amit Shah says India should aim to become a global leader in lab-grown diamonds and jewellery sector. Six persons killed and nearly 130 missing after Indonesian ferry capsizes in Java Sea. In hockey, India's men's and women's team clinched Junior Asia Cup title at Moshi in China. And in cricket, women's T20 Asia Cup final match between India and defending champion Sri Lanka underway in Dubai. Indian men's team takes on Afghanistan in the opening game of the three-match T20 series in Delhi. For details of these stories and more, log on to our website, newsonair.gov.in and News on AIR app. And that's all in the news at 9. Good night.
1: Agashavani, Kannur.
2: Darpanam. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ,
4: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം.
3: അതെ.
4: അയ്യോ, മറന്നു.
3: എന്തിന്?
4: ചേട്ടന് തരാൻ ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി വെച്ചിരുന്നു, എടുക്കാൻ മറന്നു.
3: ചോക്ലേറ്റാ?
4: ആ,
3: എന്തിന്?
4: സാധാരണ എല്ലാരും തുണിയലക്കാനും പാത്രം കഴുകാനും ഒക്കെ ആണല്ലോ ചോക്ലേറ്റ് ഉപയോഗിക്കുക. ചേട്ടൻ ഇപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാ? ആ, മലയാളം എഴുതി പഠിക്കാം. എന്താ
3: ചേച്ചി?
4: പിന്നല്ലാതെ ഒരു ചോദ്യം.
3: ചേച്ചി അല്ലേ ആള്, പിന്നെ ചോദിക്കണ്ടേ?
4: അതെ ചേട്ടാ, ഇന്ന് ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണ്, അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് തരാന്ന് വെച്ചു.
3: ഓ, ഗിഫ്റ്റാ?
4: ആ, പുസ്തക ദിനത്തിലും വായനാ ദിനത്തിലും തന്ന ഗിഫ്റ്റ് ചേട്ടൻ ഇതുവരെ തൊട്ടു നോക്കിയിട്ടില്ലല്ലോ. ഈ ഗിഫ്റ്റ് ആവുമ്പോ എന്തായാലും ആ അവസ്ഥ വരില്ല, കൈ കിട്ടേണ്ട താമസല്ലേ ഉള്ളൂ തീർക്കാൻ. പക്ഷെ എന്ത് ചെയ്യാം, മറന്നുപോയി.
3: അതിനെന്താ ചേച്ചി, സാരമില്ല, കുറച്ച് കഴിഞ്ഞ് കൊണ്ടു തന്നെ മതി.
4: ഏയ്, അതൊന്നും വയ്യ.
3: ഓ,
4: സാരമില്ല ചേട്ടാ, ഇനി വേൾഡ് ചോക്ലേറ്റ് ഡേ വരുന്നുണ്ട്, അന്ന് കൊണ്ടുതരാം.
3: ഓക്കേ, എപ്പോഴാ അത്?
4: അടുത്ത കൊല്ലം ജൂലൈ 7. അപ്പോ ചോക്ലേറ്റിനെ തൽക്കാലം മറന്നിട്ട് നമ്മൾക്ക് മെസ്സേജിലേക്ക് പോകാം.
3: ശരി.
4: ആ, ഇത് സുഭാഷിതത്തെ കുറിച്ചുള്ള മെസ്സേജാണ്. ദശാവതാരത്തെ കുറിച്ച് അറിയാമെങ്കിലും ഇത്രയും സൂക്ഷ്മമായി ചുരുങ്ങിയ വരികളിൽ പുതിയ അറിവ് പകർന്നു തന്നു സുകുമാരൻ പെരിയച്ചൂർ അവതരിപ്പിച്ച സുഭാഷിതം എന്ന് റോമി ബെന്നി എറണാകുളം എഴുതിയിട്ടുണ്ട്.
3: അടുത്ത മെസ്സേജും അതിനെക്കുറിച്ചാണ്. ലളിതമായ ഭാഷയിൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തരുകയായിരുന്നു സുകുമാരൻ പെരിയച്ചൂർ സുഭാഷിതത്തിലൂടെ. പുതിയ ആശയങ്ങൾ കണ്ടെത്തി ഇനിയും ഇത്തരം സുഭാഷിതങ്ങൾ അവതരിപ്പിക്കണം എന്ന് രാജൻ അഴിക്കോടൻ കാണിരത്തറ ചിറക്കൽ സൂര്യ ചെറുകാട്ടും ആ സുഭാഷിതം വളരെ നന്നായി എന്ന് അറിയിച്ചിട്ടുണ്ട്.
4: ആ, ബീന മണ്ണൂർ പറമ്പും 4ാം തീയതി സുകുമാരൻ പെരിയച്ചൂർ അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയായപ്പോൾ ഏറെ സന്തോഷം എന്നും. എം ആർ പ്രേംചിത്ത് വെള്ളപ്പന്തലിന്റെ മെസ്സേജ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ജാലകം പരിപാടിയിൽ അവതരിപ്പിച്ച സംഭാഷണങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് പ്രായം പഠനത്തിന് ഒരു തടസ്സമല്ല എന്ന സന്ദേശമാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിനും ജോലിക്കും വേണ്ടി മാറ്റിവെച്ച ശേഷം സ്വന്തം സ്വപ്നത്തിനു വേണ്ടി വീണ്ടും പഠനത്തിലേക്ക് കടന്നുവരുന്ന

0: മുതിർന്ന പഠിതാക്കളുടെ അനുഭവങ്ങൾ തീർച്ചയായും പ്രചോദനമാണ്.
1: അടുത്തത് മൊയ്തീൻ കുഞ്ഞു തിരിക്കാക്കരുടെ മെസ്സേജ് ജാലകത്തെ കുറിച്ചാണ്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകന്റെ പങ്ക് നിർണായകമാണ്. ഒരു വ്യക്തിയെ നല്ലൊരു പൗരനാക്കി മാറ്റുന്നതിലും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിലും അധ്യാപനത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. 5-ാം തീയതി അധ്യാപക ദിനത്തിൽ ജാലകത്തിൽ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡിന് അർഹനായ ശ്രീകണ്ഠപുരം ചേടിച്ചേരിയിലെ KP സുനിൽകുമാറുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. ആ ജാലകം ഇഷ്ടമായി എന്ന് സൗമ്യ ചാലയും എഴുതിയിട്ടുണ്ട്.
0: OP കൃഷ്ണൻ ആറ്റടപ്പിയുടെ മെസ്സേജ്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന വാക്യം പോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന കാര്യവും. എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിരുന്നു ദേശീയ പോഷകാഹാര വാരത്തോടനുബന്ധിച്ച് ആരോഗ്യദീപ്തിയിൽ ഡോക്ടർ P രഞ്ജിത് കുമാറുമായി നടത്തിയ അഭിമുഖം. പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തിയ നല്ല ഭക്ഷണശീലങ്ങൾ എങ്ങനെയായിരിക്കണം, എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ എന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു നല്ല പഠന ക്ലാസ്സിൽ പങ്കെടുത്ത അനുഭവമാണ് എനിക്കുണ്ടായത്. ഇത് പുനഃപ്രക്ഷേപണം വേണമെന്നാണ് OP കൃഷ്ണൻ എഴുതിയിട്ടുള്ളത്.
1: അഷ്ടമി രോഹിണി ദിനത്തിൽ രാവിലെ 9 മണിക്ക് ഗാനാമൃതത്തിൽ പ്രക്ഷേപണം ചെയ്ത എല്ലാ ഗാനങ്ങളും ശ്രവണസുന്ദരമായി. സിനിമയിലെ അതിമനോഹരങ്ങളായ കൃഷ്ണഭക്തി ഗാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങൾ മനസ്സിൽ ഭക്തിയുടെ നിറകതിർ വിരിയിച്ചു എന്ന് സജീവൻ C ചേലക്കാട് കോഴിക്കോട്.
0: ഒരു തീപ്പെട്ടി കൊള്ളി പോലും കടം വാങ്ങേണ്ട അവസ്ഥ, വിശപ്പടക്കുവാൻ കഞ്ഞിവെള്ളമെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചു പോയവർ 6-ഓ 7-ഓ വയസ്സിൽ മൺപാത്രങ്ങൾ വിൽക്കാനായി തലച്ചുമടായി മണിക്കൂറുകളോളം നടന്നിട്ടും അതിന് സാധിക്കാതെ നിരാശയോടെ തിരികെ പോന്നവർ, ചുരുക്കി പറഞ്ഞാൽ മണ്ണിലും ചേറിലും ജീവിതത്തെ കൂട്ടിക്കുഴച്ച് ഒടുവിൽ ഒന്നുമില്ലാതെ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോയ പൂർവികർ. ശ്രീതിലകത്തിലൂടെ കാസർഗോഡ് മടിക്കയിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായ സ്ത്രീരത്നങ്ങൾ പങ്കുവച്ച പച്ചയായ ജീവിതം കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. എന്തുകൊണ്ട് അവരുടെ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റം വരാത്തത് എന്നോർത്തു ബിന്ദു സുന്ദർ, പറശ്ശിനിക്കടവ്. ആ പരിപാടി മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ചും ആ മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മനസ്സിലാക്കി തന്നു. പുതിയ തലമുറയ്ക്ക് ഈ പാരമ്പര്യ കല അവർ പകർന്നുകൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞത് വളരെ ആശാവഹമായ കാര്യമാണ് എന്നാണ് CI ശങ്കരൻ മാതമംഗലം എഴുതിയിട്ടുള്ളത്. സുധാ വേണുഗോപാലൻ കുണ്ടംകുഴി കാസർഗോഡ്. അവരും കഴിഞ്ഞ 2 ആഴ്ചയായി ശ്രീതിലകത്തിൽ പ്രക്ഷേപണം ചെയ്ത മൺപാത്ര പെരുമ ഗംഭീരമായി. കുട്ടിക്കാലത്ത് എന്റെ സ്വന്തം നാടായ ബല്ലയിലേക്ക് മൺപാത്രങ്ങൾ തലയിലേറ്റി വരാറുണ്ടായിരുന്ന എരികുളത്തെ കല്യാണിയമ്മയെ ഓർത്തു. കലം വാങ്ങി പകരം അമ്മ നെല്ല് അളന്നു കൊടുക്കുന്നത് ഇന്നും ഓർമ്മയിൽ നിറയുന്നു. ആ സ്ത്രീരത്നങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു സുധാ വേണുഗോപാലൻ.
1: ബുധനാഴ്ച രാവിലെ സംഗീത മാധുരിയിൽ ചിന്ന മൗലാന നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങൾ മനസ്സിൽ നദിയിലെ ഓളങ്ങൾ പോലെ വീണ്ടും വീണ്ടും അലയടിച്ചു. കാതിനും മനസ്സിനും ഉന്മേഷദായകമായിരുന്നു ആ പരിപാടി എന്ന് നാരായണൻ തളവിൽ.
0: ചെങ്കൽ ചൂള എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വന്നത് സ്കൂളിനടുത്തുള്ള ഇഷ്ടിക നിർമ്മിക്കുന്ന ചൂളയായിരുന്നു. ധനുജകുമാരിയുടെ ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകത്തെ അധികരിച്ച് വായനയുടെ വാതായനങ്ങളിൽ മീരാക്കോയിയോട് നടത്തിയ വിശകലനം ശരിക്കും ചൂളയിൽ വെന്തുരുകി രൂപം പ്രാപിക്കുന്ന ഇഷ്ടികയേക്കാൾ ഭയാനകമായിരുന്നു ചെങ്കൽ ചൂളയിലെ അന്നത്തെ ജീവിതമെന്ന് മനസ്സിലായി എന്നാണ് EVG നമ്പ്യാർ രമാജി നമ്പ്യാർ പള്ളിക്കുന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ അതേ പരിപാടിയെക്കുറിച്ച് തന്നെയാണ് രാഗാ പൂവത്തൂരിന്റെ മെസ്സേജും. ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം, ധനുജകുമാരിയുടെ തൂലിക വായനക്കാർക്ക് സമ്മാനിച്ച ഈ പുസ്തകത്തിന്റെ താളുകളിലൂടെ മീരാക്കോയോട് കണ്ണും മനസ്സും കൊണ്ട് യാത്ര ചെയ്തപ്പോൾ ആ യാത്രാവിവരണം നമ്മുടെ കാതോരം അവർ വാക്കുകളിലൂടെ പകർന്നപ്പോൾ ധനുജ എന്ന എഴുത്തുകാരിയെയും ഈ പുസ്തകത്തിന്റെ പ്രമേയത്തെയും അറിയാൻ കഴിഞ്ഞു. ശാന്താ വിളയാങ്കൂടിന്റെ മെസ്സേജും അന്നത്തെ വായനയുടെ വാതായനങ്ങളെ കുറിച്ചാണ്. അത് വായിച്ച പുസ്തകമാണെങ്കിലും മീരാക്കോയോടിന്റെ അവതരണത്തിൽ അത് നന്നായി ഉൾക്കൊള്ളാൻ സാധിച്ചു. മാത്രമല്ല അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത മനുഷ്യർ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്നവർ കണ്ണു തുറന്നു നോക്കിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്.
2: ചെറുപ്പം തൊട്ടേ സംഗീതത്തോട് ഒരുപാട് ഇഷ്ടമായിരുന്നു സംഗീതം പഠിക്കാനും.
1: പക്ഷെ എന്ത് ചെയ്യാൻ, സംഗീതത്തിന് ചേച്ചിന് തീരെ പിടിക്കാത്തത് കൊണ്ട് ആ പഠിത്തം വേഗം അവസാനിച്ചു. അതുകൊണ്ട് സംഗീതവും രക്ഷപ്പെട്ടു, നാട്ടുകാരും രക്ഷപ്പെട്ടു, ഇപ്പൊ ഞാനും രക്ഷപ്പെട്ടു.
2: അതാണ് നമുക്ക് പറ്റില്ലെന്ന് കണ്ട പിന്നെ അതിന് ശ്രമിക്കരുത് അല്ലേ.
1: അതെ,
2: ഇപ്പോ ഹൃദയാവർജകമായി, ഹൃദയസ്പർശിയായി എന്നൊക്കെ നമ്മുടെ ശ്രോതാക്കൾ എഴുതിയ ഹൃദ്യമായി എന്ന് വായിച്ചിട്ട് ചേട്ടൻ രക്ഷപ്പെടുന്നത് പോലെ അല്ലേ.
1: മതി മതി, പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അപ്പോ എന്താണ് സംഗീതത്തെ കുറിച്ച് പറഞ്ഞത്?
2: അത് ബുധനാഴ്ച.

0: ട്യൂണിൻ സ്റ്റാർസിൽ ഡോക്ടർ ഐശ്വര്യ കെ എസ് ചിത്രയുടെ ഗാനങ്ങൾ ആലപിച്ചത് കേട്ടപ്പോ അത്ഭുതം തോന്നിപ്പോയി എന്ന് അനുപ്രിയ കാങ്കോൽ.
1: ശരി,
0: അനുപ്രിയ തന്റെ സംഗീതത്തോടുള്ള ഇഷ്ടം പറഞ്ഞു തുടങ്ങിയതാണ് ഞാൻ ആദ്യം വായിച്ചത്.
1: ഓ, അത് ശരി.
0: ആ, അന്നത്തെ ട്യൂണിങ് സ്റ്റാർസ് ഇഷ്ടപ്പെട്ടു എന്ന് വേറെ ചില ശ്രോതാക്കളും എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, 6-ാം തീയതി ട്യൂണിങ് സ്റ്റാർസ് പരിപാടിയിൽ ഡോക്ടർ ഐശ്വര്യ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി എന്ന് കെ പി ജാനകി പരിപ്പായി. ആ പരിപാടിയിൽ ഡോക്ടർ ഐശ്വര്യ ആലപിച്ച എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി എന്ന് തളിപ്പറമ്പിൽ നിന്ന് ലിജിഷ ഷൈജുവും എഴുതിയിട്ടുണ്ട്.
0: നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഓരോരോ പ്രതീക്ഷയോടെയാണ്.
1: ശരി,
0: ജോലിക്ക് പോകുന്നവർ, പഠിക്കുന്ന കുട്ടികൾ, ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ, അവരുടെ കൂടെയുള്ളവർ, ഇങ്ങനെ പല രീതിയിലുള്ളവരും പല പല പ്രതീക്ഷകളോടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷയുടെ പൊൻവെളിച്ചം തെളിയിച്ചുകൊണ്ട് 7-ാം തീയതി സജീവതയോത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ ജാലകം പരിപാടിയിൽ സാക്ഷരതാ മിഷനിലൂടെ പ്രായത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഉന്നത വിജയം കൈവരിച്ചവരുടെ അനുഭവം പ്രതീക്ഷയുടെ മറ്റൊരു വാതിലാണ് പലർക്കും മുന്നിലും തുറന്നത്. എന്തിനേറെ പറയുന്നു, ഇന്ന് പലരുടെ ജീവിതത്തിലും ആകാശവാണി വേറിട്ട പരിപാടികളിലൂടെ പ്രതീക്ഷയുടെ വിസ്മയ ലോകം തന്നെയാണ് തീർക്കുന്നത് എന്നാണ് ഷൈന മനോഹരൻ മലപ്പട്ടം എഴുതിയിട്ടുള്ളത്.
1: ശരി, സെപ്റ്റംബർ 8-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സിനിമ പാരഡൈസോ കേട്ടു. സേതുവിന്റെ പ്രശസ്ത നോവൽ പാണ്ഡവപുരത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തെക്കുറിച്ച് പി കെ സുരേന്ദ്രൻ സംസാരിച്ചത് ഹൃദ്യമായിരുന്നു എന്ന് സന്തോഷ് ഒളിഞ്ഞവളപ്പ് കാസർഗോഡ്.
0: സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ ജാലകത്തിൽ അതിഥിയായി വന്നത് എന്റെ സുഹൃത്തുകൂടിയായ കെ പി സുനിൽകുമാർ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാം കുറച്ചുകൂടി താല്പര്യത്തോടെ കേട്ടു എന്നാണ് ടി ഗംഗാധരൻ മാസ്റ്റർ അടൂർ എഴുതിയിട്ടുള്ളത്. നല്ലൊരു സ്കൌട്ട് അധ്യാപകനും വിദ്യാരംഗം പ്രവർത്തകനുമായിട്ടുള്ള അദ്ദേഹം നല്ലൊരു പാവകളി കലാകാരൻ കൂടിയായതിനാൽ അദ്ദേഹത്തിന്റെ മൌലികവും കൌതുകകരവുമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ അവാർഡുകൾക്ക് ഒരേ സമയം അർഹനാക്കിയിരിക്കുന്നു എന്നാണ് ഗംഗാധരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. പിന്നെ എം ജി ധരൻ തൃക്കരിപ്പൂരും സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ സുനിൽകുമാർ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അധ്യാപക ദിനത്തിൽ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നല്ലൊരു അനുഭവമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: സംഗീതം തന്നെ ഒരു ഭാഷയാണെന്നും അതിന് കാലത്തിന്റെയും ദേശത്തിന്റെയും അതിരുകൾ ഇല്ല എന്നും തെളിയിച്ച സലിൽ ചൌധരിയുടെ അനസ്വര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓർമ്മകളുടെ സംഗീതം ഏറെ ആസ്വദിച്ച് എന്ന് പ്രേംരാജ് ബക്കലം കടമ്പേരി.
0: പിന്നെ മോഹനൻ പരിയാരം എഴുതിയിട്ടുള്ളത് 5-ാം തീയതിയിലെ പ്രിയം പ്രിയതരം. വിസിൽ ഗായകനും റിട്ടയേർഡ് അധ്യാപകനും അതിലുപരി കായിക പ്രേമിയുമായ കെ ഗിരീശൻ മാസ്റ്ററുടെ ഇഷ്ടഗാനങ്ങൾ ശ്രദ്ധേയമായി. വിസിൽ ഗാനങ്ങളിൽ അഗ്രഗണ്യനായ അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങളുടെ തുടക്കമെങ്കിലും വിസിൽനാദമായി കേൾക്കാമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ 2 പാട്ട് മാത്രമേ അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. 9-ാം തീയതിയിലെ അങ്കണം പരിപാടിയിലെ കഥയരങ്ങിൽ ചേലേരി അനിത അവതരിപ്പിച്ച അമ്മയുടെ മണം എന്ന കഥ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. എന്റെ അമ്മ പറയുന്ന ചെയ്യുന്ന പല കാര്യങ്ങളും കഥയിൽ കേട്ടപ്പോ ഇത് എന്റെ അമ്മയുടെ കഥയാണല്ലോ എന്ന് തോന്നിപ്പോയി. ഹൃദയസ്പർശിയായ കഥ പറഞ്ഞ അനിതയ്ക്കും കണ്ണൂർ ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ എന്ന് ഗിരിജ പെരുവെമ്പ് പാലക്കാട്. പിന്നെ ഗിരിജ നാട്ടുവഴിയിലീണങ്ങളെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. പാട്ടും പറച്ചിലുമായി കണ്ണവം കാട്ടിലൂടെ പാട്ടിന്റെ നാട്ടുവഴി തേടിയുള്ള 5-ാം തീയതിയിലെ യാത്ര ഒരു നല്ല അനുഭവമായിരുന്നു. കുറച്ചുനാൾ കണ്ണൂർ ജില്ലാ ട്രഷറിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കണ്ണവം കാട് കാണാൻ അവസരം കിട്ടിയിരുന്നു. കാടറിഞ്ഞ്, കാട്ടിലെ മൃഗങ്ങളെ അറിഞ്ഞ്, അസൌകര്യങ്ങൾക്ക് നടുവിലും സന്തോഷത്തോടെ ജീവിക്കുന്ന കുറെ നല്ല മനുഷ്യരെ ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചു തന്ന കണ്ണൂർ ആകാശവാണിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് ഗിരിജ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് കത്തുകൾ നോക്കാം അല്ലേ. ഈ കത്ത് ശങ്കരൻ തെക്കിനിയിൽ കോറും അദ്ദേഹം എഴുതിയതാണ്. ജൈവസമ്പത്ത് നിറഞ്ഞതും പ്രകൃതി രമണീയവും വിവിധതരം ജീവജാലങ്ങൾ വസിക്കുന്നതുമായ മാടായിപ്പാറയുടെ സൌന്ദര്യം ഒരു കാലഘട്ടം വരെ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് മാടായിപ്പാറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാടായിപ്പാറയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും അതിനെ സംരക്ഷിച്ച് പഴയതുപോലെ ആക്കി തീർക്കുവാൻ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ജാലകത്തിൽ കൂടി കേൾക്കുവാൻ സാധിച്ചു എന്ന് ശങ്കരൻ തെക്കിനിയിൽ കോറോം എഴുതിയിട്ടുണ്ട്.
1: അടുത്ത കത്ത് അഭിലാഷ് പാറക്കാടി എഴുതിയതാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സുകുമാരൻ പെരിയച്ചൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകമായി. 30-ാം തീയതിയിലെ കണ്ണൂർ ടാക്കീസിൽ പിന്നണി ഗായിക ബി അരുന്ധതി പങ്കെടുത്ത് ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ആ പാട്ടുകാരിയോടുള്ള ആരാധന കൂടി.
0: രമേശൻ ആരംഭൻ പരപ്പിൽ കാട്ടാമ്പള്ളി അദ്ദേഹവും ജാലകത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. നീല വസന്തത്തിന് നീതി തേടി. ആ ജാലകം കേട്ടവർക്കാർക്കും കണ്ണു നിറയാതിരിക്കില്ല. അത്ര ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ആകാശവാണിക്ക് കഴിഞ്ഞു എന്നാണ്.
1: ജമീല ബണ്ടിച്ചാലിന്റെ കത്ത് ആരോഗ്യദീപ്തിയെക്കുറിച്ചാണ്. 3 ദിവസങ്ങളിലായി ആ പരിപാടിയിൽ ശിശുരോഗ

0: വിദഗ്ധൻ പങ്കെടുത്ത് സംസാരിച്ചത് ഏറെ ഉപകാരപ്രദമായി.
1: ഓക്കെ, കാർത്തിക അണ്ടല്ലൂരിന്റെ കത്ത് ഗാനലോക വീഥികളെ കുറിച്ചാണ്. ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾപ്പിച്ചതും സംഗീത സംവിധായകൻ രാഘവൻ മാഷിന്റെ സ്വന്തം ശബ്ദം കേൾപ്പിച്ചതും ശ്രവിച്ചപ്പോൾ ഒരു ഗംഭീര ഓണസദ്യ കഴിച്ചതിന്റെ പ്രതീതിയുണ്ടായി. ആ പിന്നെ കക്കംപാറയിൽ നിന്നും മോഹനൻ തമ്പാൻ, രാജൻ, വിജേഷ് അമ്പാടി എന്നിവര് ഇക്കഴിഞ്ഞ 4-ാം തീയതി വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത ഒപ്പനപ്പാട്ടുകൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ കരിമ്പത്തെ അമ്മയ്ക്കയുടെ കത്ത്, മലയാളികൾക്ക് തിളക്കമാർന്ന കഥകൾ സമ്മാനിച്ച കാക്കനാടനെ കുറിച്ച് സെപ്റ്റംബർ 1-ാം തീയതി അനുഭവം സാക്ഷ്യത്തിൽ കേട്ടു, അദ്ദേഹത്തെ കുറിച്ച് മകൾ പങ്കുവച്ച ഓർമ്മകൾ ഹൃദയാവർജകമായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഓർമ്മകളുടെ സംഗീതം പരിപാടിയിൽ പ്രതാപ് സിംഗിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ചും പ്രക്ഷേപണം ചെയ്തതും ഇഷ്ടപ്പെട്ടു. പിന്നെ 1-ാം തീയതി മാടായിപ്പാറയെ കുറിച്ചുള്ള ജാലകം, അതും ശ്രദ്ധേയമായി. ഇതൊക്കെയാണ് കരിമ്പത്തെ അമ്മയെ കഴുതിയിട്ടുള്ളത്.
0: ശരി, അടുത്തത് പ്രഭാകരൻ തെക്കേക്കരയുടെ കത്താണ്. 7-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ കേൾപ്പിച്ച 1960-കളിലെ ഗാനങ്ങൾ കേട്ടപ്പോൾ പഴയ കാലം ഓർത്തുപോയി. പി സുശീല, എസ് ജാനകി തുടങ്ങിയവർ പാടിയ പാട്ടുകൾ കേട്ടപ്പോൾ വല്ലാത്ത ഒരു സന്തോഷമുണ്ടായി.
1: ഓക്കെ, അപ്പോ ദർപ്പണത്തിന്റെ സമയം
0: ഇവിടെ തീരുകയാണ്.
1: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും
0: നന്ദി.
1: തുടർന്നും
0: എഴുതുക.
1: എഴുതേണ്ട വിലാസം
0: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
0: 94-95-96-70-80.
1: നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: വിനോദ് ബാബു,
1: മഞ്ജു രമേശ്.

ഒരറിയിപ്പ്, നാളെ 2:30 ഗൃഹരശ്മിയിൽ മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. നാളെ 2:30 മുതൽ 3:30 വരെ ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0497-295-6007.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വെങ്കലം. പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന പടത്തിന് വേണ്ടി ബിജു നാരായണനും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജാലകം, ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

0: ഏഴാശ്ശേരി രാമചന്ദ്രന്റെ വരികൾക്ക് കുമരകം രാജപ്പൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഓമന സ്വപ്നങ്ങൾ.
1: അരികിലേക്കിനിയും നീ ചേർന്നു നിൽക്കൂ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം വെട്ടം. BR പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.